ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 25 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 2, കൊല്ലവർഷം 1201, ഇടവമാസം 9ാം തീയതി, 2026 മെയ് 23 ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ദൈവം എവിടെയാണ്? അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലുമൊക്കെ ഉണ്ടാവാം, എല്ലായിടത്തും ഉണ്ട് എന്നറിയുമ്പോഴാണ് അതിരുകളില്ലാത്ത ആനന്ദം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ കാണപ്പെട്ടതെല്ലാം ഈശ്വരനാണ് എന്നറിഞ്ഞാൽ പിന്നെ ഒരു ഉറുമ്പിനെ കൊന്നാൽ പോലും ദൈവത്തെ കൊന്നതിന് സമമാവും. ആരെ വേദനിപ്പിച്ചാലും ദൈവത്തെ വേദനിപ്പിച്ചതായി തോന്നും. മതാതീതമായ ദൈവസങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരം ഈ സ്നേഹദർശനത്തിലാണ്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അഗാധമായ സ്നേഹബന്ധം തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ജീവഗണങ്ങൾ തമ്മിലും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിന്ന് പോരുന്നത് എന്ന് സങ്കല്പിക്കേണ്ടതുണ്ട്. പരാന്നപേക്ഷം പ്രാണിക്കമരാൻ പഴുതിൽ ഒരിടത്തും പരൻ പുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ എന്ന് മഹാകവി ഉള്ളൂർ പ്രേമസംഗീതത്തിൽ പറയുന്നത് സ്നേഹത്തിൻ്റെ ഈ പരസ്പരാശ്രിത പാരസ്പര്യത്തെക്കുറിച്ചാണ്. ദൈവത്തിന് പോലും പ്രപഞ്ച സൃഷ്ടിയിൽ പ്രകൃതിയുടെ സഹായം വേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു ജീവനെ ആശ്രയിക്കാതെ ഒരു ജീവനും ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പില്ല എന്ന് സാരം. ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം എന്ന് വിശ്വവിശ്രുതനായ ബ്രഹ്റ്റ് പറയുന്നതും ഈ പാരസ്പര്യത്തെക്കുറിച്ച് തന്നെ. അതുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേടുന്ന വിജയങ്ങൾക്ക് പകരം കൂട്ടായ കർമ്മവും കൂട്ടായ ഇച്ഛയും കൂട്ടായ വിജയവും നേടാൻ പരിശ്രമിക്കുന്ന ഘട്ടം മനുഷ്യവംശം നേടിയ ഉന്നതമായ സംസ്കാര വികാസത്തിൻ്റെ പടവായിരുന്നു എന്ന് വിലയിരുത്താം. ഈ വളർച്ചയിലാണ് പ്രാചീന മനുഷ്യൻ അവൻ്റെ കേവല സ്വാർത്ഥങ്ങളിൽ നിന്ന് മോചിതനായി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത്. സ്വാതന്ത്ര്യം വ്യക്തിയുടെ സ്വാർത്ഥപൂരണവും താന്തോന്നിത്വവുമല്ല, കൂട്ടായ്മയുടെ സാമൂഹ്യ വ്യവസ്ഥകളോടൊപ്പം വികസിക്കുന്ന മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന വ്യക്തിയുടെ മനോവൃത്തി വികാസമാണ്. മറ്റുള്ളവരിൽ അധികാരം ചെലുത്താതെ അവരനെ കൂടി പരിഗണിച്ച് സ്വതന്ത്രനായി മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നാണ് ഉന്നത സംസ്കാര വികാസം സിദ്ധിച്ച എല്ലാ സമൂഹങ്ങളും അന്വേഷിച്ചിട്ടുള്ളത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് കവിവചനത്തിൽ സ്ഫുരിപ്പിക്കുന്ന വിവേകം ഈ സംസ്കാര വികാസമാണ്. ഓരോരുത്തരും എല്ലാവർക്കും എല്ലാവരും ഓരോരുത്തർക്കും പ്രയോജനപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ മാത്രമേ മനുഷ്യന് താൻ സംസ്കാര സമ്പന്നനാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഒരുമിച്ച് സഞ്ചരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് പഠിക്കാനും ഒരുമിച്ച് പാടാനും ഒരുമിച്ച് ജീവിക്കാനും സാധിക്കുന്ന ഒരു സാമൂഹ്യ കാലാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനമാണ് നവോത്ഥാനം എന്ന് നാം സാമാന്യേന വിലയിരുത്തിയിട്ടുള്ളത്. ഒരുമിച്ചുള്ള പ്രവർത്തനം മനുഷ്യ ശരീരങ്ങളെ മാത്രമല്ല അടുപ്പിക്കുന്നത്, മനസ്സുകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ബുദ്ധിയെയും അടുപ്പിക്കുന്നു. പല മതങ്ങളിലും രാഷ്ട്രീയാഭിപ്രായങ്ങളിലും വിശ്വസിച്ചാലും അതിനൊക്കെ അതീതമായ സൗഹൃദങ്ങളിലേക്ക് മനസ്സുകൾ വളരുന്നു. ഒന്നിച്ചുള്ള പ്രവർത്തനം എല്ലാ അകലങ്ങളെയും അടുപ്പമാക്കി തീർക്കുന്നു. ഒരു പഞ്ചവത്സര പദ്ധതി ഒരു രാജ്യത്തെ മുഴുവൻ ഒന്നാക്കി തീർക്കുന്നത് അങ്ങനെയാണ്. രാഷ്ട്രങ്ങൾക്കും അപ്പോൾ ഒരു മനസ്സുണ്ടായിത്തീരുന്നു. എല്ലാറ്റിലും തന്നെ കാണാനും തന്നിൽ എല്ലാത്തിനെയും കാണാനും കഴിയുന്ന ഈ മനസ്സാണ് രാഷ്ട്രീയ ബോധവും ലോകബോധവുമെല്ലാം സൃഷ്ടിക്കുന്നത്. ഞാനും ഞാനൊഴിച്ചുള്ള മറ്റെല്ലാതും ചേർന്നുള്ള ബൃഹത്തായ ഏകകമാണ് ബ്രഹ്മം എന്ന് ശ്രീനാരായണ ഗുരു പറയാനിടവരുന്നത് ഈ ബോധോദയത്തിലാണ്. ഈയൊരു മാനസികാവസ്ഥയിലെത്തിയാൽ ഒരു കർമ്മവും വ്യർത്ഥമായെന്ന് തോന്നുകയില്ല. ഈശ്വരാനുഭവം നമ്മിൽ നിന്നൊരിക്കലും വേറിട്ട് പോവുകയില്ല. ഒരിക്കലും അനാഥത്വമോ അശാന്തിയോ അനുഭവപ്പെടുകയില്ല. ഗീതാഞ്ജലിയിലെ മറ്റൊരു ഗീതത്തിൽ പറയുന്നത് പോലെ, പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ എന്ന സമാധാനം എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കും.
1: ആലങ്കോട് ലീലാകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Neena Arakel. Prime Minister Narendra Modi will distribute more than 51,000 appointment letters to newly recruited youth in various government departments and organizations at the 19th Rozgar Mela through video conferencing today. Mr. Modi will also address the gathering on the occasion. Our correspondent reports that the Rozgar Mela is a key initiative reflecting the Prime Minister's commitment to giving top priority to employment generation and turning this vision into reality. The newly recruited candidates selected from across the country will be joining various ministries.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ.
1: ഗീതാഞ്ജലിയിൽ രവീന്ദ്രനാഥ ടാഗോർ ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയാണ് അങ്ങ് പാടുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ ഗാനത്തിൻ്റെ അനന്തമായ ഇഴകൾക്കുള്ളിൽ അങ്ങൻ്റെ ഹൃദയത്തെ ബന്ധിതമാക്കിയിരിക്കുന്നു. എത്ര മനോഹരമാണ് അവിടുത്തെ ഗാനാലാപന ശൈലി. ദൈവമെന്ന് നാം വിളിക്കുന്ന അപാരവും അനന്തവുമായ സ്നേഹാനുഭവത്തിലേക്കുള്ള യാത്രയിൽ മനുഷ്യാത്മാവ് അനുഭവിക്കുന്ന അത്ഭുതവും ആഹ്ലാദവുമാണ് ഈ വരികളിലുള്ളത്.

0: എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 സസ്നേഹം. എഴുത്തുകാരി പി വത്സലയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഭർത്താവ് എം അപ്പുക്കുട്ടി മാസ്റ്റർ. 9:00 ഓർമ്മച്ചപ്പ്, MSV സംഗീത പ്രപഞ്ചം. ഗായകരും സംഗീത സംവിധായകനുമായ MS വിശ്വനാഥനെ കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര. രചന KV ശബരിമണി. 9:30 പൂക്കൂട, ഒളവണ്ണ ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർ ഗ്രീൻ ഡ്യൂറ്റ്സ്. 12:40 വാർത്താദീപ്തി. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. 4:45 ജനപഥം. 5:00 പെരുവരും സർഗചേതനയിലെ അംഗങ്ങളുടെ പഞ്ചവാദ്യം. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും പരിപാടിയിൽ കുരുമുളക് കൃഷി, ശാസ്ത്രീയ വിള പരിപാലന മുറകൾ, തുടർന്ന് കീടനിയന്ത്രണത്തിനായി നൂതന ജൈവ സാങ്കേതിക വിദ്യകൾ. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 നാടകം അഭയാർത്ഥി ക്യാമ്പ്, രചന വേണു രാമനാട്ടുകര. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണി. ആധുനിക ലോകത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി, ഡോക്ടർ അരുൺ കൃഷ്ണൻ TP പങ്കെടുക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെപ്പറ്റിയാണ് കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: ONV കുറുപ്പ് എഴുതിയ ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം VT മുരളി.

0: നിങ്ങൾ കേട്ടത് ONV കുറുപ്പ് എഴുതിയ ഇത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് VT മുരളി.
1: കാവ്യാഞ്ജലി. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യഗാനം പീലയിലെ പാടിയത് ശബരിമാമലവാസ എന്നാരംഭിക്കുന്നു.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ന് കേരളീയരിൽ 6-ൽ 1 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. വയോജനങ്ങൾ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 18.7% വരും. 2031 ഈ നിരക്ക് 20.9% കരുതുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത്. വയോജനങ്ങളെ പരിചരിക്കാൻ ലോകത്ത് ഇന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചത് ജപ്പാനിലേതാണ് എന്നതിനാൽ ജപ്പാൻ മാതൃകയായിരിക്കും സംസ്ഥാനത്ത് പിന്തുടരുക. വയോജനങ്ങളെ അവർക്കുള്ള പ്രത്യേക സ്ഥാപനങ്ങളിലാക്കുന്നതിന് പകരം സ്വന്തം വീട്ടിലും പരിചിതമായ സാഹചര്യങ്ങളിലും സംരക്ഷിക്കുന്നതാണ് ജാപ്പാനീസ് രീതി. മുതിർന്ന പൗരന്മാർക്ക് ഒരേ സമയം പല രോഗങ്ങൾ ഉണ്ടാകാം എന്നതിനാൽ അവർക്കായി സമഗ്ര ചികിത്സാ പദ്ധതി ആണ് വേണ്ടത്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ജീറിയാട്രിക്സ് സൊസൈറ്റി ഓഫ് ഇന്ത്യ മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്.
4: കേരള സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തുടങ്ങുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് ആശ്വാസവും സന്തോഷവുമാണുള്ളത്. വളരെ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു തീരുമാനമാണിത്. മുതിർന്ന പൗരന്മാർ ആശുപത്രിയിൽ എത്തുന്നത് ഒരു രോഗവുമായിട്ടല്ല, അവർക്ക് നിരവധി രോഗങ്ങൾ കാണും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവർ ചികിത്സിക്കുന്നത് കാർഡിയോളജിസ്റ്റ് കാണും, ന്യൂറോളജിസ്റ്റ് കാണും, നെഫ്രോളജിസ്റ്റ് കാണും, മുട്ടുവേദനയ്ക്ക് ഓർത്തോപെഡിഷ്യൻ കാണും. അപ്പോൾ ഇവിടെ ഈ മരുന്നുകൾ കാരണമുള്ള പാർശ്വഫലങ്ങളും ഡ്യൂപ്ലിക്കേഷനും പ്രതിപ്രവർത്തനത്തിനുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ഏകോപിപ്പിച്ച് നൽകുന്നതിന് ഒരു എക്സ്പെർട്ട് വേണ്ടി വരും. സാധിക്കുമെങ്കിൽ നമുക്ക് ജീരിയാട്രിക്സ് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് മാറണം. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ലഭിച്ച ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ ഈ ടീമിൽ വേണം. ഒരു സമഗ്ര ചികിത്സാ പദ്ധതിയാണ് നമുക്ക് ആവശ്യം. അതിന് നമുക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രിവെൻഷന് വേണ്ടിയാണ്. കുഞ്ഞുങ്ങൾക്കുള്ളതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർക്കും എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ വാക്സിനേഷൻസ് കൊടുക്കുന്നുണ്ട്. വികസിത രാജ്യങ്ങളിൽ ഇത് 10-50 നിലവിലുള്ള ഒന്നാണ്. അതിന് അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ എന്നാണ് പറയുന്നത്. ഇതും അവശതയും മരണങ്ങളും തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പ്രായമായ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ 2 പ്രയാസങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഡോക്ടേഴ്സ്. 1, ഏകാന്തത. പലപ്പോഴും അവരെ ശുശ്രൂഷിക്കാനോ അവർക്ക് സംസാരിക്കുവാനോ ആരും ഉണ്ടെന്ന് വരില്ല, കാരണം മക്കളൊക്കെ അകലെയാണ്. പലർക്കും ഉറക്കമില്ല, ഡിപ്രഷനാണ്. കൗൺസിലിംഗ് കൊണ്ട് മാത്രം പലപ്പോഴും അത് ചികിത്സിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉറങ്ങാനായിട്ട് മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉറങ്ങുവാനായിട്ട് മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് രാത്രി ഉണരുന്ന വേളയിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ ടോയ്ലറ്റിന് മറ്റേ പോകുന്ന വേളയിൽ വീഴാനുള്ള സാധ്യത കൂടും. അപ്പോൾ വീട്ടിലാരും ഇല്ല എങ്കിൽ അതും ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ മാനസിക പ്രശ്നങ്ങളും വളരെയേറെയാണ്. അപ്പോൾ ജീരിയാട്രിക്സ് എന്ന് പറയുന്ന ടീമിൽ ജീരിയാട്രിഷ്യൻ എന്ന് പറയുന്ന ഡോക്ടറും മറ്റ് സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടേഴ്സും കൂടാതെ തീർച്ചയായിട്ടും മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും കൂടി അനിവാര്യമാണ്. ജെറോ ഡിസൈനിങ് വളരെ പ്രാധാന്യം കൊടുത്ത് നടപ്പിലാക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ, ഏകദേശം 20% പ്രായമുള്ള ആൾക്കാരുടെ എണ്ണം. അതുപോലെ നമ്മുടെ വീടുകളിൽ ജെറോ ഡിസൈനിങ്ങിന് അമിതമായൊരു പ്രാധാന്യം കൊടുക്കേണ്ടി വരും. നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉള്ള സാധ്യത ഇല്ലാതാക്കുന്ന ഡിസൈനാണ് ജെറോ ഡിസൈനിങ്. അനാവശ്യമായ പടികൾ വീടിനുള്ളിൽ ഒഴിവാക്കുക, പ്രത്യേകിച്ച് ടോയ്ലറ്റിനുള്ളിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുക, ഇതെല്ലാം ജെറോ ഡിസൈനിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ പുതിയ വീടുകൾ വയ്ക്കുമ്പോഴത്തേക്ക് വീടിനുള്ളിൽ വീൽചെയർ സംവിധാനം നമുക്ക് ഭാവിയിൽ നടപ്പിലാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും കൂടെ ഉതകം വിധവും. ജെറോ ഡിസൈനിങ് നിയമങ്ങൾക്ക് അനുസൃതമായിട്ടും കൂടി വീടുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പ്രായമുള്ള വേളയിലും നമുക്ക് ആ വീടിൽ തന്നെ സുരക്ഷിതമായിട്ട് തങ്ങുവാൻ സാധിക്കും. സർക്കാർ ഈ ഒരു തീരുമാനം നടപ്പിലാക്കുമ്പോൾ അത് ഘട്ടങ്ങളായിട്ട് നടപ്പിലാക്കുന്നതാവും നല്ലത്. സക്സസ്ഫുൾ മോഡൽസ് കണ്ടിട്ട് ഇപ്പൊ ജപ്പാനിലെ മോഡലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വിജയകരമായി നടപ്പിലാക്കിയ മോഡൽസ് നമുക്കിവിടെ നടപ്പിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ.
3: ഒരു സ്വതന്ത്ര വകുപ്പാകുമ്പോൾ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഗണിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷയെന്ന് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സോമൻ ചാലിൽ.
5: കേരളത്തിൽ പുതുതായി

0: കൊണ്ട സർക്കാരിൻ്റെ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ ഒരു വയോജന വകുപ്പിന് രൂപം നൽകാൻ തീരുമാനിച്ചതിനെ കേരള സീനിയർ സിറ്റിസൻസ് ഫോറം സ്വാഗതം ചെയ്യുന്നു, സർക്കാരിനെ അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഏതാണ്ട് 20% ഇന്ന് വയോജനങ്ങളാണ്. ഇന്ന് ജനസംഖ്യയുടെ കേവലം 6.5% വരുന്ന പ്രവാസികൾക്കായി പ്രവാസികാര്യ വകുപ്പുണ്ട്, വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ട്, മറ്റു പല വിഭാഗങ്ങൾക്കും വകുപ്പുണ്ട്, മന്ത്രിമാരുണ്ട്. എന്നാൽ എല്ലാ നിലയ്ക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്ന, പലപ്പോഴും തഴയപ്പെടുന്ന, എന്നാൽ പൊതുസമൂഹത്തിൽ ഏറ്റവും ആദരണീയരായ വയോജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇങ്ങനെയൊരു വകുപ്പിന് രൂപം നൽകാൻ പ്രബുദ്ധ കേരളം ഇതുവരെ മടിച്ചു നിന്നു. ഇപ്പോൾ അതിന് മുന്നോട്ട് വന്നത് ഏതായാലും നന്നായി. ഇതുവരെ വയോജനക്ഷേമം കൈകാര്യം ചെയ്തിരുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പാണ്. ഒട്ടേറെ തിരക്കു പിടിച്ച സാമൂഹ്യക്ഷേമ ഓഫീസുമായി കാര്യങ്ങൾക്ക് ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും ഇക്കാര്യം ആരോഗ്യ വകുപ്പിനോട് അന്വേഷിക്കൂ, ഇക്കാര്യത്തിന് ധനകാര്യ വകുപ്പിനെ കാണൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൈയൊഴിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇനി സ്വതന്ത്ര വകുപ്പായ സ്ഥിതിക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേക വകുപ്പാകുമ്പോൾ മാത്രമേ അതിനൊരു മിനിസ്റ്റർ ഉണ്ടാകുന്നുള്ളൂ. വകുപ്പായ സ്ഥിതിക്ക് പ്രത്യേക ബഡ്ജറ്റ് വിഹിതം അനുവദിക്കപ്പെടും. വയോജനങ്ങളുടെ ആവശ്യങ്ങൾ പഠിച്ച് കൂടുതൽ വയോജന സൗഹൃദ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വകുപ്പിന് കഴിയും.
1: വയോജനങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ കാലക്രമേണ ശാരീരിക പ്രശ്നങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. വയോജനങ്ങൾക്ക് മാനസികമായി പിന്തുണ നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പുതിയ വയോജനക്ഷേമ വകുപ്പ് രൂപം നൽകേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ.
2: വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് വയോജനങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ മറ്റുള്ള രാജ്യങ്ങൾ നൽകുന്നത് പോലെ നമ്മൾ നൽകുന്നുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട്. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ കാര്യത്തിലും മുൻഗണന അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സംവിധാനമൊക്കെ ഉള്ളത് നേരിട്ട് കാണാൻ സൗഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ വിചാരിക്കും നമ്മുടെ രാജ്യത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. വയോജനങ്ങൾ നമ്മുടെ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളെ അപേക്ഷിച്ച് പ്രാധാന്യം നൽകുന്നത് ഞാൻ മാനസിക പ്രശ്നങ്ങൾക്കാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് മാനസിക പ്രശ്നങ്ങൾ കാലക്രമേണ ശാരീരിക പ്രശ്നങ്ങളായി പരിണമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സൈക്കോസൊമാറ്റിക് കംപ്ലയിൻസ് എന്നാണ് അതിന് പറയുക. മനസ്സിലുള്ള അസ്വസ്ഥതകള്, ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നല്. സൈക്കോളജിയിലൊരു പ്രയോഗം തന്നെ ഉണ്ട്, എംപ്റ്റി നെസ്റ്റഡ് സിൻഡ്രോം എന്ന്. എംപ്റ്റി നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കിളിക്കൂടിലുള്ള കിളികളൊക്കെ, കുഞ്ഞി കിളികളൊക്കെ പറന്നുപോയി, തള്ളക്കിളിയും തന്തക്കിളിയും മാത്രം കൂട്ടിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന നഷ്ടബോധത്തിനെ കുറിക്കാനാണ്. ഇതൊരു സിൻഡ്രോമാണ്, ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും പല വീടുകളിലും അച്ഛനമ്മമാർ മാത്രമാണ് മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലോ അവരുടെ ക്ഷേമം അന്വേഷിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഏകാന്തത അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ പ്രായാധിക്യം കൊണ്ട് എന്ന ഒരാശങ്ക, ഏകാന്തതയിൽ നിന്നും ഉണ്ടാവുന്ന ഒരു അസ്വാസ്ഥ്യജനകമായ അവസ്ഥ, അത് ശരീരത്തിലെ അന്തസ്രാവ ഗ്രന്ഥികളിൽ പിറ്റ്യൂട്ടറി, അഡ്രിനൽ ഗ്ലാൻഡ് തുടങ്ങിയ ഗ്രന്ഥികളുടെയൊക്കെ പ്രവർത്തനത്തെ ബാധിക്കുകയും എഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ മാതിരിയുള്ള ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് കുടലിന്റെ മ്യൂക്കസ് മെംബ്രൈനിൽ പെപ്റ്റിക് ആൾസറായിട്ടും മൈഗ്രെയിൻ ആയിട്ടും സന്ധിവേദന, അതാണ് സർവപ്രധാനം, സന്ധിവേദനയായിട്ടും കാഴ്ചശക്തിക്ക് മങ്ങൽ ഏൽക്കുന്നതായിട്ടും ശരീരമാസകലം വേദനയായിട്ടും ഒക്കെ പലരിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുക. അപ്പോൾ ഇവർക്ക് മാനസികമായ സ്വസ്ഥത കിട്ടാനുള്ള എന്താ മാർഗം എന്ന് ആലോചിക്കേണ്ടതാണ്. അതിനവർക്ക് കൂട്ടായ്മയോടുകൂടി കെയറിങ് ആൻഡ് ഷെയറിങ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. സാധാരണ വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇവർക്ക് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കോൾ ഡോക്ടേഴ്സിനെ അവൈലബിൾ ആക്കണം. അതൊക്കെ ഭൗതികമായ സാഹചര്യങ്ങളെ പറ്റി അത് വേണം വേണ്ടാന്നല്ല, അതിലുപരി ഇമോഷണൽ സെക്യൂരിറ്റി, അപ്പൊ ശാരീരികമായ സുസ്ഥിതിക്ക് മാനസികമായ സുസ്ഥിതി ആവശ്യമാണ്. അപ്പൊ അതിന് ഇവർക്ക് കൂട്ടായ്മ ഉണ്ടാക്കാനും ഇവരെ എന്റർടൈൻ ചെയ്യാനും പകൽ വീടുകൾ ഇപ്പം പല സ്ഥലത്തും ഉണ്ട്. മാത്രമല്ല, പ്രായമായവരിൽ തന്നെ വളരെ കഴിവുള്ളവരും പല രീതിയിലുള്ള വൈഭവങ്ങളുള്ളവരുണ്ട്. അത് ടാപ്പ് ചെയ്യാനും അത് സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ അത് അവർക്ക് ആത്മസംതൃപ്തിയും നൽകും, സമൂഹത്തിന് നന്മയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരസ്പര ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാൻ നമുക്കൊരു സംവിധാനം

0: ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ യാതൊരു സംശയമില്ല, അത് അവരുടെ വെൽബീയിങ്ങിനെ, ഇമോഷണൽ വെൽബീയിങ്ങിനെ സഹായിക്കും. നല്ല ബന്ധങ്ങൾ പുലർത്താനുള്ള വേദികൾ, അതിന് പറ്റിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു.
1: 70-80 വയസ്സായിട്ടും നിത്യവൃത്തിക്കായി തൊഴിലെടുക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. വയോജനങ്ങളുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതോടൊപ്പം ഇത്തരക്കാരുടെ ക്ഷേമം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒപ്പം മുതിർന്ന പൗരന്മാരുടെ അനുഭവ സമ്പത്തും പ്രവൃത്തി പരിചയവും സമൂഹത്തിനും അവർക്ക് തന്നെയും ഉപകാരപ്രദമാക്കാൻ കഴിയുന്ന പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കണം. ജനസംഖ്യാപരമായ മാറ്റത്തെ നേരിടുന്നതിൽ ഇന്ത്യയെ തന്നെ നയിക്കാൻ കഴിയുന്ന ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാൻ വയോജനക്ഷേമ വകുപ്പിന് സാധിക്കും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. ചുറ്റുവട്ടം.
5: ദേവഗിരി കോളേജ്, ഫാദർ ജോസഫ്, പൈക്കട മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ, ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ചേർന്ന് നടത്തുന്ന യോനക്സ് സൺറൈസ് സാവിത്രി സാബ് ദേവി സാബു മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് ജൂനിയർ റാങ്കിംഗ് ടൂർണമെൻറ്, രാവിലെ 8 മുതൽ. ഗോവിന്ദപുരം ലൈബ്രറിയിൽ ബാലവേദി അവധിക്കാല ക്യാമ്പ് രാവിലെ 9. ചേവായൂർ സ്നേഹദീപം ലൈബ്രറി ഹാളിൽ നിർമ്മിത ബുദ്ധിയും മലയാള സാഹിത്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം രാവിലെ 10. കൈരളിവേദി ഓഡിറ്റോറിയത്തിൽ കേരള മാപ്പിള കലാ അക്കാദമി PH സ്മാരക മാനവ മൈത്രി പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരിക്ക് നൽകൽ വൈകിട്ട് 3:30.
4: ചുറ്റുവട്ടം.
5: ട്രെയിൻ സമയം. രാവിലെ 8-7 കോഴിക്കോട് എത്തേണ്ടിയിരുന്ന മുംബൈ ലോകമാന്യ തിലക് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:41 വൈകിയോടുന്നു. കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റു യാത്രാ വണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
7: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19th റോസ്കർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും.

0: ഇന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമി കണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗുർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:00 ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
2: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗാർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗാർ മേളയിൽ രാവിലെ 11:00 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
0: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡൻഡായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12th പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൗജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പര്യത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും

0: കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ എം ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് DCC ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KSEB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റോഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൺ പോസ്റ്റ്മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് W നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനം വകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനം വകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ഈ മാസം 19 ആരംഭിച്ച ദൌത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൌത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ AKB നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാടിയൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗിൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗിൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19-ാമത് റോസ്ഗർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: വാർത്താഹ ശ്രുയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഃ നിക്കോസ് ക്രിസ്റ്റോഡോലൈഡ്സ് ഇത്യേഷശ്ച ആതങ്കവാദം നിവാരണായ ബഹുപക്ഷീയ പ്രയാസാനാം സുദൃഢീകരണായ തഥാ സംയുക്തരാഷ്ട്രസംഘസ്യ സംരചനാന്തർഗതം അന്താരാഷ്ട്രീയ ആതങ്കവാദസ്യ വിഷയേ സമഗ്രസമ്മേളനം ശീഘ്രമേവ അന്തമീകൃത്യ സ്വീകർത്തും ആഹൂതവന്തൌ. ഹ്യഃ നവദില്ല്യാം ഉഭയോഃ നേത്രോഃ മധ്യേ വാർത്തായാഃ അനന്തരം

പ്രഗത്ഭരായ വ്യക്തികളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായിരുന്നു ഈ ആകാശവാണി. ഉറൂബ് സാറ്, അക്കിത്തൻ സാറ്, കെ ആർ കൊടുങ്ങല്ലൂർ, തിക്കോടിയം മാഷ്, അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഒരിടമായിരുന്നു അന്ന് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയ ആയിരുന്നു കോഴിക്കോട് ആകാശവാണിയിൽ. അന്നത്തെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞത് കേരളത്തിലെ എണ്ണപ്പെട്ട ശബ്ദങ്ങളായിരുന്നു. ഖാൻ കവി, രാജം കെ നായർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ചില കലാകാരന്മാരുണ്ടായിരുന്നു. അതിനും എന്നിങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ അറിയാതെ തന്നെ ഒരു വഴിയിലേക്ക് എന്നെ ഒഴുക്കി വിടുകയും ചെയ്താണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ നീ എൻ്റെ കൂടെ റേഡിയോ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, നാടകത്തിൽ നിന്ന് നിൻ്റെ ശബ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ട് തിക്കോടിയ മാഷ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇവിടെ വരുന്നു. അവിടെ വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ തിക്കോടിയ മാഷ് പറഞ്ഞിട്ട് പറയാൻ പറയുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ തിക്കോടിയ മാഷ്, വിനയൻ നമുക്ക് ഇവൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു നാടകത്തിലേക്ക് എന്നോട് ഡയലോഗ് പറയാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് നേരമല്ല ആ നാടകം ഞാൻ അഭിനയിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരുപാട് നാടകങ്ങൾ ഞാൻ അഭിനയിച്ചു. ഞാനിവിടുത്തെ സ്ഥിരം ആർട്ടിസ്റ്റായി, വാലനടനായി. മയ്യഴിപ്പോയുടെ തീരങ്ങൾ, ഒരു ദേശത്തിൻ്റെ കഥ, ഇതുപോലുള്ള ക്ലാസിക്കായിട്ടുള്ള മലയാള നോവലുകളുടെ നാടകാവിഷ്കരണത്തിൽ മുഴുവൻ ഞാനുണ്ടായിരുന്നു. കൂടെ അഭിനയിച്ചിരുന്നവരെന്ന് പറയുന്നത് ബാലങ്കേ നായർ, പപ്പുകേട്ടൻ, വാസു പ്രദീപ്, കുഞ്ഞാണ്ടി മാഷ്, കുഞ്ഞാവ, വിലാസിനി എടുത്തി, അതുപോലെ ശാന്ത എടുത്തി, നിലമ്പൂർ ഐഷ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നു. ആ സിനിമകളിൽ കണ്ടിരുന്ന ബാലങ്കേ നായരും മോപ്പരൊരുമിച്ചും ജഗതി എൻ കെ ആചാരി ഇവരൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന എനിക്കെന്നെ അത്ഭുതമായിരുന്നു. അപ്പോൾ ഒരു തുടർനാടകം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വലിയ നാടകങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അവരുടെ റിഹേഴ്സൽ തന്നെയായിരിക്കും. റിഹേഴ്സലും സ്ക്രിപ്റ്റ് റീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു മോഡുലേറ്റ് ചെയ്ത് ഡയലോഗ് എങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അത് മാറ്റി പറയും എന്ന് പറഞ്ഞ ഒരു ക്ലാസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന കാര്യമായിരിക്കും. ഇതോടുകൂടി എനിക്ക് എന്ത് പറ്റി വെച്ചാൽ എനിക്ക് ഈ നാടകത്തിനോടും സിനിമയോടുള്ള ഭ്രമം, ആ ഒരു ഭ്രാന്ത് അങ്ങോട്ട് മൂത്തു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അഭിനയായി എൻ്റെ മനസ്സിൽ. ഞാനിങ്ങനെ ഒരു 10ാം ക്ലാസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഒരു ദിവസം ഏയർന്ന് വന്നത്, നിനക്ക് ഒരു ചാൻസ് വന്നിട്ട് സിനിമയിലേക്ക്. ഞാൻ ഞെട്ടിപ്പോയി, സിനിമയിൽ അഭിനയിക്കാണ്? അതേ സിനിമയിലേക്ക് അഭിനയിക്കാൻ നിന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, അത് ബാലങ്കേദാരാണ് അഭിനയിക്കുന്നത്. ബാലങ്കേദാരാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. ബാലങ്കേദാരുടെ ചെറുപ്പകാരാണ്, പി എൻ മേനോനാണ് ഡയറക്ട് ചെയ്യുന്നത്. ആ സിനിമയിലാണ് നിന്നെ വിളി. കോഴിക്കോട് നിന്ന് ഷൂട്ടിംഗ്, മിക്ക ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. വെസ്റ്റിൽ ചുങ്കത്തായിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങൾ വാടക വീട്ടിലെ തൊട്ടടുത്തുള്ളവരുടെ എൻ്റെ സുഹൃത്തുണ്ടെങ്കിൽ ഓടി പറയുക, ഞാൻ സിനിമേനെ അഭിനയിക്കാൻ പോവുക, സിനിമേനെ അഭിനയിക്കാൻ പോവുക എന്ന് പറഞ്ഞൊരു എന്താണെന്നറിയില്ല, എൻ്റെ ഒരു മോഹിച്ചിരിക്കുന്നവർ, ആദ്യമായി കിട്ടിയിരിക്കുന്ന ഒരു അവസരം. അപ്പോൾ ആർ കെ നായരായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ അച്ഛനോട് പറഞ്ഞു കാറിൽ വന്ന് പിക്ക് ചെയ്തുള്ളതാണ്. അങ്ങനെ ഞാൻ ഭയങ്കരമായ പ്രാർത്ഥനയും, അച്ഛൻ്റെ കാലം തൊട്ട് അനുഗ്രഹമാകുന്നു, അമ്മയുടെ കാലം തൊട്ട് അനുഗ്രഹമാകുന്നു. ഒരു 9:30 ആകുമ്പോഴേക്ക് ഞാൻ ആ വീട്ടിന് തൊട്ടടുത്തൊരു മതിലെടുത്ത് ഹൈവേൻ്റെ അവിടെ ഇങ്ങനെ കാത്തു നിന്നു. കയ്യിലൊരു പൊതിയും ട്രൗസറും കാര്യങ്ങളൊക്കെയാണ്. സമയം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ സമയം 9 കഴിഞ്ഞ്, 10 കഴിഞ്ഞ്, 11 കഴിഞ്ഞ്, 12 കഴിഞ്ഞ് ആരെയും കാണാനില്ല. ഒരു വെയിലും, വെയിൽ കൊണ്ട് വേർത്ത് തകർന്ന് തരിപ്പണ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരുന്ന ഞാൻ ഡ്രസ്സൊക്കെ നനയാൻ തുടങ്ങി. ആ ലൈനായി വിശന്നിട്ട് കണ്ണും കണ്ടു. അന്നാണ് മൊബൈലും ഇല്ല, ഒന്നുമില്ലല്ലോ, ആരെ വിളിച്ച് നോക്കാൻ. ഞാൻ അങ്ങനെ കാത്തിരുന്നു. ഒരു വന്നില്ല. 2:30 ആകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേ പോയി. തളർന്ന് അവശനായി പോയി, സങ്കടവും. വീട്ടിലെത്തിയപ്പോൾ അമ്മ എങ്ങനെയുണ്ടായിരുന്നല്ലോ, നന്നായി അഭിനയിച്ചോ. ഒരു തേങ്ങനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോയില്ല അമ്മേ. പിന്നോട് ചോദിച്ചു, നീ എവിടെയിരുന്നു വരെ? അവിടെ ഞാനിങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് കാത്ത് നിൽക്കുകയായിരുന്നു. ഒരു കാറും വന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. സാറല്ല മോനെ, ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തന്നെ, നിങ്ങൾ വിശക്കില്ലേ, ഭക്ഷണം എടുത്തൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊക്കെ അങ്ങനെയാണ് മോനെ, ആദ്യമായിട്ടുള്ളൊരു അനുഭവമല്ലേ, ഇങ്ങനെ നിനക്ക് നിന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചതല്ലേ, നീ ആരെടുത്ത് പോയി ചാൻസിനൊന്നും പോയി നിന്നു എന്നല്ലോ. അവർ വിളിക്കും എന്തെങ്കിലും പ്രശ്നമൊക്കെ, സിനിമയ്ക്ക് അങ്ങനെയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ആ സിനിമയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. കുറേ കാലം അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ. പക്ഷേ അതിനിടയ്ക്കും ഈ AIR വരും, നാടകങ്ങൾ ചെയ്യും, ഇങ്ങനെ പോയി കൂടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലേട്ടൻ പറഞ്ഞ, അച്ഛനോട് പറഞ്ഞ്, ഞാൻ സിനിമ ചെയ്യാൻ പോവാണ്. അപ്പോൾ അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ സിനിമ, അതിന് ഇവർ നല്ലൊരു അവസരമുണ്ട്. അച്ഛന് ഭയങ്കര സന്തോഷം. അച്ഛനോട് വന്ന് ഇടാൻ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ പ്രീഡിഗ്രി, ദേവരി കോളേജ് പ്രീഡിഗ്രി പഠിക്കുന്ന സമയം. അന്ന് ഞാൻ റേഡിയോ സ്റ്റേഷൻ അഭിനയിക്കുന്ന മാസ്റ്റർ വിനു എന്ന് പറഞ്ഞിട്ടുള്ള പേര് എല്ലാവർക്കും അറിയാമെന്ന്, റേഡിയോയിൽ പെട്ടെന്ന് അറിയാം. അപ്പം ദേവരി കോളേജ് ചേർന്നപ്പോഴൊക്കെ ഞാൻ റേഡിയോ സ്റ്റാർ എന്നാണെന്ന് പറയാം, റേഡിയോ സ്റ്റാർ എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കമ്പനികളൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഭയങ്കരമായിട്ട്, അതുവരെ ഇല്ലാത്ത കുറേ ഫ്രണ്ട്സൊക്കെ ഓടി വന്ന്, ഇത് ഭയങ്കര പബ്ലിസിറ്റി ആയി. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ദിവസമാകുന്നു. ദേവരി കോളേജ് ലീവ് എടുത്തിട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. കല്ലേപ്പുഴ തീരത്താണ് ഷൂട്ടിംഗ്. ഞാനോട് ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുന്നു. അയാൾ പേരാണ് മാമുക്കോയ. ഞാനും മാമുക്കോയ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന ഒന്നിച്ചാണ്. മാമുക്കോയയിലെ പ്രധാന കഥാപാത്രം മരത്തിൻ്റെ അളവെടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കാര്യം. അങ്ങനെ 1-2-3 ദിവസത്തേക്ക് ഷൂട്ടിംഗ് നടന്നില്ല. അപ്പോൾ ബാലേട്ടൻ എന്നോട് പറയും,

0: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ ചലച്ചിത്രാഭിനയത്തിന്റെ ആദ്യാനുഭവങ്ങളുമായി സംവിധായകൻ വി എം വിനു.
1: നമ്മളെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ചതും മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ആ ആഗ്രഹം നടക്കുമ്പോഴൊക്കെയായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ സന്തോഷിക്കുകയും ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്നും കുറിച്ചിടുകയും ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചില സംഭവങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഓർമ്മയിലേക്ക് പോയി വരുന്നത്. ഞാനെന്ന ഒരു കലാകാരനെ വളർത്തിയെടുക്കുന്നതിൽ ഈ കോഴിക്കോട് ആകാശവാണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. എൻ്റെ അച്ഛൻ സാഹിത്യകാരനായ വിനയൻ ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പല സമയങ്ങളിലൊക്കെ ആയിട്ട് അച്ഛൻ്റെ ഒരുമിച്ചൊക്കെ എല്ലാത്തിനും ഞാൻ ഈ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അന്ന് വലിപ്പത്തിനെക്കുറിച്ച് അറിയില്ലായിരുന്നെങ്കിലും മലയാള സാഹിത്യത്തിൽ

മോനെ വേറെ ചില സീനുകൾ ആർട്ടിസ്റ്റിനെ പോകണമെന്നുണ്ട്, അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയായാലും കുഴപ്പമില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റുള്ള ഫുഡായിരുന്നു ലൊക്കേഷനിലെ ഫുഡ്. കോഴിയിറച്ചിയും കോഴിയിറച്ചി ഒക്കെ എപ്പോഴും വീട്ടിലാതെ വിരുന്നേര് വരുമ്പോൾ അല്ലേ നമ്മൾ തിന്ന് ശീലമുള്ളൂ. ഇത് ഡെയിലി കോഴിയിറച്ചി നല്ല മീൻ പൊരിച്ചതും ചോറൊക്കെ ആയിട്ട് ഭയങ്കര രസം. ഞാനും ഇത് കുറേ കാലം ഇവിടെ നീണ്ടു പോയിക്കോട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് ഡെയിലി പോവും, പുറപ്പെട്ട് പോവും, ഇന്നുണ്ട് ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പോവും, അവിടെ പോവും, അവിടെ ഇരിക്കും. മാമുക്കയൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. വിനയൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ബാലേട്ടൻ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമായി രണ്ട് മൂന്ന് ദിവസം നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ പറയും, മോനെ ഇന്ന് എൻ്റെ ഷൂട്ടുണ്ടോ, നിനക്ക് നിന്റെ റോള് എന്ന് പറഞ്ഞിട്ട് വെറുതെ മേക്കപ്പ് ഒക്കെ ചെയ്യിച്ചു. ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഡയലോഗ് പറയുന്ന കേൾക്കുന്നു. ഡയലോഗ് പ്രോമിറ്റ് ചെയ്യുന്നതിലെ തൊട്ടടുത്ത് കേൾക്കും. എല്ലാം ആദ്യമായിട്ടുള്ള അനുഭവങ്ങൾ. ഏതൊക്കെ വലിയ വലിയ ലൈറ്റുകൾ കത്തുന്നു, പകലും എച്ച് എം ഐ ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് കത്തുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാമറ കാര്യങ്ങൾ ഇതെല്ലാം ആദ്യമായിട്ട് അടുത്തുനിന്ന് കാണുന്നു. അങ്ങനെ ഒരു മരത്തിൻ്റെ മരം കൂടിയിട്ട് തന്നെ പോകുന്നു. ഞാനും ഒരു ചക്കനും ഇങ്ങനെ ഇരിക്കുന്നു. ആ ഡയറക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മനെ ഇതൊക്കെയാണ് സീൻ. ലളിതശ്രീ എന്ന് പറഞ്ഞ നടി ഇങ്ങനെ നടന്നിങ്ങനെ പോകും. നടന്നിങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് പറയും, അതേ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഞങ്ങളെ കൂടി ഇത് ഗൗനിക്കണേ. അതാണ് ഡയലോഗ്. ഞാൻ ചെയ്യാത്ത എനിക്കാ ഡയലോഗ് ഞാൻ വിചാരിച്ചു. നോക്കുമ്പോൾ എനിക്കല്ല ഡയലോഗ്. അതിൻ്റെ അടുത്ത് തൊട്ടിരുന്ന ഒക്കെ പ്രൊഡ്യൂസർ ആരോ ആയിരുന്നു. അപ്പോൾ ഡയലോഗ് അങ്ങോട്ട് മാറിപ്പോയി. ഞാനാകെ ഒന്ന് ഡല്ലായി, പോട്ടെ എന്നാലും ലളിതശ്രീയൊക്കെ ഒന്ന് പോകുന്നത് കാണാമല്ലോ എന്നൊക്കെയുള്ള കൂടുതൽ ഞാനും ഇരുന്നു. അങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് രണ്ട് മൂന്ന് റിഹേഴ്സൽ ഇങ്ങനെ കാണുന്നു. അവർ പോകുന്നു, ഡയലോഗ് അവരോട് പറയാൻ പറയുന്നു. ഇവൻ ഈ ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. ഇവൻ റിഹേഴ്സൽ സമയത്തൊക്കെ തിരിച്ചു. പ്രൊഡ്യൂസർ ആളായതുകൊണ്ട് ഡയറക്ടർക്ക് വഴക്ക് പറയാനും പറ്റുന്നില്ല. അങ്ങനെ രണ്ട് മൂന്ന് ടേക്കിലും ഇത് ഈ ഡയലോഗ് ഇവന് പറയാൻ പറ്റുന്നില്ല. ലൊക്കേഷനിലുള്ളവർ മുഴുവൻ എല്ലാവർക്കും ഡയലോഗ് ബയഹാട്ടായിട്ടുണ്ട്. ഇവന് മാത്രം പിന്നെ എനിക്കത് എപ്പോഴോ ആക്ഷൻ അവിടുന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ദേഷ്യം പിടിച്ച് ബാലേട്ടൻ പറയും, ആ നീ അങ്ങോട്ട് മാനക്ക് വിനോ നീ പറയും. അങ്ങനെ ടേക്ക് എന്ന് പറയും, ആക്ഷൻ എന്ന് പറയുന്നു. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. എനിക്ക് വേണ്ടി ആക്ഷൻ പറയുന്നു. അവരങ്ങോട്ട് പോകുന്നു, നടന്നു പോകുന്നു. ഞാൻ അതേ ഡയലോഗ് പറയും, ഞങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ, ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ വലിക്കുന്നത്. ആ വീഡിയോ ഒക്കെ വലിച്ചിട്ട് ഞാൻ ഒരു നമ്പറൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ എറിഞ്ഞപ്പോൾ കട്ട് വന്ന് ബാലേട്ടൻ പറഞ്ഞു, ആശ്രയടറ ഞാനിങ്ങനെ വിചാരിച്ചത് നീ ആ ബീഡി വലിച്ചങ്ങട് എറിഞ്ഞതൊക്കെ ഉണ്ട്, ഒരു ചിരിയൊക്കെ ഉണ്ട്, ഭയങ്കര അപ്രിസിയേഷനൊക്കെ കിട്ടി. എനിക്കും തോന്നി കൊള്ളാലും ഞാൻ അഭിനയിച്ച ഫസ്റ്റ് ഡേ. എല്ലാവരും കൂടി ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞു. ഞാൻ കൊളയിൽ തിരിച്ചെത്തുന്നു. മാസം കണ്ട് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പാളയത്തും അവിടെ കൂടെയൊക്കെ ആയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് അന്യരുടെ ഭൂമി ഞാൻ കണ്ടു. ഞാൻ ഭഗവാൻ എൻ്റെ പടം റിലീസ് ചെയ്യാൻ പോയി. ആദ്യമായിട്ട് തിയേറ്ററിൽ എന്നെ കാണാൻ പോവുക. ഞാൻ ഒന്നും ആദ്യത്തേതാണ് മുടങ്ങിപ്പോയി. അത് അന്നത്തെ ഒരു ആർട്ട് സിനിമയായിരുന്നു, അതുകൊണ്ട് അത് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യാം, ഒരു വണ്ടി ഷോ ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കും സംഘം തിയേറ്ററിലാണ് റിലീസ് ചെയ്ത്. അങ്ങനെ സംഘത്തിന് പോയി, എല്ലാവരും കൂടി പോകുന്നു, ആരഞ്ചെണ്ണുണ്ട്. അങ്ങനെ തിയേറ്ററിൽ പോകുന്നു, ഇരുന്ന് സിനിമ തുടങ്ങുന്നു. സിനിമ തുടങ്ങി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ സിനിമ പോയി പോയി പോയി പോയി ഞാനിങ്ങനെ ടെൻഷനായി. ഇതെന്താ എന്നെ കാണാത്തത്, എന്നെ കാണാത്തത് എന്നുള്ള രീതിയിലുള്ള ടെൻഷനായി. ഇങ്ങനെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ നിർമ്മല ഗോപിരാജും ഒക്കെ, ഇടൂ നീ അവിടെ ഇടൂ, അത് പോരും അത് പോരും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാത്തു കാത്തു കാത്തിരുന്നു. ഇൻ്റർവെല്ലാവാ നേരത്ത് എൻ്റെ ശബ്ദം ഞാൻ കേട്ട് എന്നെയും കേട്ടു. കാരണം ഏതോ മരത്തിൻ്റെ കൊമ്പിൽ രണ്ട് കാക്കിയിരിക്കുന്ന മാതിരി ഇത്രയോ ഒരു അവ്യക്തമായിട്ടുള്ള രണ്ട് ഫിഗേഴ്സ്. അതിൽ ഒന്ന് ഞാനും ഒന്ന് മറ്റേ ചെക്കനാണ്. ഇങ്ങനെ ലളിതശ്രീ നടന്നു വരുന്നു. അതിൻ്റെ ക്ലോസപ്പൊക്കെ ഉണ്ട്. ഡയലോഗ് ഞാൻ പറഞ്ഞ ഡയലോഗ് ആരോ ഡബ് ചെയ്താൽ എൻ്റെ സൗണ്ടൊന്നുമല്ല. അത് ഞാൻ കേൾക്കുന്നു. ഞാൻ ഞെട്ടി എന്നിട്ട് എനിക്കും മനസ്സിലായി. പിന്നെ ഇവർക്ക് തീരെ മനസ്സിലായില്ല. ഇവർ വീണ്ടും കാത്തുകയാണ്. ഞാനെപ്പോഴാണ് വരിക, ഞാനെപ്പോഴാണ് വരിക. ഇൻ്റർവെല് കഴിഞ്ഞ് കുറേ എടുത്ത് നീ അഭിനയിച്ചില്ല, എന്താ നീ കാണുന്നില്ല. ഞാൻ പറഞ്ഞ മാസം കണ്ട് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പാളയത്തും അവിടെ കൂടെ ഒക്കെ ആയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് അന്യരുടെ ഭൂമി ഞാൻ കണ്ടു. ഞാൻ ഭഗവാൻ എൻ്റെ പടം റിലീസ് ചെയ്യാൻ പോയി. ആദ്യമായിട്ട് തിയേറ്ററിൽ എന്നെ കാണാൻ പോവുക. ഞാൻ ഒന്നും ആദ്യത്തേതാണ് മുടങ്ങിപ്പോയി. അത് അന്നത്തെ ഒരു ആർട്ട് സിനിമയായിരുന്നു, അതുകൊണ്ട് അത് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യാം, ഒരു വണ്ടി ഷോ ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കും സംഘം തിയേറ്ററിലാണ് റിലീസ് ചെയ്ത്. അങ്ങനെ സംഘത്തിന് പോയി, എല്ലാവരും കൂടി പോകുന്നു, ആരഞ്ചെണ്ണുണ്ട്. അങ്ങനെ തിയേറ്ററിൽ പോകുന്നു, ഇരുന്ന് സിനിമ തുടങ്ങുന്നു. സിനിമ തുടങ്ങി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ സിനിമ പോയി പോയി പോയി പോയി ഞാനിങ്ങനെ ടെൻഷനായി. ഇതെന്താ എന്നെ കാണാത്തത്, എന്നെ കാണാത്തത് എന്നുള്ള രീതിയിലുള്ള ടെൻഷനായി. ഇങ്ങനെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ നിർമ്മല ഗോപിരാജും ഒക്കെ, ഇടൂ നീ അവിടെ ഇടൂ, അത് പോരും അത് പോരും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാത്തു കാത്തു കാത്തിരുന്നു. ഇൻ്റർവെല്ലാവാ നേരത്ത് എൻ്റെ ശബ്ദം ഞാൻ കേട്ട് എന്നെയും കേട്ടു. കാരണം ഏതോ മരത്തിൻ്റെ കൊമ്പിൽ രണ്ട് കാക്കിയിരിക്കുന്ന മാതിരി ഇത്രയോ ഒരു അവ്യക്തമായിട്ടുള്ള രണ്ട് ഫിഗേഴ്സ്. അതിൽ ഒന്ന് ഞാനും ഒന്ന് മറ്റേ ചെക്കനാണ്. ഇങ്ങനെ ലളിതശ്രീ നടന്നു വരുന്നു. അതിൻ്റെ ക്ലോസപ്പൊക്കെ ഉണ്ട്. ഡയലോഗ് ഞാൻ പറഞ്ഞ ഡയലോഗ് ആരോ ഡബ് ചെയ്താൽ എൻ്റെ സൗണ്ടൊന്നുമല്ല. അത് ഞാൻ കേൾക്കുന്നു. ഞാൻ ഞെട്ടി എന്നിട്ട് എനിക്കും മനസ്സിലായി. പിന്നെ ഇവർക്ക് തീരെ മനസ്സിലായില്ല. ഇവർ വീണ്ടും കാത്തുകയാണ്. ഞാനെപ്പോഴാണ് വരിക, ഞാനെപ്പോഴാണ് വരിക. ഇൻ്റർവെല് കഴിഞ്ഞ് കുറേ എടുത്ത് നീ അഭിനയിച്ചില്ല, എന്താ നീ കാണുന്നില്ല. ഞാൻ പറഞ്ഞ

0: ആരോഗ്യം അമൂല്യം.
1: പാൻക്രിയാറ്റൈറ്റിസ്, ഇതേക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ജി ഉമ്മൻ.
2: ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായ സ്രവങ്ങളിൽ ചിലത് ഉൽപ്പാദിപ്പിക്കുകയാണ് ജോലി. ഇൻസുലിൻ ഉണ്ടാക്കുന്നത് പാൻക്രിയാസിലെ കോശങ്ങളാണ്. പല കാരണങ്ങൾ കൊണ്ട് പാൻക്രിയാസിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർവീക്കത്തിനാണ് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്നും ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്നും രണ്ട് തരമുണ്ട്. പെട്ടെന്നുണ്ടായ കാരണങ്ങൾ കൊണ്ട് പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ വരുന്നതാണ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്. ശരിയായ ചികിത്സ കൊണ്ട് ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താവുന്നതാണ്. പിത്താശയ കല്ലുകൾ, അമിതമായ മദ്യപാനം, ഉയർന്ന ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പുകൾ, മോർഫിൻ പോലെയുള്ള ചില മരുന്നുകളുടെ ഉപയോഗം, വയറിനുള്ളിൽ സംഭവിക്കുന്ന മുറിവുകൾ, ഹെഡ് ഓഫ് പാൻക്രിയാസിൽ വരുന്ന ക്യാൻസർ, മുണ്ടിവീക്കം പോലെയുള്ള ചില വൈറസ് രോഗങ്ങൾ, സിസ്റ്റമിക് ലൂപ്പസ് എറിത്മാറ്റോസോസിസ്, വൈറ്റമിൻ ഡിയുടെ അസാധാരണമായ ഉയർന്ന അളവ്, പ്രമേഹത്തിൻ്റെ ഗുരുതരാവസ്ഥയിലുണ്ടാകുന്ന ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്, യുറീമിയ, ഹീമോക്രോമറ്റോസിസ്, സ്റ്റിറോയിഡുടെ ഉപയോഗത്തിന് ശേഷമുണ്ടാകുന്ന അണുബാധകൾ എന്നിവയൊക്കെയും പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കാം. വളരെ ശക്തമായ വേദനയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. ഈ വേദന വയറിന് മുകളിലായി ഇടത് ഭാഗത്ത് അനുഭവപ്പെടുകയും പുറകിലോട്ട് നട്ടെല്ലിൻ്റെ ഭാഗത്തേക്ക് പരക്കുകയും ചെയ്യുന്നു. ഈ വേദന രോഗി മുൻപോട്ട് ചാഞ്ഞു നിൽക്കുമ്പോൾ കുറയുന്നതായി രോഗിക്ക് അനുഭവപ്പെടും. ഛർദിയും മനംപുരട്ടലുമാണ് മറ്റൊരു ലക്ഷണം. പനിയും സാധാരണം. മിക്കവാറും രോഗികളിൽ മലബന്ധം ഉണ്ടാകും. വിശപ്പില്ലായ്മയും കടുത്ത ക്ഷീണവും ശ്വാസം തിക്കലും മിക്ക പാൻക്രിയാറ്റൈറ്റിസ് രോഗികളിലും കാണപ്പെടുന്നു. മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ മിക്കവരിലും ഉണ്ടാകാം. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിലേക്ക് അത് നയിക്കുകയും ചെയ്യും. മഞ്ഞപ്പിത്തവും പ്രമേഹവും ദഹനവ്യൂഹ അവയവങ്ങളിൽ, പ്രത്യേകിച്ച് ആമാശയത്തിലും കുടലുകളിലും രക്തസ്രാവവും ഉണ്ടാകാം. പെപ്റ്റിക് അൾസർ കാണപ്പെടാം. പാൻക്രിയാസിൻ്റെ പല ഭാഗങ്ങളിലും ഫൈബ്രോസിസ് വന്ന് പ്രവർത്തന ശൂന്യതയുണ്ടാകും. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് പാൻക്രിയാസ് ക്യാൻസറിന് കാരണമായി തീരാറുണ്ട്. വിവിധ തരത്തിലുള്ള രക്തപരിശോധനകൾ, അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ മുതലായവ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് പാൻക്രിയാറ്റൈറ്റിസ് രോഗികൾ കഴിക്കേണ്ടത്. രോഗമൂർച്ച വരുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കണം. ഉദാഹരണത്തിന്, എണ്ണയിൽ പൊരിച്ച പദാർത്ഥങ്ങൾ, കൊഴുപ്പ് കൂടിയ മാംസാഹാരങ്ങൾ, മുട്ടയുടെ മഞ്ഞക്കരു തുടങ്ങിയവ ഒഴിവാക്കണം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാം. ധാരാളം വെള്ളം കുടിക്കണം. പാൻക്രിയാറ്റൈറ്റിസ് രോഗികൾ എത്രയും പെട്ടെന്ന് വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമായി ശരിയായ ചികിത്സ തുടങ്ങണം. ഇല്ലെങ്കിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളിലേക്ക് നയിക്കപ്പെടാം. അത് മരണത്തിൽ കലാശിക്കും. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ശരിയായ ചികിത്സ കിട്ടുകയാണെങ്കിൽ 90% സുഖപ്പെടും. 10% പേർ ഷോക്കും റെസ്പിറേറ്ററി ഫെയിലറും വന്ന് ഗുരുതരാവസ്ഥയിലേക്ക് പോകും. രോഗിയുടെ സമഗ്രമായ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ മനസ്സിലാക്കി മരുന്ന് നിർണയം നടത്തുന്നതുകൊണ്ട് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ ഹോമിയോ ചികിത്സ വളരെ ഫലപ്രദമാണ്. ഇവിടെ മരുന്നിനോടൊപ്പം തന്നെ ശരിയായ ഭക്ഷണ രീതിയും വിശ്രമവും രോഗശമനത്തിന് അത്യാവശ്യമാണ്.
1: പാൻക്രിയാറ്റൈറ്റിസ്, ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ എം ജി ഉമ്മൻ.

0: நக்ஷத்ரா கோல்ட் அண்ட் டைமண்ட்ஸ், ஃபரூக் அரக்கினர் பந்திரங்காவ், கிஞ்சன வர்த்தமானம், ஜெஜனா சி கிருஷ்ணகுமார். നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തിരങ്കാവ്.

0: നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.
1: ശാലിനി, വേഗം വന്നേ, എനിക്ക് വെട്ടിയ മുറിയാത്തൊരു ചായ വേണം.
2: ഹായ് പൂക്കി, ഐം കമ്മിങ്.
1: നീ ആരോട് സംസാരിക്കണത്? വേഗം വന്നേ, ഓഫീസിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ ഒരു സ്ട്രോങ് ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ വീണു പോവും.
2: വരുന്നു ഡിയർ, ചായ ദേ ഇപ്പൊ കൊണ്ടുവരാം.
1: നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, കുക്കിയെന്നോ മറ്റോ.
2: എന്താ നാമ്പിയോൺ ഇങ്ങനെ?
1: ഈശ്വര, ഇത് എന്റെ ഭാര്യ ശാലിനി തന്നെയല്ലേ. ഇന്ന് രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഇവക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
2: രമേശേട്ടൻ എന്താ പിറുവിറുക്കണത്?
1: അല്ല, രാവിലെ ഞാൻ പുറത്തു പോകുന്ന സമയത്ത് നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയായിരുന്നു.
2: രമേശേട്ടാ, നമ്മൾ ശരിക്കും ജീവിക്കുന്നുണ്ടോ?
1: ഉണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. എന്താ നിനക്ക് അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടോ?
2: രമേശേട്ടൻ എന്താ കിംസിയോൺ ബിയെ പോലെ ആയാൽ?
1: അല്ല, നീ കൊറേ നേരായല്ലോ എന്തൊക്കെയോ വാക്കുകൾ പറയാൻ തുടങ്ങിയിട്ട്. പൂക്കി, നാംപിയോൺ, ദേ, ഇപ്പോ കിംസിയോൺ ബി, എന്താ ഇതൊക്കെ? നിനക്ക് വട്ടായി പോയോ?
2: രമേശേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലായി.
1: നമ്മുടെ മോൻ ഇപ്പോ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് സെം അല്ലേ. അപ്പൊ നീ തന്നെ കണക്കൂട്ടിക്കോ.
2: രമേശേട്ടാ, കളിയാക്കണ്ട, ഞാനൊരു സത്യം പറയട്ടെ?
1: പറയേ.
2: കഴിഞ്ഞ 23 കൊല്ലം നമ്മള് ജീവിക്കാൻ മറന്നുപോയിരുന്നു.
3: അല്ല, ഇതെന്താ വയലാറിന്റെ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയെ കുറിച്ചാണോ ഭാര്യയും ഭർത്താവും തമ്മിലൊരു വാഗ്വാദം?
1: ബെന്നിയോ,
3: എന്താണ് രമേശേട്ടാ?
1: ലോക മാതൃഭാഷാ ദിനം February 21 നിനക്കറിയാലോ.
3: എനിക്കറിയൂല.
1: എന്നാ കേട്ടോ, നമ്മൾ മലയാളികള് നല്ല ഉച്ചാരണ ശുദ്ധിയോടെ വേണം സംസാരിക്കാൻ. എന്റെ ഒരു ഭാര്യയും ഭർത്താവും.
3: നമ്മുടെ നാട്ടില് മുക്കാലും ബംഗാളികളും ഒറീസക്കാരും അല്ലേ രമേശേട്ടാ? ആര് കേക്കാനാണ് ഈ ഉച്ചാരണ ശുദ്ധിയോടുള്ള ഭാഷ?
1: എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നായയുടെ വാല്.
2: ബെന്നി അത്ര മോശമൊന്നുമല്ല രമേശേട്ടാ.
1: ആണോ?
2: ജസ്റ്റ് മിഡാണ്.
3: അങ്ങനെ പറഞ്ഞു കൊടുക്കി ശാലിനിയേച്ചി.
1: എന്താ പറഞ്ഞേ, മിഡോ?
3: ഇങ്ങനതൊന്നും അറിയാതെയാണോ രമേശേട്ടാ വലിയ പണ്ഡിറ്റായിട്ട് വലസണ്?
1: ഓ, എന്നാ നീ പറ. പൂക്കി എന്ന് പറഞ്ഞ എന്താ?
3: പൂക്കി എന്ന് പറഞ്ഞാല് നമ്മളെ സ്നേഹിക്കുന്ന ആള്, പ്രേമഭാചനം.
1: നീ സംസ്കൃത വാക്ക് പറയണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു.
3: അതിങ്ങനെ വന്നു
1: പോവാണ്. എന്റെ ഉച്ചാരണം സഹിക്കാൻ പറ്റുന്നില്ല.
3: ഇപ്പൊ കുറച്ച് ഭേദമായി വരുന്നുണ്ടല്ലേ.
2: എന്താ രമേശേട്ടാ, കാര്യം മനസ്സിലായാ പോരെ.
3: അങ്ങനെ പറഞ്ഞു കൊടുക്കി ശാലിനി, ഇങ്ങനെയുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നത്.
1: അപ്പോ മിഡാന്ന് പറഞ്ഞ എന്താ?
3: ആ മിഡാന്ന് പറഞ്ഞ ജസ്റ്റ് ആവറേജ്, ശരാശരി.
1: അപ്പൊ സിയോൺ ബിയോ?
2: സിയോൺ ബി അല്ല രമേശേട്ടാ, കിം സിയോൺ ബി. കൊറിയൻ ഭാഷയില് ബാറില് മദ്യം സെർവ് ചെയ്യുന്നയാള്.
1: നീ എന്തോ നാമ്പിയോൺ എന്നോ മറ്റോ പറഞ്ഞല്ലോ, അതാരാ? ഏതെങ്കിലും മോശപ്പെട്ട ജന്തു ആയിരിക്കും അല്ലേ.
2: രമേശേട്ടൻ എത്ര വേഗം അർത്ഥം കണ്ടുപിടിച്ചത്.
1: അതായി രമേശൻ.
2: എന്നാ കേട്ടോ, നാമ്പിയോൺ എന്ന് പറഞ്ഞ ഭർത്താവ് എന്നാണ് അർത്ഥം.
1: ഛേ, കളഞ്ഞു. ഞാൻ വിചാരിച്ചു
3: രമേശ് എന്നാണെന്നല്ലേ.
1: നീ മിണ്ടരുത്. അല്ല ശാലിനി, നിനക്ക് ഇത്രയും കൊറിയൻ വാക്കുകള് എവിടുന്ന് കിട്ടി?
2: കഴിഞ്ഞ January 1 നെറ്റ്ഫ്ലിക്സ് കണക്ഷൻ എടുത്തത് മറന്നോ?
1: എങ്ങനെ മറക്കാനാ, മാസം 1000 സബ്സ്ക്രിപ്ഷൻ. എന്റെ മോളുടെയും വാശി കൊണ്ടാണല്ലോ അത് എടുത്തത്.
3: രമേശേട്ടാ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇപ്പൊ പിള്ളേരൊക്കെ കൊറിയൻ ഡാൻസിന്റെയും നാടകത്തിന്റെയും മ്യൂസിക്കിന്റെയും ഒക്കെ പിന്നാലല്ലേ.
1: അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്ക, എന്താ ഇതിന്റെ ഗുണം?
2: നമ്മുടെ സീരിയലുകളെ കുറിച്ച് ഞാൻ പറയണോ രമേശേട്ടാ? ഇത് അങ്ങനെയല്ല, ഡൗൺ ടു എർത്ത് ആണ്.
1: എന്നുവെച്ചാ?
2: അവിഹിതമില്ല. വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഭാര്യയും ഭർത്താവും ചർച്ച ചെയ്ത് പരിഹരിക്കും.
1: അതിന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ പോരെ.
3: നിങ്ങൾ മണ്ടത്തരം പറയില്ലേ രമേശേട്ടാ.
1: അതൊക്കെ പോട്ടെ. അല്ല, ശാലുവിന്റെ പ്രോഗ്രസ് കാർഡ് ഇതുവരെയും കിട്ടിയില്ലല്ലോ.
2: അത് പിന്നെ അത് കുറച്ച് മാർക്ക് കുറവാ രമേശേട്ടാ.
1: ഓ, അങ്ങനെ വരട്ടെ. അപ്പൊ അതാ കാര്യം, നിങ്ങൾ അമ്മയും മകളും കൊറിയൻ ചാനലും കണ്ട് സമയം കളയാല്ലേ.
3: നോക്കി, എന്റെ വീട്ടിലും തന്നെയാ സ്ഥിതി രമേശേട്ടാ. പക്ഷേ കണക്ഷൻ എടുക്കാനേ ഞാൻ സമ്മതിച്ചിട്ടില്ല.
1: അതെ, ഇത്രയും നേരം നിങ്ങളുടെ പൊട്ടം കളിയും കണ്ട് ഞാൻ ബ്ലിങ്കസി ആയിട്ട് നിക്കായിരുന്നു. എന്നാ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാ ഈ രമേശൻ.
2: എന്താ രമേശേട്ടാ?
1: എ ബി യുൾ ടി ബി യോൺ ജിയോൾ യുൾ ഹേ ജിയാ റഹോ ഹാം നിദാ.
3: അല്ല, നിങ്ങളിത് എങ്ങനെ പഠിച്ചു?
1: അതെ, ഇതിന്റെ ഇടയില് ഞാനേ മൊബൈലിൽ നോക്കി പഠിച്ചതാ.
2: എന്നുവെച്ചാ?
1: കേബിൾ കണക്ഷനെ കുറിച്ച് മറന്നേക്കൂന്ന്.
2: രമേശേട്ടാ,
0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ, പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാൻ.

0: രചന സി കൃഷ്ണകുമാർ.
1: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ. വിനോദ് കീഴടത്ത്. ദിവ്യ ഞാറക്കാട്ട്.
0: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്ര തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
6: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: കോഴിക്കോട് യുനെസ്കോ സാഹിത്യനഗരവും UKയിലെ നോർവിച്ച് സിറ്റി ഓഫ് ലിറ്ററേച്ചറും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ റീഡിംഗ് ചാലഞ്ച് പേജ് എഗെയിൻസ്റ്റ് ദ മെഷീൻ പരിപാടി ഇന്ന് വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ മേയറുടെ അധ്യക്ഷതയിൽ നടക്കും. വായന പ്രോത്സാഹിപ്പിക്കുന്നതിനും അറിവ് പങ്കുവയ്ക്കുന്നതിനുമായി പൊതുജനങ്ങൾ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുമായി പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. വയനാട് മീനങ്ങാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ആയുർ ആരോഗ്യ സൗഖ്യം പദ്ധതിയിലേക്ക് താൽക്കാലിക ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരുടെ നിയമനം നടത്തുന്നു. ഫോൺ നമ്പർ 0493624270. സംസ്കൃതം തടയില്ലാതെ വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന സംസ്കൃതം തപാലിലൂടെ പഠന പരിപാടിക്ക് ജൂണിൽ തുടക്കമാകും. സംസ്കൃത പഠനത്തിൽ മാത്രം പ്രത്യേക വൈദഗ്ധ്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ള സംസ്കൃത ഭാരതി ആണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. താൽപ്പര്യമുള്ളവർക്ക് kerala.samskrithabharathi.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഭാഷാശ്രീ സാംസ്കാരിക മാസികയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാഷാശ്രീ സാംസ്കാരിക മാസികയും ടാഗോർ അക്കാദമി കുറ്റ്യാടിയും സംയുക്തമായി കുറ്റ്യാടി AM UP സ്കൂളിൽ വെച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് കഥാരചന മത്സരം നടത്തും. 20 വയസ്സിന് മുകളിലുള്ളവർക്ക് പങ്കെടുക്കാം. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപ്പര്യമുള്ള +2 യോഗ്യതയുള്ള ആളുകൾക്ക് 26-നകം അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9495999704.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 19-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും

0: എന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യു എസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ വിശദമായി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട്ടെ റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഏതാനും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ താൽക്കാലിക സമ്മർദ്ദം പരിഹരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം ഇറാനുമായുള്ള പരോക്ഷ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ മേലുള്ള ഇറാന്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം ജലപാത തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം ആവശ്യമാണെന്നും പ്രതികരിച്ചു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത പ്രസ്താവനയിറക്കി ഇന്ത്യയും സൈപ്രസും. ഐക്യരാഷ്ട്രസഭാ ചട്ടക്കൂടിനുള്ളിൽ അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച സമഗ്ര ഉടമ്പടി അന്തിമമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസും ആവശ്യപ്പെട്ടു. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: തീവ്രവാദ ആക്രമണം, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ചെറുക്കുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിയും സൈപ്രസ് പ്രസിഡന്റും എടുത്തു പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് തടയുന്നതിനും കൂട്ടായ ശ്രമം വേണമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുക, തീവ്രവാദ ശൃംഖലകൾ തകർക്കുക തുടങ്ങിയവയ്ക്കും ആഹ്വാനം ചെയ്തു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. എല്ലാ ഭീകര സംഘടനകൾക്കുമെതിരെ ശക്തമായതും ഏകോപിതവുമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യയും സൈപ്രസും ആവശ്യപ്പെട്ടു. സൈപ്രസ് പ്രസിഡന്റ് ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് വിരുന്നും ഒരുക്കിയിരുന്നു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിൽ സൈപ്രസിന് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കോംഗോയിലെ എബോള രോഗബാധയുടെ പൊതുജനാരോഗ്യ അപകട സാധ്യത ഉയർന്ന നിലയിലെന്ന് ലോകാരോഗ്യ സംഘടന. അതേസമയം ആഗോളതലത്തിൽ കുറഞ്ഞ അപകട സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസസ് പറഞ്ഞു. നിലവിൽ എബോളയെന്ന് സംശയിക്കുന്ന ഏകദേശം 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബോളയുടെ ബൊഡി ബുഗിയോ വകഭേദം മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി കോംഗോയിലും അയൽ രാജ്യമായ യുഗാണ്ടയിലുമാണ് വ്യാപിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലുമെത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ കരസേനാ ഉദ്യോഗസ്ഥ മേജർ അഭിലാഷ ബരാക്കിന് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണിവർ. നിലവിൽ ലെബനനിലെ UN ഇടക്കാല സേനയിലെ ഇന്ത്യൻ ബറ്റാലിയനിൽ വനിതാ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ ബരാക്ക്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച തുൾസി ഗബ്ബാർഡ്. ഭർത്താവ് എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 30 സ്ഥാനമൊഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച രാജിക്കത്തിൽ തുൾസി വ്യക്തമാക്കി. തുൾസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ ട്രംപ്

0: പ്രശംസിച്ചു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിലെത്തും. മദർ തെരേസയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലും സന്ദർശിക്കും. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പർവ്വതാരോഹക പര്യവേഷണ സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയ ഇവർ രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ കഴിഞ്ഞ 12 വർഷത്തിനിടെ റെയിൽവേ അടിസ്ഥാന സൌകര്യത്തിൽ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജലോറിൽ ഭുജ് ബറേലി എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: जोधपुर से दिल्ली की जो वंदे भारत ट्रेन है बहुत ही एक पॉपुलर ट्रेन है. जब से चालू हुई तब से 150% से अधिक इसका रहता था ऑक्यूपेंसी, तो अब इसको 8 कोच से बढ़ाकर यह सीधा 20 कोच में कन्वर्ट कर दिया गया है. साथ ही साथ आज जैसलमेर से अहमदाबाद की सर्विस भी शुरू होगी और जोधपुर में नई गाड़ियां शुरू हो सके इसके लिए एक कोचिंग टर्मिनल की व्यवस्था भी जोधपुर से होगी.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺ എടുത്തപ്പോൾ മറുപടിയായി ബംഗളൂരുവിന് 4 വിക്കറ്റിന് 200 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേർക്ക് നിയമനം. ശ്രീകുമാർ ടി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. CG കടയ്ക്കൽ പ്രസ് സെക്രട്ടറിയും റോയ് മാത്യു മീഡിയ സെക്രട്ടറിയുമാകും. തിലകൻ KPK, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. എറണാകുളത്ത് പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം. ഒരു ഗ്രാമഫോൺ നാടകഗാനം. ബി ചന്ദ്രയോടൊപ്പം ആലാപന ശബ്ദമായി വരുന്നത് സംഗീത സംവിധായകൻ ജി ദേവരാജൻ. ഗാനശില്പികൾ ONV കുറുപ്പ്, ജി ദേവരാജൻ. നാടകം മൂലധനം.

0: മൂലധനം എന്ന നാടകത്തിനു വേണ്ടി ബി ചന്ദ്രയും ജി ദേവരാജനും ചേർന്ന് പാടിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
2: അവിടെ ചെന്ന് ആദ്യം കണ്ട പോലീസുകാരനോട് അവൾ പറഞ്ഞു, എന്റെ വേലായി വാപ്പനെ ആ രണ്ടും വിഷം കൊടുത്ത് കൊന്നു. ദീ ലോട്ട ലാബറട്ടറി കൊടുത്തൊന്ന് പരിശോധിപ്പിക്കണം. പോലീസുകാർ അത് കേട്ട് തലയറഞ്ഞ് ചിരിച്ചുവെന്ന് മാത്രമല്ല, അവളുടെ കയ്യിൽ നിന്ന് ലോട്ടമേടിച്ച് പിന്നാമ്പുറത്ത് തോട്ടിലേക്ക് എറിയുകയും ചെയ്തു. ഒരക്ഷരം മിണ്ടാതെ പുറത്തേക്കിറങ്ങിയ ചീരയുടെ കണ്ണുകൾ പകയാൽ കത്തിച്ചുവന്നിരുന്നു. അവൾ ഇത്തിരി നടന്ന തോട്ടറമ്പിൽ പാത പണിയാനിട്ടിരുന്ന വലിയ കരിങ്കൽ ചീളുകൾ പെറുക്കി പാവാടയിൽ കൂട്ടി സ്റ്റേഷനു നേരെ എറിയാൻ തുടങ്ങി. ഏറുമുറിയ നേരത്ത് ഒരു കരുത്തുള്ള കൈ നീണ്ടുവന്നവൾ റാഞ്ചിയെടുത്ത് മുടന്തി മുടന്തി നടക്കാൻ തുടങ്ങി. ഞുണ്ടി നീങ്ങുന്ന കാലുകൾ മാത്രമാണ് അവൾ കണ്ടത്.
3: എന്നെ വിടറാ ഞൊണ്ടങ്കാല.
2: അയാൾ അവളെ വിടാതെ കുറേ ദൂരം നടന്നു. നാലാളു കൂടുന്ന കവലയിലെത്താറായപ്പോ ചീര അലറി,
3: ഈ പറയുന്ന മോൻ എന്റെ മൊലയമ്മ പിടിക്കണേ.
2: പെട്ടെന്ന് പിടിവിട്ടു. ചീര ചാടി അയാളിൽ നിന്ന് ഇത്തിരി മാറി ശേഷിച്ച ചെറുകല്ലുകൾ മഴ പോലെ അയാളുടെ ദേഹത്തേക്കെറിഞ്ഞു. ഏറ് മുഴുവൻ കൊണ്ട് കുഞ്ഞുമാക്കോത ദയനീയമായി ചിരിച്ചു. അങ്ങനെയാണ് ആദ്യമായി ചീരയും കുഞ്ഞുമാക്കോതയും മുഖാമുഖം നോക്കി നിന്നത്.
4: എടി കൊച്ചേ, പോലീസാരോട് കളിച്ചാൽ എന്നെ അവർ പുഴുങ്ങി തിന്നും. അതാ പിടിച്ചാണ്ട് പോന്നത്.
2: അവളവനെ രൂക്ഷമായി നോക്കി കാർക്കിച്ച് തുപ്പിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി. കുഞ്ഞുമാക്കോതയാണെങ്കിൽ ക്ഷീണം തീർക്കാൻ കവലയിലെ ചാരായക്കടയിലേക്കും കയറി. പിന്നെ ചീര കുഞ്ഞുമാക്കോതയെ കണ്ടത് കടലോരത്ത് തിമിംഗലം ചത്തുചീഞ്ഞ നാറിയ കാലത്ത് പടർന്നു പിടിച്ച നാട്ടുസൂക്കേടിന്റെ പനിത്തുള്ളിച്ചയിൽ ഇറങ്ങിയോടി തലയടിച്ചു വീണ് ചത്ത സുപ്രനരയന്റെ കർമ്മം ചെയ്യാനായിട്ടാ വീട്ടിൽ കയറി ചെല്ലുമ്പോഴാണ്. കുഞ്ഞുമാക്കോത അവളെ കണ്ടില്ലേലും ചീരയുടെ കണ്ണ് അയാളുടെ മേലിൽ നിന്ന് പോയിട്ടേയില്ല. അപ്പോഴേക്കും അയാളുടെ വലിപ്പം ചീര തിരിച്ചറിഞ്ഞിരുന്നു. അവളേക്കാളും 12 വയസ്സിന് മൂത്തതാണേലും കാലിനുണ്ടനാണേലും അവൾക്ക് കുഞ്ഞുമാക്കോതയെ വല്ലാണ്ടങ്ങ് പിടിച്ചുപോയി. അയാളുടെ വരവും പോക്കുമെല്ലാം അവൾ ഒളിച്ചും കാത്തും നിന്ന് കാണാൻ തുടങ്ങിയതും അയാളുടെ അറിവിനെ ആരാധിച്ചു തുടങ്ങിയതിൽ പിന്നെയാണ്. അപ്പോഴേക്കും കുഞ്ഞുമാക്കോത അച്ചമ്പിമാപ്പിളയുടെ അടിമയായി മാറിക്കഴിഞ്ഞിരുന്നു. അച്ചമ്പിമാപ്പിള നാട്ടിലെ ജന്മിയാണ്. ബാലന്മാരെയും പറയന്മാരെയും പെലയന്മാരെയും വിലക്ക് മേടിക്കാൻ അയാൾക്ക് എളുപ്പമായിരുന്നു.

0: അയാടെ ചൊൽപ്പടിക്ക് കാലുനക്കി തലകുനിച്ച് പിന്നാലെ നടക്കാൻ ചെറുപ്പക്കാരും ഉണ്ടും മുറുക്കി കാത്തുനിക്കണ കാലത്താണയാൾ കുഞ്ഞുമാക്കോതയെ തന്റെ വലങ്കയ്യായി എടുത്തത്. തീറ്റയും കുടിയും നടപ്പുമെല്ലാം ഒന്നിച്ച്. കുഞ്ഞുമാക്കോതയിൽ അവൾക്ക് തീരെ പിടിക്കാത്ത ഒരേയൊരു കാര്യം അതായിരുന്നു. തന്റെ കയ്യിൽ കിട്ടിയാൽ അതിനും ഒരു പരിഹാരമുണ്ടാക്കാമെന്നു ചീര കണക്കുകൂട്ടിക്കാണണം. എന്നാൽ അവളുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. അച്ചമ്പിയും ചീരയും മുന്നീ വന്നു നിന്നാൽ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണെന്ന കാര്യത്തിൽ അയാൾക്കൊരു സംശയവുമുണ്ടായിരുന്നില്ല. അവളുമായുള്ള കല്യാണത്തിന് കുഞ്ഞുമാക്കോത സമ്മതം മൂളിയത് തന്നെ അച്ചമ്പി മാപ്പിളയുടെ അനുവാദം കിട്ടിയിട്ടാണെന്നുപോലും ചിലരു പറഞ്ഞു. അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും തമ്മിലുള്ള ഇടപാട് വേറെയാണെന്ന് വരെ ചില എരണംകെട്ടവന്മാർ പറഞ്ഞു നടന്നു. എന്നാലും വീടിനും രണ്ട് മക്കൾക്കും വേണ്ടതെല്ലാം അയാൾ എത്തിച്ചിരുന്നു. എല്ലാം കലങ്ങിയത് ഒരിക്കൽ അന്നംകുട്ടിത്താത്തി വന്ന് മാപ്പിളയുടെയും മാക്കോതയുടെയും ബന്ധത്തിന്റെ അടിയിലെ രഹസ്യം വെളിപ്പെടുത്തിയപ്പോഴാണ്.
1: നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: കള്ളിച്ചെല്ലമ്മയിലെ ആദ്യ ഗാനത്തിന് ശേഷം ഗായകൻ ബ്രഹ്മാനന്ദനെ തേടി വന്നത് ഒറ്റയടിക്ക് രണ്ടു പാട്ടുകൾ.
2: പി ഭാസ്കരൻ മാഷ്ടരുടെ ഒരു പാഠം എടുക്കുന്നു, ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു.
1: പ്രഗത്ഭരായ രണ്ട് സംഗീത സംവിധായകരുടെ ആ രണ്ടു പാട്ടുകളും ശബ്ദലേഖനം ചെയ്തത് ഒരേ ദിവസം.
2: ഇപ്പൊ മാനത്തെക്കാലി പാടിയ സംഭവമൊക്കെ പുള്ളിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ.
1: ആ കഥ ഓർത്തെടുത്തത് ഗായകൻ ബ്രഹ്മാനന്ദൻ.
2: എങ്ങനെയായിരുന്നാലും ബ്രഹ്മാനന്ദൻ ഒരു പാട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിലയ്ക്കോ വാങ്ങി വേണേൽ ഒരു പാട്ട് ഫിക്സ് ചെയ്യുന്നു, ഒരു ഡേറ്റും ഫിക്സ് ചെയ്യുന്നു, റെക്കോർഡിങ്. അപ്പൊ അന്നേ ദിവസം അതിനു മുമ്പ് തന്നെ വേറെ റാഫർ വന്നു, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ പടത്തിലേക്ക്, ദേവരാജ് മാഷ് സംഗീതം ചെയ്യുന്ന പടത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നു. ഈ രണ്ട് റെക്കോർഡിങ്ങും ഒരേ ദിവസം വരുന്നു.

0: അത് കാലത്ത് ഏർക്കണി കഴിഞ്ഞു. വിലക്ക് വാങ്ങിയ വീണയിൽ ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു സംഗീതം. ദേവഗായകൻ ദൈവം ശ്രമിച്ചു എന്ന് പറഞ്ഞ ഗാനം നല്ല പാട്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ രണ്ടാമതുള്ള മദ്രാസ് സിനിമയിലേക്കുള്ള ഒരു ചുവടുവയ്പ് തുടങ്ങിയത്.
1: ദേവഗായകന് ദൈവം ശപിച്ചു ഭൂമി.

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: കാനഡ രാഗം 22-ാമത്തെ മേളകർത്ത രാഗമായ ഖരഹരപ്രിയയുടെ ജന്യമാണ്. ഷഡ്ജം, ചതുർശ്രുതിജപം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, കൈശികിനിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. ആരോഹണം ശ്രീരഞ്ജിനി രാഗം പോലെ തന്നെയാണ്. എന്നാൽ അവരോഹണം വക്രതയുള്ള അവരോഹണമാണ്. കാനഡയുടെ രാഗച്ഛായ ഏറ്റവും നന്നായി കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്. കാനഡ രാഗത്തിൽ പല ചലച്ചിത്ര ഗാനങ്ങളും
1: ഉണ്ടായിട്ടുണ്ട്. പൂക്കൾ ഇല്ലയേ.
0: സിന്ധു ഭൈരവി എന്ന തമിഴ് ചലച്ചിത്രത്തിൽ ഇളയരാജ സാർ ഈണം പകർന്ന ആ ഗാനം നമുക്കിന്ന് കേൾക്കാം.

0: കൃഷിദീപം.
1: മത്സ്യങ്ങളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയെ എക്സോഫ്താൽമിയ അല്ലെങ്കിൽ പോപ്പൈ എന്ന് വിളിക്കുന്നു. ഇത് ഒരു കണ്ണിൽ മാത്രമായോ രണ്ടു കണ്ണുകളിലും ഒരുപോലെയോ വരാം. പ്രധാനമായും ജലത്തിന്റെ ഗുണനിലവാരത്തിലുണ്ടാകുന്ന കുറവാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. വെള്ളത്തിലെ അമോണിയയുടെയും നൈട്രേറ്റിന്റെയും അളവ് അധികമായാൽ മത്സ്യങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കും. ഇതുമൂലം രണ്ടു കണ്ണുകളും ഒരുപോലെ പുറത്തേക്ക് തള്ളി വരികയും ചെയ്യുന്നു. കൂടാതെ പി എച്ച് മൂല്യം, അതായത് അമ്ലക്ഷാര നിലയിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനങ്ങളും എക്സോഫ്താൽമിയയ്ക്ക് കാരണമാകുന്നു. മത്സ്യങ്ങളുടെ കണ്ണുകളിൽ ക്ഷതമുണ്ടാകുന്നതും കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരാൻ കാരണമാകുന്നു. ബാക്ടീരിയ, വൈറസ് അല്ലെങ്കിൽ പരാദജീവികളുടെ അണുബാധ മൂലവും കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരാം. ഇവയിൽ ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്നത് ബാക്ടീരിയൽ അണുബാധയാണ്. സ്ട്രെപ്റ്റോകോക്കസ്, എയ്റോമോണസ്, വിബ്രിയോ തുടങ്ങിയ ബാക്ടീരിയകൾ കണ്ണിനു പിന്നിലൊരു ദ്രാവകം ഉണ്ടാക്കുകയും ഇതുമൂലം രണ്ടു കണ്ണുകളും പുറത്തേക്ക് തള്ളി വരികയും ചെയ്യുന്നു. വൈറ്റമിൻ എയുടെ കുറവ് മൂലവും കണ്ണുകൾ തള്ളാനും കാഴ്ചശക്തി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. മത്സ്യങ്ങളിൽ ലക്ഷണം കണ്ടാലുടൻ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കണം. മോശമെന്ന് കണ്ടാൽ ടാങ്കിലെ വെള്ളം 30% മുതൽ 40% വരെ മാറ്റാവുന്നതാണ്. രോഗം ബാധിച്ച മത്സ്യങ്ങളെ പ്രത്യേക ടാങ്കിലേക്ക് മാറ്റി ചികിത്സിക്കുന്നതും ഉചിതമാണ്. അണുബാധയാണ് കാരണമെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി കൊണ്ട് ജലം അണുനശീകരണം നടത്താം. ഇതിനായി 1 gram പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1000 liter വെള്ളത്തിന് എന്ന തോതിൽ കലക്കി ഒഴിക്കാം. ചെറിയ ടാങ്കുകളാണെങ്കിൽ എപ്സം സോൾട്ട്, അതായത് ഇന്ദുപ്പ്, 1 gram 1 liter എന്ന തോതിൽ നൽകാം.

0: കൃഷിദീപം.
1: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. രക്തം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം ജോൺസൺ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0322.

0: രാസസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
1: അമ്മാവോ, എന്താടാ സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ.
2: അല്ല അമ്മാവനെ, ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ?
1: ഉണ്ട്.
2: എന്താണത്?
1: ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു.
0: ഹാസ്യ നടനായും സ്വഭാവ നടനായും അരനൂറ്റാണ്ട് കാലത്തോളം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു ബഹദൂർ.
3: ദോഷം പറയാതെ അമ്മാവ, അമ്മാവന് വെള്ളം ചൂടാക്കി തന്നത് ഞാനല്ലേ, ചാണാൻ വാരിയത് ഞാനല്ലേ, അമ്മാവന്റെ നെറിയിൽ കുളിർക്ക എണ്ണ ഇട്ടത് ഞാനല്ലേ, ഇതെല്ലാം പോട്ടെ, അമ്മാവന്റെ എരുമകളെല്ലാം പൗണ്ടിക്കൊണ്ട് ഏൽപ്പിച്ചത് ഞാനല്ലേ.
0: ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ മുതൽ ഏറ്റവും അവസാനം അഭിനയിച്ച സിനിമയിൽ വരെ സ്വതസിദ്ധമായ നടന വൈഭവം കൊണ്ട് കാഴ്ചക്കാരുടെ മനസ്സു തൊടാൻ ബഹദൂറിന് സാധിച്ചു.
4: നമ്മൾ ഉടനെ തന്നെ പട്ടാളത്തിൽ പോവും. ഇപ്പൊ നമ്മളെ തടി നന്നായിട്ടുണ്ട്.
5: ഇതിന് പറ്റുന്ന മുട്ട എന്ത്? മുട്ട?
4: ആ ഞാൻ കണ്ട, നമ്മള് കോയിനെ തന്നെ കണ്ടിട്ട് 4 മാസം കഴിഞ്ഞു. പറച്ചു എനിക്കറിയാം.
0: സിനിമ ആസ്വദിക്കാൻ എത്തുന്ന പ്രേക്ഷകർക്ക് ആശ്വാസത്തിന്റെ ചിരിമരുന്നായി മാറി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. സസ്നേഹത്തിൽ നടൻ ബഹദൂറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ റുഖിയ വിജയകുമാർ.
6: സിനിമ കാണാനെത്തുന്ന പ്രേക്ഷകനെ ചിരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അനായാസമായി 40 വർഷത്തോളം മലയാള സിനിമാ പ്രേക്ഷകരെ ചിരിപ്പിച്ചൊരു നടനായിരുന്നു ബഹദൂർ. അപ്പോൾ ആദ്യമായി അദ്ദേഹം ഈ ഒരു കലാരംഗത്തേക്ക് കടന്നു വരാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു?
7: ബാപ്പ പ്രീ ഡിഗ്രി പഠിച്ചത് ഫറൂഖ് കോളേജിലായിരുന്നു. പഠിക്കാൻ മിടുക്കൻ ആണെങ്കിലും ബാപ്പാക്ക് ഈ സിനിമയിൽ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം ആദ്യം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കല്യാണം കഴിപ്പിക്കാൻ. ഈ ബാധ്യതകളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ ഇതിലോട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളത് കാരണവും ബാപ്പ ഈ സിനിമയിൽ ചാൻസ് ട്രൈ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴും ബാപ്പ പറഞ്ഞു വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ബാപ്പ പറയുന്ന ആദ്യത്തെ സിനിമയിൽ ബാപ്പ അഭിനയിച്ചിട്ട് കിട്ടിയത് 1 ഗ്ലാസ് ചായ ആണെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ശമ്പളം. പിന്നെ ബാപ്പയുടെ പേര് മാറ്റിയത് തൃക്കുറിശ്ശി സർ ആയിരുന്നു എന്ന് പറയാറുണ്ടായിരുന്നു.
6: ഒറിജിനൽ പേരെന്തായിരുന്നു?
7: കുഞ്ഞാലു. കൊറേ അടുപ്പമുള്ള ഒരു ആളായിരുന്നു തൃക്കുറിശ്ശി അങ്കിള്. ഇപ്പൊ മെഡ്രാസിൽ വന്നാലും വരാറുണ്ടായിരുന്നു. സോ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടത് ഓർമ്മയുണ്ട് തൃക്കുറിശ്ശി അങ്കിളിനെ.
6: അദ്ദേഹം ഈ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം കുറച്ച് ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ചെയ്യുന്നത് പാടാത്ത പൈങ്കിളിയിലാണ്. അതിലാണ് അടൂർ ഭാസിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലേക്ക് അദ്ദേഹം വരുന്നത്. അത് പിൽക്കാലത്ത് ഒരു വലിയ കൂട്ടുകെട്ടായിരുന്നു. തമാശ എന്ന് പറഞ്ഞാൽ അടൂർ ഭാസി ബഹദൂർ എന്ന ഒരു കൂട്ടുകെട്ടിലേക്ക് വരുന്നത്. അപ്പോ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ഇത്രത്തോളം നന്നായിട്ട് പ്രവർത്തിച്ചത്?
7: ശരിക്കും ആ സമയത്ത് നമ്മളുടെ ഈ ഇംഗ്ലീഷ് സിനിമകളില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളില് നമുക്ക് ലോറൽ ഹാർഡി, അതെ, സോ അതേ

0: പോലെ തന്നെയായിരുന്നു മലയാളത്തില്. ഇവര് ആക്ച്വലി ഫിസിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബാപ്പ മെലിഞ്ഞിട്ടായിരുന്നു, അടൂർ ബാസ്ക്കള് നല്ല കുറച്ച്
1: തടിച്ചിട്ടായിരുന്നു.
0: ആ ഒരു സിമിലാരിറ്റി ആയത് കാരണം ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റി. പിന്നെ വിഷ്വൽ ആയിട്ട് മാത്രല്ല, കൊറേ മാഗസീൻസിലോ ഈ കാർട്ടൂൺ, അതായത് ബാസി ബഹദൂർ എന്നുള്ള കാർട്ടൂൺസ് ഉണ്ടായിരുന്നു, അതില് കുറച്ച് ബാപ്പ എഴുതിയിട്ടുമുണ്ട്. ഒന്ന് രണ്ട് ബുക്കുകളും കോമിക്കലായിട്ട് ഇന്നോ ഇതൊക്കെ ബാപ്പ എഴുതിയതിന്റെ ഇത് ഞങ്ങളെ വീട്ടിലുണ്ട് കുറച്ച്.
1: അപ്പോ ആ ഒരു കാലത്ത് അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ, ഇപ്പോ സിനിമയുടെ യഥാർത്ഥ പ്രമേയം പലപ്പോഴും വളരെ തീവ്രതയുള്ള അനുഭവങ്ങളുള്ള നായകന്റെ കഥകളായിരിക്കും, പക്ഷേ ഇവരുടെ തമാശകൾ, പ്രത്യേകിച്ചും ബഹദൂറിന്റെ തമാശകൾ പലപ്പോഴും സിനിമയുടെ പ്രമേയത്തിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുന്നതാണെങ്കിലും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയിരുന്നത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. അത്തരം സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോയി കാണാനും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ?
0: ശരിക്കും ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ മോളാണ്. സോ ഇനോ ബാപ്പാടെ കൂടെ പോയി സിനിമകള് പ്രിവ്യൂ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്, പണ്ടന്മാർ ലണ്ടനിൽ, പിന്നെ അങ്ങനത്തെ സിനിമ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നിന്നും കുറേ വ്യത്യസ്തമായിട്ട് കളർ ഫിലിം വന്ന്, പിന്നെ ബാപ്പ കുറച്ച് ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യുന്ന ആ സമയം, അതായത് കോമഡി റോൾസിന്റെ ഒക്കെ എൻഡിൽ ആവുന്ന സമയത്താണ് ഞങ്ങളൊക്കെ പ്രിവ്യൂ തിയേറ്ററിൽ പോയിട്ട് ബാപ്പാടെ കൂടെ സിനിമകൾ കാണാറുള്ളത്. സോ അതിൽ എനിക്ക് ഓർമ്മ ഉള്ളത് കുറുക്കന്റെ കല്യാണം പോയി പ്രിവ്യൂ തിയേറ്ററിൽ, അതിലൊക്കെ കുറച്ച് കോമഡി റോളിലായിട്ടാണ് ബാപ്പ അഭിനയിച്ചിരിക്കുന്നത്. കുട്ടിക്കുപ്പായം കണ്ടിട്ട് ഉമ്മാക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് എന്ന് ഉമ്മ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഉമ്മാടിയും ബാപ്പാടിയും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു
1: കുട്ടിക്കുപ്പായം സിനിമ ഇറങ്ങുന്ന സമയത്ത്.
0: ആ സമയത്തായിരുന്നു.
1: ഉമ്മ എവിടുന്നാണ്?
0: ഉമ്മ ആക്ച്വലി കോഴിക്കോട് നിന്നാണ്. ഉമ്മാടിയും ബാപ്പാടിയും കല്യാണം എങ്ങനെയാ നടക്കുന്ന വെച്ചാലില്ല, ബാപ്പാടെ കൂടെ സഹായത്തിനുണ്ടായിരുന്ന ആലിയാക്കാന്ന് പറഞ്ഞ ഒരാള് കൊടുങ്ങല്ലൂര് വിട്ട് കോഴിക്കോട് ഉമ്മാടെ വീട്ടിലാണ് ജോലിക്ക് ചേരുന്നത്. അപ്പൊ പിന്നെ കൊറേ വർഷം കഴിഞ്ഞിട്ട് ബാപ്പ ഒരു വലിയ നടനായപ്പം ബാപ്പ കോഴിക്കോട് വന്നപ്പോ ആലിയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാപ്പാക്ക് ഒരു 35-36 വയസ്സുണ്ടായിരുന്നു. ബാപ്പാടെ പേരൻസ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു നീ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ ബാപ്പ ഇല്ല, കുറച്ചുകൂടെ കഴിയട്ടെ, എല്ലാ സിസ്റ്റേഴ്സിന്റെയും കല്യാണം കഴിയട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ പിന്നെ ആലിയൊക്കെ പോയി ഞങ്ങളുടെ വീട്ടിലത്തെ പെൺകുട്ടീനെ നിങ്ങളൊന്ന് വന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്ന് ബാപ്പ ഉമ്മാനെ കാണുന്നത് കോഴിക്കോട്. സോ അങ്ങനെയാണ് അവർ തമ്മിലുള്ള കല്യാണം, അത് കഴിഞ്ഞിട്ടാണ് നിശ്ചയിക്കപ്പെടുന്നതും അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട്.
1: അപ്പോ അന്നേ ഉമ്മ ബാപ്പയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു?
0: ആ ഉമ്മ ബാപ്പയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ബാപ്പ ശരിക്കും ഒരു കൊമേഡിയൻ ആയിരുന്നു, അപ്പൊ ക്യാരക്ടർ റോൾസ് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബാപ്പനെ കാണാറുള്ള പടങ്ങളോ ആ സമയമായപ്പോഴത്തേക്കും ബാപ്പ മെല്ലനെ ഈ കോമഡി റോൾസ് ഒക്കെ കഴിഞ്ഞിട്ട് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ തുടങ്ങി. ഈ CBI ഡയറി കുറിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് അതിലൊക്കെ ബാപ്പ പിന്നെ ഒരു ക്യാരക്ടർ റോളായി. ഇനോ അധികം കോമഡി ഇല്ലാതെ പിന്നെ ഇനോ മോർ ലൈക്ക് ഫാദർ ഓർ ഇനോ അങ്ങനത്തെ ഒരു റോളായി തുടങ്ങി.
1: അതെ, ഏറ്റവും ഇളയ മകളാണെന്ന് പറഞ്ഞല്ലോ, എത്ര പേരാണ് നിങ്ങൾ മക്കള്?
0: ഞങ്ങള് 3 പേരാണ്. എന്റെ മൂത്ത ബ്രദർ എന്നെക്കാളും 6 വയസ്സിന് മൂത്തതാണ് സിദ്ദിഖ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് മുഹമ്മദ്. സോ ഞങ്ങൾ 3 കുട്ടികളാണ്, 2 ആണും 1 പെണ്ണും.
2: മുത്തശ്ശ എന്ത് പറ്റി? മുത്തശ്ശ
3: അല്ല അനുമോള് വന്നോ?
2: എന്തിനാ മുത്തശ്ശ ഇതിന്റെ മേലൊക്കെ പിടിച്ചു കയറാൻ പോയത്?
3: ഞാൻ എന്റെ മരുന്ന് തപ്പുകയായിരുന്നു മോളെ.
2: എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? വന്ന് വന്ന് ചിക്കുനേക്കാൾ കഷ്ടമായിരിക്കുവാ ഈ മുത്തശ്ശന്റെ കാര്യം.
3: അത് നേരാ, ഞാനും അവള് ഒരേ പ്രായമല്ലേ.

0: അയ്യപ്പനമാനയ്യപ്പഞ്ചുട്ടു കാക്ക കൊത്തിരി കടലിലിട്ടു മുങ്ങാ പിള്ളര് മുങ്ങിയെടുത്തു കട്ടാ പിള്ളര് തട്ടിയെടുത്തു.
1: നടൻ ബഹദൂറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് മകൾ റുഖിയ വിജയകുമാർ.
2: ബാപ്പ ചെയ്ത ഈ കഥാപാത്രങ്ങളിൽ ഒരു കാലഘട്ടം വരെ ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ക്യാരക്ടർ റോൾസിൻ്റെ കാര്യം പറഞ്ഞു. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ ഈ രണ്ടിലേതിനോടാണ് കൂടുതൽ ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഏത് കഥാപാത്രങ്ങളാണ്?
3: എനിക്ക് കൂടുതൽ ഇഷ്ടം കോമഡി റോൾസ് ആണ്. സിനിമയിൽ മാത്രമല്ല, ബാപ്പ വീട്ടിലിരിക്കുമ്പോഴും എപ്പോഴും നമ്മളെ ചിരിപ്പിക്കും. സാധാരണ എന്തൊരു കാര്യം പറയണമെങ്കിലും അത് നല്ല ഭംഗിയായിട്ട്, നല്ല ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു വിധത്തിലാണ് ബാപ്പ പറയിക്കാം എന്ന് വിചാരിച്ചിട്ട്. ബാപ്പ സ്ട്രിക്റ്റ് അല്ല എന്നും പറയാൻ പറ്റില്ല, ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. രാത്രി ബാപ്പ വീട്ടിലുണ്ടെങ്കിൽ എല്ലാരും ഒരുമിച്ച് ഡിന്നർ കഴിക്കണം എന്നുള്ള ഒരു നിർബന്ധമാണ്. നമ്മള് ഭക്ഷണം ഇപ്പൊ പ്ലേറ്റിൽ നിന്ന് കറിയോ എന്തെങ്കിലും നമ്മളെ വിടുമ്പം അതിലൊരു ഡ്രോപ്പോ എന്തെങ്കിലും താഴെ ആ ടേബിളിൽ വീണാൽ നമുക്ക് അപ്പ ചീത്ത കിട്ടും. അത്ര പോലും നമ്മള് ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിർബന്ധമാണ്. സോ സ്ട്രിക്റ്റ് ആയിരിക്കേണ്ട സമയത്തും സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും ബാപ്പാക്ക് ആ ഒരു പേഷ്യൻസോടുകൂടി നല്ല ഭംഗിയായിട്ടാണ് നമ്മളുടെ അടുത്ത് എല്ലാം കാര്യങ്ങളും പറഞ്ഞ് തരിക. പിന്നെ വേറൊരു കാര്യം, ബാപ്പ എത്ര ഫേമസ് ആണെന്ന് നമ്മള് ഒരിക്കലും അറിയിച്ചിട്ടേയില്ല. കാരണം ഈ ഷൂട്ടിങ്ങിനൊക്കെ ബാപ്പ നാട്ടിൽ പോകുന്ന കാരണം ശരിക്കും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൊമേഡിയന്റെ മക്കളാണെന്നുള്ള ഒരു ഷോ ഓഫ് ബാപ്പ ഞങ്ങൾക്ക് കാണിച്ചിട്ടേയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ IIT മദ്രാസില് ഓണത്തിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് സ്കൂളിൽ വിട്ട് വന്ന് കുളിച്ചൊക്കെ റെഡിയായി. അപ്പൊ ബാപ്പ പറഞ്ഞ, വാ നമുക്കൊരു ഒരു സ്ഥലം വരെയും പോവാന്ന്. അപ്പൊ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചില്ല, ഞാൻ റെഡിയായി നിന്ന്. അപ്പൊ ഞാൻ കാറ് വന്നിട്ടുണ്ടായിരുന്നു IIT മദ്രാസ്. ഞങ്ങള് കാറിലോട്ട് കയറി. IIT മദ്രാസ് എന്ന് പറയുന്ന ഇറ്റ്സ് എ പ്രിവിലേജ്ഡ് പ്ലേസ്. സോ അവിടെ പോയപ്പോ ഓഡിറ്റോറിയത്തിൽ ഇരുന്നപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓണത്തിന്റെ സെലിബ്രേഷന് ബാപ്പ അവിടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ആ ത്രൂ ഔട്ട് ജേർണി, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ അതിനോ നമ്മളെ അറിയിക്കുക ഇങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട്, നമ്മൾ പോവാണ് എന്നൊന്നും ബാപ്പ പറയില്ല നമ്മുടെ അടുത്ത്. ഇങ്ങനെ IIT മദ്രാസിന്റെ അകത്ത് കാറ് കയറിയപ്പോ ചോദിച്ചു, ഇവിടെ എന്തിനാ ബാപ്പ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? അപ്പൊ ബാപ്പ പറഞ്ഞ ഇങ്ങനെ, ഏയ് എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട് ഒരു ഫങ്ഷൻ. അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു ആക്ടറിന് എന്തിനാണ് IIT മദ്രാസിൽ വിളിക്കുന്ന എന്ന് ഞാൻ വെറുതെ പറയാണ് ബാപ്പ, വെറുതെ എന്നെ വെറുതെ പറയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ബാപ്പ അത് സ്റ്റേജിൽ പറയുകയും പോലും ചെയ്തു. എന്റെ മകൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ദാറ്റ് ഐ കുഡ് ബി എ ഗസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇത്രയും പ്രസ്റ്റീജിയസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില്. അങ്ങനെയാണ് ഞങ്ങള് മൂന്നുപേരെയും വളർത്തിയത്. ഇങ്ങനെ നമ്മള് പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു സാഹചര്യം വരുമ്പോ നമ്മളിങ്ങനെ ബഹദൂറിന്റെ മോളാണെന്ന് പറയുമ്പോഴാണ് ആ ഒരു മര്യാദയും ആ ഒരു റെസ്പെക്ട് മറ്റു പേര് നമ്മൾക്ക് കാണിക്കുമ്പോഴാണ് വി റിയലൈസ് വാട്ട് എ ബിഗ് പേഴ്സൺ ഹി ഈസ്.

0: Aynen.
1: സിനിമ മോഹവുമായിട്ട് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു താമസം എന്ന് കേട്ടിട്ടുണ്ട്.
2: ശരിയാണ്. കാരണം എന്റെ ചെറുപ്പം ശരിക്കും ഒന്ന് കണ്ണുമൂടി ആലോചിച്ച എനിക്ക് ഉമ്മാനെ കണ്ട ഓർമ്മയില്ല. കാരണം ഉമ്മ ഈ ബാപ്പ ശരിക്കും ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. എന്താ റിലേറ്റീവ്സ് മാത്രമല്ല, കാണുന്ന എല്ലാവർക്കും ഒരു വിഷമമോ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ബാപ്പ അവിടെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഈ ഉമ്മ ചിലപ്പോ ഇപ്പൊ രാവിലെ ഒരു 10 പേര് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുണ്ടെങ്കിൽ ബാക്കി ഒരു 10-12 പേര് തിരിച്ച് ലഞ്ചിനുണ്ടാവും, പിന്നെ ഡിന്നറിന് വേറെ ആരെങ്കിലും കുറച്ചുകൂടെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ നമ്മളെ കൂടെ താമസിക്കുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഡയറക്ടർ ആവാനോ ആക്ടർ ആവാനോ ഇങ്ങനെയൊക്കെ മോഹങ്ങളോടുകൂടി വരുന്ന ആൾക്കാരെല്ലാരും ബാപ്പയുടെ കൂടെ ആയിരിക്കും. ബാപ്പ അവരെ വിളിച്ച് വീട്ടിൽ താമസിപ്പിക്കുക. ബാപ്പ ആഗ്രഹിക്കുന്ന മാതിരി തന്നെയായിരുന്നു ഉമ്മ. ഉമ്മ അവർക്ക് ചായ എത്തിക്കലും അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും എല്ലാം ഒരു ബാപ്പയുടെ ആ എക്സ്പെക്ടേഷൻസിനോട് കൂടി തന്നെയായിരുന്നു ഉമ്മ. അതേപോലെ തന്നെ അപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ ചെറിയാന് വിജയ ഹോസ്പിറ്റലില്. അപ്പൊ കൊറേ പേര് അവിടെ ഹാർട്ട് സർജറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൈപാസ് സർജറിക്ക് വരാണെങ്കിൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഒരു 2 weeks or 3 weeks ടൈം അവര് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചൊരു റിവ്യൂ ഉണ്ടാവും. അപ്പൊ ആ 2-3 weeks ടൈം നമ്മളുടെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആളായിരുന്നു ബാപ്പ. മരിക്കുന്നവരെയും എല്ലാരെയും ഹെൽപ്പ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ. ഈ അവിടെ ഈ ലാബ് തന്നെ ഒരു ലാബ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു
1: ബാപ്പ.
2: അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതായത് കാരണം ഇറ്റ് വാസ് എ ഫെയിലിയർ. പക്ഷെ ആ ലാബ് ഉണ്ടാക്കുന്ന

0: ടെൻഷൻ ഇത് തന്നെയായിരുന്നു. സിനിമയായിട്ടുള്ള ബന്ധം ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ജോലി അതിലൂടെ ആയിക്കോട്ടെ എന്ന് അന്നുള്ള ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് ലാബ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിന്റെ എൻഡ് വേറെ മാതിരിയായി, പിന്നെ അത് സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റിയില്ല.
1: അപ്പോ അന്നത്തെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച്, ഇപ്പോ നേരത്തെ പറഞ്ഞു സഹോദരിമാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതുപോലെ ഈ അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും സിനിമ ഏതാണ്ട് കളറിലേക്ക് മാറിയ ഒരു സമയത്തായിരുന്നു ഈ ഒരു ലാബ് തുടങ്ങിയത്. അതുകൊണ്ട് അത് ഒരു ബാധ്യതയായി മാറി പിന്നീട്. അതുപോലെ സിനിമ നിർമ്മാതാവായിരുന്നു കുറച്ചു കാലം, അതിൽ ചില സിനിമകൾ പരാജയപ്പെട്ടു, അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോ അദ്ദേഹത്തിന്റെ വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ അതെങ്ങനെയാണ് ബാധിച്ചത്?
2: ആക്ച്വലി ഇപ്പൊ ലാബ് കൂടാതെ ബാപ്പ കുറേ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 7-8 സിനിമകൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു സിനിമ മാത്രമേ വിജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമ്മ പറഞ്ഞ ഉള്ള ഓർമ്മയാണ് എനിക്ക്, പ്രോണിന്റെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ, അങ്ങനത്തെ ചെമ്മീന്റെ ബിസിനസ്. സോ ഇങ്ങനെ ചെറിയ ചെറിയ, പിന്നെ ബിസിനസ് ചെയ്യുന്ന ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പ അലിയുന്ന മനസ്സായിരുന്നു ബാപ്പാക്ക്. സോ അങ്ങനത്തെ ഒരാൾക്ക് ബിസിനസ് ചെയ്യുമ്പോ ഉള്ള ബുദ്ധിമുട്ടുകള് ബാപ്പ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് ഫിനാൻഷ്യൽ ട്രബിൾ ഉണ്ടെങ്കിലും ശരിക്കും ഉമ്മ അത് കുത്തി കാണിക്കാറുണ്ടായിരുന്നില്ല. സോ ഞങ്ങളും അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ലായിരുന്നു. ഉമ്മ ശരിക്കും ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. സോ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോ നമ്മൾ അത് വെറുതെ കുത്തി കാണിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ എല്ലാരും വളർന്നത്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ, ഇങ്ങനത്തെ ബിസിനസ് ചെയ്ത് കുറെ പൈസ നഷ്ടമായി എന്നല്ലാതെ, ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹി ഹാഡ് എന്താ പറയാ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതമായിട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം ഞങ്ങള് 3 പേരെയും ഒരു കാര്യം ബാപ്പ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പഠിക്കണം, വേറെന്തെങ്കിലും പ്രൊഫഷൻ എടുക്കണം. കാരണം ഈ സിനിമയിലുള്ള സ്ട്രഗിൾസ് കുറെ കൂടുതലാണ്. സോ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു. ഞങ്ങൾ 3 പേരും നന്നായിട്ട് പഠിച്ചിരുന്നു.
1: നിങ്ങൾ 3 പേരിപ്പോ എന്ത് ചെയ്യുന്നു?
0: എന്റെ മൂത്ത ആള് BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് USA MBA ചെയ്തിട്ട് ITയിലാണ് വർക്ക് ചെയ്യുന്നത്. 2-ാമത്തെ ആള് എഞ്ചിനീയർ ആണ്, ITI റിലേറ്റഡ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഞാൻ MA ഇംഗ്ലീഷ് ചെയ്തു, BEd ചെയ്തു, ഞാൻ ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്
1: ചെന്നൈയിൽ തന്നെ.

0: നടൻ ബഹദൂറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് മകൾ റുഖിയ വിജയകുമാർ.
1: 2000s അദ്ദേഹം മരണപ്പെടുന്നത്. അവസാന കാലത്ത് കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഔഷധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഓർക്കുമ്പോ എന്താണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്?
2: ഞാൻ 10th പഠിക്കുമ്പോഴാണ് ബാബക്ക് ആദ്യം സ്ട്രോക്ക് വരുന്നത്. സോ ബാപ്പയുടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള പ്രേമസീർ അങ്കിള് മരണപ്പെട്ട ആ സമയം, പിന്നെ ബാപ്പാക്ക് ഈ ബി പി ഉണ്ടായിരുന്നു. ബാപ്പ ബി പിയുടെ മരുന്ന് കഴിക്കാതെ ഒരു 3 ദിവസം ആ ദുഃഖത്തിലിരുന്നപ്പോഴാണ് ഈ സ്ട്രോക്ക് വന്നത്. സ്ട്രോക്ക് വന്ന് 2-3 മാസം ആയപ്പോഴത്തേക്കും ബാപ്പ ഫുള്ളായിട്ട് റിക്കവർ ചെയ്ത് നടക്കാൻ പറ്റും, ക്ലാരിറ്റി ഓഫ് സ്പീച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ബാപ്പക്ക് ഹാർട്ടിന്റെ പ്രശ്നം വന്നത്. ഈ 2 അസുഖമാണ് എന്റെ ഓർമ്മയിൽ

0: ബാപ്പാക്ക് ഉണ്ടായത്. പക്ഷെ എങ്കിലും ബാപ്പ മരണപ്പെടുന്നത് ഹെമറേജ് ആയിട്ടാണ്, അതായത് ബാപ്പയുടെ ബ്ലഡ് വെസ്സിൽ പൊട്ടിയിട്ടാണ് ബാപ്പ ധരിക്കുന്നത്. ശരിക്കും ബാപ്പാനെ കുറിച്ച് ഓർക്കും സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ബാപ്പാക്ക് എപ്പോഴും രണ്ടു മൂന്ന് ഡയറികളുണ്ട്, ടെലിഫോൺ ഡയറികള്. അത് ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. സോ ഈ ടെലിഫോൺ ഡയറികളിൽ എന്താണെന്ന് വെച്ചാൽ, ഓരോ സ്ഥലത്തിലത്തെ ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സ് ആയിരിക്കും, നമ്മളെ ചുറ്റിയുള്ള റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും, ആ റിലേഷൻഷിപ്പ് നിലനിർത്തണം എന്നുള്ള ഒരു നല്ലൊരു ഇന്റൻഷനാണ് ബാപ്പയുടെ. സപ്പോസിങ് ഹൈദരാബാദ് പോവാണെങ്കിൽ ബാപ്പ ആ സ്ഥലത്തുള്ള ഓരോരുത്തരെയും ബാപ്പ വിളിക്കും, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, ഇതൊക്കെ ബാപ്പ ചെയ്യും. ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കാണാറുള്ളതാണ്. ഞാൻ ശരിക്കും അത്ഭുതമായിരിക്കും, കാരണം എത്ര ബിസി ആണെങ്കിലും, ഇപ്പൊ എറണാകുളത്ത് പോവാണെങ്കിൽ അവിടെ ബാപ്പാക്കായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അതിനോ അവരൊക്കെ സിനിമയിലുള്ള ആൾക്കാരാണെന്ന് പോലും ഉണ്ടാവില്ല. അവർ ആരാണെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ നേരെ ആ ടെലിഫോൺ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അവരെയൊക്കെ ഫോണിൽ വിളിക്കും. ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, ശരിക്കും അതിന് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ബാപ്പയുടെ സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സിന്റെ മക്കളെ, ബ്രദേഴ്സിന്റെ മക്കളെയൊക്കെ ശരിക്കും ബാപ്പ കുറെ സ്നേഹിച്ചിട്ടുണ്ട്. ആൻഡ് ആ സ്നേഹം അവര് ഇന്നും ഞങ്ങൾ എടുത്ത് കാണിക്കാറുണ്ട്. ബാപ്പ എന്ന വ്യക്തിയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊരു പാഠപുസ്തകം പോലെയാണ്.
1: എടാ കോമാളി, കരയാൻ പാടില്ല, ചത്താലും കരയാൻ പാടില്ല. കോമാളി കരഞ്ഞാൽ ആളുകൾ ചിരിക്കും, ചിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞോ, അല്ലാണ്ട് കരയരുത്. കോമാളിയുടെ കണ്ണീര് മനസ്സിലിരുന്നാ മതി. ചിരിക്കണം, ചിരിപ്പിക്കണം, നെഞ്ചിന് തീപിടിച്ചാലും ചിരിക്കണം. ചിരിക്കടാ, ചിരിക്കടാ മോനെ, ചിരി.
2: സിനിമാ കൊട്ടകകളിൽ തിങ്ങിനിറഞ്ഞ പ്രേക്ഷകരെ തന്റെ അനായാസവും ലളിതവുമായ ഭാവപ്രകടനങ്ങളിലൂടെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്തു ബഹദൂർ. തന്നെ തേടിയെത്തിയ ഓരോ കഥാപാത്രങ്ങളെയും അവിസ്മരണീയമാക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്നും ബഹദൂർ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനായി നിലകൊള്ളുന്നത്. സസ്നേഹത്തിൽ നടൻ ബഹദൂറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ റുഖിയ വിജയകുമാർ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
3: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പത്മവ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം.
1: 15-ാം ഭാഗം.
0: രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

അച്ചൽ ഖാദർ ഗാനങ്ങൾ എഴുതിയ ഭഗവാൻ, കണ്ണേ കനിയമുദേ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ മലയാള പുനർനിർമ്മിതിയായ അറിയാത്ത ബന്ധം, നിലവേ മലരെ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ മലയാള മൊഴിമാറ്റ ചിത്രമായ പ്രിയംവദയ്ക്കൊരു പ്രണയഗീതം.

0: എന്നീ ചിത്രങ്ങളിൽ എം എസ് വിയുടെ സംഗീത സാന്നിധ്യം നാം അറിഞ്ഞു.
1: 1987 11 തമിഴ് ചലച്ചിത്രങ്ങൾക്കു വേണ്ടി എം എസ് വിശ്വനാഥൻ ഗാനങ്ങളൊരുക്കി.

സ്വർണലത എന്ന ഗായികയുടെ തമിഴ് ചലച്ചിത്ര രംഗത്തെ അരങ്ങേറ്റം 1987 ഹരികാംബോജി രാഗം ആധാരമാക്കി MSV ഈണം പകർന്ന് നീതിക്കു ദണ്ഡനൈ എന്ന ചിത്രത്തിലെ ഗാനത്തോടെയായിരുന്നു.

0: കാവാലം രചന നിർവഹിച്ച ഇതുവരെ പുറത്തിറങ്ങാത്ത കജദേവയാനി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്കും MSV സംഗീതം നൽകി.
1: 1988 ൽ

0: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം 15-ാം ഭാഗം സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം C കൃഷ്ണകുമാർ, P നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. MSV യുടെ സംഗീത പ്രപഞ്ചം തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒരാൾ മാത്രം എന്ന ചിത്രത്തിലെ ഗാനം. ഗായകൻ യേശുദാസ്, ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ഒളവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ആസ്വദിക്കാം.
1: ഇന്നത്തെ പൂക്കുട അവതരിപ്പിക്കുന്നത് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒളവണ്ണയിലെ കൊച്ചുകൂട്ടുകാരാണ്. ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥന ചൊല്ലുന്നത് പാർവണ, നൈവേദ്യ, ഫാത്തിമ ദുവ, അലൈന ഹാനിയ, ആയിഷ ഹദിയ.

0: ഇനി നമുക്കൊരു കഥ കേട്ടാലോ? കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? കഥ പറയുന്നത് അന്വ്യ ദിനേഷ്.
1: നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രാപ്പാടി. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തെ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ആ കർഷകന്റെ വീടിന്റെ അടുത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ കർഷകൻ ശ്രമിക്കുന്നത് പതിവായിരുന്നു. ആ മരത്തിന്റെ മുകളിൽ ഒരു രാപ്പാടിയും കൂട് വെച്ചിരുന്നു. എല്ലാ രാത്രിയും വളരെ ഈണത്തോടെ രാപ്പാടി കർഷകന് വേണ്ടി പാട്ടുപാടുമായിരുന്നു. കർഷകന് രാപ്പാടിയുടെ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കർഷകൻ ചിന്തിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഈ രാപ്പാടിയെ പിടിച്ചൊരു കൂട്ടിലാക്കിക്കൂടാ? കൂട്ടിലാക്കി എനിക്ക് അതെന്നെ വീട്ടിൽ തൂക്കിയിട്ടാൽ എനിക്ക് കൂടുതൽ പാട്ട് കേൾക്കാമല്ലോ എന്ന് കർഷകൻ ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം കർഷകൻ ആ രാപ്പാടിയെ പിടിച്ചൊരു കൂട്ടിലാക്കി. എങ്കിലും സങ്കടമെന്ന് പറയട്ടെ, പിന്നീട് രാപ്പാടി ഒരു പാട്ടും പാടിയില്ല. കർഷകൻ പറഞ്ഞു, എന്റെ പൊന്നു രാപ്പാടിയെ, ഞാൻ നിനക്ക് പഴവും കടലയും എല്ലാം തന്നിട്ടും നീ എന്തുകൊണ്ട് എനിക്കൊരു പാട്ട് പാടി തന്നൂടാ? നിനക്ക് എന്ത് പച്ചി എന്ന് കർഷകൻ ചോദിച്ചു. വളരെ ദുഃഖത്തോടെ രാപ്പാടി പറഞ്ഞു, താങ്കൾക്ക് തെറ്റു പച്ചി. ഇതുപോലെയുള്ള കുട്ടിയിരുന്ന് എങ്ങനെയാണ് പാടാൻ കഴിയുക? പറന്ന് നടക്കാനും സ്വാതന്ത്ര്യം ആസ്വദിക്കാനും കഴിയാതെ രാപ്പാടികൾക്ക് പാടാൻ കഴിയില്ല. താങ്കൾ ഇനിയും എന്നെ ഈ കൂട്ടിലിടുകയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും പാടില്ല. പാടുകയില്ലെന്ന് കേട്ട കർഷകന് ദേഷ്യം വന്നു. കർഷകൻ പറഞ്ഞു, നീ ഇനി ഒരിക്കലും പാടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, കൊന്നു തിന്നും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാപ്പാടികളുടെ മാംസത്തിന് നല്ല രുചിയുണ്ടെന്ന്. കൊല്ലുമെന്ന കേട്ട രാപ്പാടി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. രാപ്പാടി പറഞ്ഞു, താങ്കൾ എന്നെ കൊന്നാൽ നിനക്കുള്ള മൂന്ന് മന്ത്രങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. എന്നെ തുറന്നു ഇട്ടാൽ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റൊന്നും ചിന്തിക്കാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് കർഷകൻ പെട്ടെന്ന് തന്നെ രാപ്പാടിയെ തുറന്നു വിട്ടു. രാപ്പാടി പറന്നൊരു മരത്തിന്റെ ചില്ലയിൽ പോയിരുന്നു. കർഷകൻ വിളിച്ചു പറഞ്ഞു, രാപ്പാടി, എനിക്ക് മൂന്ന് മന്ത്രങ്ങൾ പറഞ്ഞു തരോ? രാപ്പാടി പറഞ്ഞു, താങ്കൾ എന്നെ തുറന്നു വിട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് ആ മന്ത്രം. ഒന്നാമത്തെ മന്ത്രം എന്ന് വെച്ചാൽ, കെണിയിൽ പെട്ടാൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തും പറയും. രണ്ടാമത്തെ മന്ത്രം എന്ന് വെച്ചാൽ, ഉള്ള സ്വാഭാവ്യം കളഞ്ഞിട്ട് ഇല്ലാത്തതിന്റെ പിറകെ ഓടുന്നാൻ വിഡ്ഢിയാണ്. മൂന്നാമത്തെ മന്ത്രം എന്ന് വെച്ചാൽ, ചെയ്ത തെച്ചിനെ കുറിച്ച് തൂക്കി ചേർന്നിട്ട് കാര്യമില്ല, അത് തിരുത്താൻ നോക്കുക എന്നും പറഞ്ഞ് രാപ്പാടി ചിറകടിച്ചു പറന്നുപോയി. കർഷകൻ നിരാശനായി. എന്റെ കൊച്ചു കഥയുടെ അവസാനിക്കുന്നു. നന്ദി.
0: തുടർന്ന് ഒരു ഗാനം കേൾക്കാം. പാടുന്നത് ഋതിക.
2: ആന

0: ചോട്ടിൽ ഉറങ്ങേണ്ടി.
1: അടുത്തതായി നമുക്കൊരു മോണാക്ട് കേട്ടാലോ. മോണാക്ട് അവതരിപ്പിക്കുന്നത് നിള. ഞാൻ തന്നെയാണ്, കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയില്ലേ. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കുഞ്ഞു മോണാക്റ്റിന് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഷോ ചിന്നു മിന്നു, നിങ്ങളവിടെ എന്തെടുക്കുക? സ്കൂളിൽ പോണ്ടേ? അമ്മ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, വേഗം വാ. ഇതാ അമ്മ വരുന്നു. മിന്നു വേഗം വാ. ഗോമതി, മക്കളെ ഇന്ന് സ്കൂളിൽ പറഞ്ഞയക്കണ്ട. നായ്ക്കളുള്ളതാ നമ്മളെ മക്കളെ. പവീന് നായ കടിച്ച ആശുപത്രിയിലാന്നാ കേട്ട്. ടേ കൃഷ്ണ, ഞാനിനി എന്തൊക്കെ കാണണം?
2: എന്താ അമ്മ ഇത്? അവർ കൊച്ചുകുട്ടികളൊന്നല്ലോ, 10-ാം ക്ലാസ് പഠിക്കല്ലേ. അവർ സൂക്ഷിച്ചു പോയിക്കോളും. ദൈവം രണ്ടു പേരെയും ഒരുമിച്ചാണ് എനിക്ക് തന്നത്. അച്ഛനില്ലാത്ത ദുഃഖം ഇതുവരെ ഞാൻ അവരെ അറിയിച്ചിട്ടില്ല. അവരെ ദൈവം കാത്തോളും. അമ്മേ, മുത്തശ്ശി ഞങ്ങൾ പോവുകയാണേ.
0: സൂക്ഷിച്ചു പോകണേ മക്കളെ. ടേ കൃഷ്ണ, ടേ മക്കളെ കാത്തോളണേ.
1: മിന്നു, അതെന്താ? ഒരു നായല്ല വരുന്നേ, എനിക്ക് പേടിയാവുന്നു. അയ്യോ അമ്മേ, അമ്മേ. ചിന്നു, എഴുന്നേക്ക് ചിന്നു. കണ്ണു തുറക്ക് ചിന്നു. ചിന്നു, എഴുന്നേക്ക് ചിന്നു. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. ചിന്നു.
2: മാഷല്ലേ വരുന്നേ, കൂടെ മിന്നുവും ഉണ്ടല്ലോ. എന്താ മാഷേ? ഓളെ മിന്നു, നീ എന്തിനാ കരയുന്നേ? ചിന്നു ഇവിടെ.
0: അത് പിന്നെ ഗോമതി, വരുന്ന വഴിക്ക് ചിന്നുവിനെ ഒരു നായ കടിച്ചു.
2: അവൾ ഇപ്പോൾ ആശുപത്രിയിലാണ്.
0: പക്ഷേ അവൾ അല്ലമ്മ, അല്ല. നമ്മുടെ ചിന്നു നമ്മളെ വിട്ട് പോയമ്മ, പോയമ്മ.
2: ഇല്ല, ഞാനത് വിശ്വസിക്കില്ല.
0: മോളെ ചിന്നു, ചിന്നു, ചിന്നു. ഞാനപ്പോഴേ പറഞ്ഞതല്ലേ, മക്കളെ ഇന്ന് സ്കൂളിൽ പറഞ്ഞയക്കണ്ടാന്ന്. ദേ കൃഷ്ണ, ഞാനിത് എങ്ങനെ സഹിക്കും? മോളെ ചിന്നു, ചിന്നു, ചിന്നു.
2: ഷോ ചിന്നു മിന്നു, നിങ്ങളവിടെ എന്തെടുക്കുക? സ്കൂളിൽ പോണ്ടേ? അമ്മ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, വേഗം വാ.
0: അല്ലെങ്കിൽ വേണ്ട, നായ്ക്കളുള്ളതാ. അതോ ഒരു നായ. അയ്യോ അമ്മേൻ, അയച്ച് പോ, പോ.
1: കൊല്ലണം എല്ലാ തെരുവു ഭ്രാന്തൻ നായ്ക്കളെയും കൊല്ലണം. പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലല്ലേ. എങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസാനം ഇങ്ങനെയായിരിക്കും,
0: ഇങ്ങനെയായിരിക്കും. മോളെ ചിന്നു, ചിന്നു, ചിന്നു.
2: ഗോമതി, നീ ഒന്ന് സമാധാനിക്ക്. അല്ലയോ സമൂഹമേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ, ഈ തീരാരോധനങ്ങൾ ഇനി ഒരു കുടുംബത്തിനും ഈ ഒരവസ്ഥ വന്നു കൊള്ളരുത്. അതിനാൽ പേവിഷബാധ തെരുവുനായ വിമുക്ത കേരളത്തിനായി നമുക്കൊന്നിച്ച് കൈകോർക്കാം. നന്ദി, നമസ്കാരം. ഇനിയൊരു മൊഞ്ചുള്ള മാപ്പിളപ്പാട്ട് കേട്ടാലോ. പാടുന്നത് ആയിഷ ഹാദിയ.
3: ഇഷൽ കൊമ്പുമുറുക്കും ചാട്ടും ചുരുളും. രചന മോയിൻകുട്ടി വൈദ്യർ. വെളിപ്പെട്ട

മൊളി കേട്ടിട്ടൂടൻ ഹാലിതാടുത്തെത്തിപ്പോരോതിനാൽ മുന തട്ടും താടവുകൾ അറബ് കൊത്തും. മൊളി കേട്ടിട്ട്

വെളിപ്പെട്ട സമയത്ത് ഹബീബുദ്ദ സഹാബറും വേഗത്ത് തുളുതിര വീരക്കുപ്പോതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുദ്ദ സഹാബറും വേഗത്ത് തുളുതിര വീരക്കുപ്പോതിൽ വിരികാ വിട്ടിട പടവിനൽ കുളറിയലറപ്പടി മുട്ടുകൾ മുരശടത്തൊടിതകൾ ഭജവട് ഒറ്റകൾ കുയിൽ വിളി തകതിക കിടുകിട വിതക്കേട്ട്.

0: കൂട്ടുകാർക്ക് മാപ്പിളപ്പാട്ട് ഇഷ്ടമായില്ലേ? ഇനി നമുക്കൊരാങ്ങിപ്പാട്ട് കേട്ട് വരാം. പാടുന്നത് അതിഥി ലിണീനേക്ക്.
1: നമസ്കാരം, ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്ന ആങ്ങ്യപ്പാട്ടിൻ്റെ പേരാണ് നെയ്യപ്പക്കൊതി. എല്ലാവർക്കും നെയ്യപ്പം ഇഷ്ടമല്ലേ? നെയ്യപ്പക്കൊതി മൂത്ത അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എന്ത് സംഭവിച്ചോ നമുക്ക് നോക്കിയാലോ. കൊച്ചുപുരക്കിലെ അപ്പൂപ്പൻ പിച്ചക്കാരൻ അപ്പൂപ്പൻ, പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുന്നാഴി. പച്ചരിയും കൊണ്ട് അപ്പൂപ്പൻ കൊച്ചുപുരക്കിലെ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്ത് കലക്കിയിട്ട് ചൂടുപറക്കും നാലപ്പം ചുട്ടുനിരത്തി അമ്മൂമ്മ. ഹയ്യട ഹയ്യാ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധൂരിടും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറച്ചിട്ട് ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്പുളെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇതു കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് അരിശം വന്നു പെട്ടെന്ന്. ആരു പറഞ്ഞു മൂപ്പേനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? അമ്പടി കള്ളി കൊതിയെത്തി കുമ്പകുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം. വാശി പിടിച്ചു അപ്പൂപ്പൻ, തീപ്പുകയേറ്റത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ, എനിക്കു വേണം രണ്ടപ്പം. വിളിച്ചു കൂവി അമ്മൂമ്മ, ഇരുവരും അങ്ങനെ വാശിയിലാണ്.

0: വാശി മുറുത്തി തടിപിടിയായി. അമ്മൂമ്മയ്ക്കൊരു കടി കിട്ടി, അപ്പൂപ്പനൊരു തൊഴി കിട്ടി. ടിഷും ടിഷും കൊണ്ടപ്പോൾ അടിപിടി കിടിപിടി മൂത്തപ്പോൾ നല്ലൊരു പൊംവഴി കണ്ടെത്തി വിലൻ നമ്മളെ അപ്പൂപ്പൻ. ഒത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാൻ മിണ്ടാതെ ആദ്യം മിണ്ടി ആലറ്റപ്പം മറ്റേയാക്കോ രണ്ടപ്പം. അമ്മൂമ്മയ്ക്കത് സമ്മതമായി, അങ്ങനെ തർക്കം മെന്നിതയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് ഇങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാന്തേ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നങ്ങടുക്കളയിൽ തടുക്കുട് എന്നൊരു ഒച്ച കേട്ടു. മിയാവോ മിയാവോ വിളി കേട്ടു. അയ്യ പൂച്ച ചതിച്ചല്ലോ ആദ്യം മിണ്ടി അമ്മൂമ്മ. അയ്യേ ബെറ്റിൽ തോറ്റല്ലോ തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുപേരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ടമറിഞ്ഞു കിടപ്പുണ്ടേ, കുട്ടമറിഞ്ഞു കിടപ്പുണ്ട്. ഉണ്ട കണ്ണു മേച്ചിട്ട് ചുണ്ടും നക്കി നുണഞ്ഞിട്ട് ജനലും ചാടി മറഞ്ഞല്ലോ കള്ളിപ്പൂച്ച കരിമ്പൂച്ച. ഒഴിഞ്ഞ കൊട്ടേ നോക്കിയിട്ട് ഒട്ടിയ വയറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ വിരിച്ച് കിടപ്പാനായി. പാവപ്പൂപ്പനും അമ്മമ്മയും വഴക്കുണ്ടാക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വഴക്കൊന്നിനും പരിഹാരമല്ല, അത് നാശത്തിലേക്കേ പോകുള്ളൂ. നന്ദി, നമസ്കാരം.
1: അടുത്തതായി നമുക്കൊരു കവിത കേട്ടാലോ. കവിത ചൊല്ലുന്നത് പാർവണ.
2: ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് അരുൺ കെ പിയുടെ അമ്മ എന്ന കവിതയിലെ വരികളാണ്. ഒരു നിലവിളക്കു പോലകദാരിലെപ്പോൾ തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോലോർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. ഒരു നിലവിളക്കു പോലകദാരിലെപ്പോൾ തെളിയുന്ന

ശ്രുതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ.

0: പാടാമ്മ. നന്ദി, നമസ്കാരം.
1: അവസാനമായി ഒരു ദേശഭക്തി ഗാനം കേൾക്കാം. പാടുന്നത് ശ്രാവൺ സത്യ, ഫാത്തിമ ദുവ, പാർവണ, ആയിഷ ഹാദിയ, അലീന ഹാനിയ, നൈവേദ്യ, ഋതിക.
2: ജയ്.

ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ഒളവണ്ണ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അധികാരം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

പടയോട്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് നയിച്ച ഒരു സംഘഗാനം. ഗാനമെഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം ഗുണാസിംഗ്.

ഇനി യേശുദാസ് നയിച്ച മറ്റൊരു സംഘഗാനം, ഇളയരാജ ചിട്ടപ്പെടുത്തിയത്, വരികൾ എഴുതിയത് ONV കുറുപ്പ്, ചിത്രം ഓളങ്ങൾ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ അല്പസമയത്തിനകം 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്കർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്കർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്തുകൾ വിതരണം ചെയ്യും. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമി കണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കാൻ ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കാനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കാനും അവർ ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എം പി തുടങ്ങിയവരെ കാണുന്ന മുഖ്യമന്ത്രി രാത്രി കൊച്ചിയിൽ തിരിച്ചെത്തും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേരെ നിയമിച്ച് ഉത്തരവിറക്കി. ടി ശ്രീകുമാറാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. സി ജി കടക്കലിനെ പ്രസ് സെക്രട്ടറിയായും റോയ് മാത്യുവിനെ മീഡിയ സെക്രട്ടറിയായും നിയമിച്ചു. തിലകൻ, കെ പി കെ, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗത്തിൽ അധ്യക്ഷൻ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. ക്രമസമാധാനം, ലഹരി വ്യാപനം, ഗുണ്ടാവിളയാട്ടം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെ യോഗം ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലെത്തിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ സ്ത്രീകളുടെ സൌജന്യയാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമരൂപം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സൌജന്യയാത്ര തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സഹായകരമാകുമെന്നും സി പി ജോൺ അഭിപ്രായപ്പെട്ടു. പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം എന്നിവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നും മൂന്നും കോർത്തിണക്കിയായിരിക്കും നയങ്ങൾ ആവിഷ്കരിക്കുകയെന്നും സി പി ജോൺ പറഞ്ഞു.

കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എറണാകുളം പരിയത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കലക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടിയുണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ എം ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് അല്പസമയത്തിനകം റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് ഡി സി സി ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. യു എസ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ യു എസ് അംബാസിഡർ സെർജിയോ ഗോർ അദ്ദേഹത്തെ കൊൽക്കത്തയിലെ എയർപോർട്ടിൽ സ്വീകരിച്ചു. റൂബിയോയുടെ പ്രഥമ ഇന്ത്യൻ സന്ദർശനമാണിത്. രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. 10 ദിവസത്തിനകം 3ാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 87 പൈസ വർദ്ധിച്ച് 99 രൂപ 51 പൈസയായി. ഡീസലിന് 91 പൈസ വർദ്ധിച്ച് 92 രൂപ 49 പൈസയായി. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡൻഡായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623-ാമത് യോഗത്തിലാണ് തീരുമാനം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാരയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും പാഴ്സൽ വിതരണ കരാറിൽ ഒപ്പുവച്ചു. രാജ്യത്തുടനീളം കാര്യക്ഷമവും വിശ്വസനീയവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാഴ്സൽ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം അറിയിച്ചു. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജ്യൻ പോസ്റ്റ്മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് W നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. ഇവർ ബന്ധമില്ലാത്ത ഒരാളെ റേഷൻ കാർഡിൽ സഹോദരനായി ഉൾപ്പെടുത്തി വ്യാജരേഖകൾ തയ്യാറാക്കാൻ ഒന്നാം പ്രതിയെ സഹായിച്ചതായി പോലീസ് കണ്ടെത്തി. ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിക്ക് തെറ്റായ വിവരങ്ങൾ മായ സമർപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കത്തിൽ പറയുന്നു. കേസിൽ കൃത്യമായ അന്വേഷണം ഉറപ്പാക്കുമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അടിയന്തര നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KCB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പതിപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചിട്ടുണ്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലെത്തി. 14,580 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 25:08. 438.6 മീറ്ററിലുള്ള പ്രഭാത പ്രക്ഷേപണം കഴിഞ്ഞു. അടുത്ത പ്രക്ഷേപണം 12 മണിക്ക് കേൾക്കാം. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

438 ദശാംശം 6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭായോഗത്തിൽ അന്തിമരൂപം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധനയും ചെയ്തു. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലാണ് റോസ്കർ മേള സംഘടിപ്പിച്ചത്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്ക് സംസ്ഥാനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉത്തരവ് കൈമാറി. പാലക്കാട്ടെ റോസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേരടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് നൽകി. കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്യോഗാർത്ഥികളെ ഓൺലൈനിൽ അഭിസംബോധന ചെയ്തു.

0: ശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിവെച്ച റോസ്കർ മേളകൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞു. യുവജനങ്ങൾ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിന് വിനിയോഗിക്കാനും വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കാനും സുരേഷ് ഗോപി ആഹ്വാനം ചെയ്തു. ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമി കണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിനുശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർമാരുടെ 76th ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ആന്ധ്രാപ്രദേശിലെ കസ്റ്റംസ് പരോക്ഷ നികുതി ദേശീയ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച കേന്ദ്രമന്ത്രി പ്രത്യേക വാഹനത്തിൽ പാസിംഗ് ഔട്ട് പരേഡും വീക്ഷിച്ചു. രാജ്യത്തിന്റെ വികസനവും യുവാക്കളുടെ ക്ഷേമവും ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ആവിഷ്കരിച്ചതായി പങ്കജ് ചൌധരി പറഞ്ഞു. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചു കിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം. പെട്രോളിയം കമ്പനികൾ രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെ കൂടി. 10 ദിവസത്തിനകം 3rd തവണയാണ് ഇന്ധനവില കൂടുന്നത്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12th class പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്ന് വരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും പാഴ്സൽ വിതരണ കരാറിൽ ഒപ്പുവെച്ചു. രാജ്യത്തുടനീളം കാര്യക്ഷമവും വിശ്വസനീയവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ പാഴ്സൽ വിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗത്തിൽ അധ്യക്ഷൻ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. ക്രമസമാധാനം, ലഹരി വ്യാപനം, ഗുണ്ടാ വിളയാട്ടം തുടങ്ങി വിഷയങ്ങളുൾപ്പെടെ യോഗം ചർച്ച ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി VD സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി MP തുടങ്ങിയവരെ കാണുന്ന മുഖ്യമന്ത്രി രാത്രി കൊച്ചിയിൽ തിരിച്ചെത്തും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമരൂപം നൽകുമെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. സൗജന്യ യാത്ര തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സഹായകമാകുമെന്നും CP ജോൺ അഭിപ്രായപ്പെട്ടു. KSRTCയെ സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകി പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈദ്യുതി പാർലമെന്ററി കാര്യമന്ത്രിയായി ചുമതലയേറ്റ സണ്ണി ജോസഫിന് കണ്ണൂർ DCC ഓഫീസിൽ സ്വീകരണം നൽകി. മന്ത്രിയെ നേതാക്കൾ ഷാൾ അണിയിച്ചു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോഴിക്കോട്ടെത്തിയ T സിദ്ദിഖിന് DCCയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. DCC ഓഡിറ്റോറിയത്തിലെ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ മാരങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ്, വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലത്തെത്തിയാണ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ജനങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻതോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാൻസ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ

0: നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ രണ്ടുകൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പട്ടികവർഗ വികസന വകുപ്പ്, വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറോടൊപ്പം ഉന്നതി സന്ദർശനത്തിനുണ്ടായിരുന്നു.
1: തൃശൂരിൽ ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന ഇടഞ്ഞ് നിരവധി വാഹനങ്ങളും മതിലുകളും തകർത്തു. ചെമ്പുക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ ഇടഞ്ഞ ആന 2 കിലോമീറ്ററോളം ഓടി ചേരൂർ ഗാന്ധിനഗറിലെത്തി. പോലീസും പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പും ചേർന്ന് ആനയെ തളച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KCB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതിനെ തുടർന്ന് മീനങ്ങാടി ഒരപ്പ് വയലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് കൂടൊരുക്കിയത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
2: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. കൂടുതൽ തവണ സാന്നിധ്യമുണ്ടായ മേഖലയിലാണ് കൂട് വെച്ചിരിക്കുന്നത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. പിന്നാലെയാണ് കടുവയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചത്. ഒരു മാസം മുമ്പ് അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നു പോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. പിന്നീട് പലതവണയും കടുവയുടെ സാന്നിധ്യമുണ്ടായ പ്രദേശത്താണ് 4 ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തു. 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തുന്നതിനാൽ ക്യാമറകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവയെത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്. പ്രദേശത്തെ കടുവ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.
1: മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് FIR തയ്യാറാക്കി. വഴിയോര കടകൾക്ക് മുമ്പിൽ ടൂറിസ്റ്റ് ബസ് നിർത്തിയെന്നാരോപിച്ചാണ് സഞ്ചാരികളെ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി PC വിശ്വനാഥ് പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾക്കായി മൂന്നാറിൽ നേരിട്ടെത്തി യോഗം വിളിക്കും. തമിഴ്നാട് ഗവൺമെന്റിന്റെ സഹകരണത്തോടെ മൂന്നാറിൽ ക്രമസമാധാനം ഉറപ്പാക്കുമെന്നും PC വിശ്വനാഥ് പറഞ്ഞു. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. UDF അധികാരത്തിലേക്ക് എത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലേക്കെത്തി. 14,580 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കസ്റ്റംസ് 48 കോടി രൂപ വില വരുന്ന കഞ്ചാവ് വിത്തുകൾ പിടിച്ചെടുത്തു. 2 തായ് പൗരന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്കർ മേളയിൽ 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭായോഗത്തിൽ അന്തിമ രൂപം നൽകുമെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കോഴിക്കോട് വാർത്താ ദീപ്തി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. പ്രായമാകുന്ന കേരളത്തിനൊരു വയോജന നയം.
4: പോയകാല തലമുറയുടെ അനുഭവ സമ്പത്ത് വരുംകാല തലമുറയുടെ ജീവിതത്തിന് കരുത്തും വെളിച്ചവുമാണ്. മാവിൻ ചുവട്ടിലെ തണലും പഴയ മുത്തശ്ശി കഥകളുമെല്ലാം ഓർക്കുന്നവരുടെ തലമുറയിൽ നിന്നും ഒരുപാട് മാറിയ കാലത്താണിന്ന് ജീവിതം. ആർക്കും കഥ കേൾക്കാനൊന്നും ഇന്ന് നേരമില്ല. വീട്ടിൽ പ്രായമായവരെ നോക്കാനോ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ അതിൽ കണിശത പുലർത്താനോ എത്ര പേരുണ്ട്? പ്രായമായവരുടെ എണ്ണത്തിൽ ഇതര സംസ്ഥാനങ്ങളെക്കാൾ നാം ഏറെ മുന്നിൽ നിൽക്കുകയാണ്. ഒരർത്ഥത്തിൽ കേരളത്തിന് പ്രായമേറുകയാണ്.
3: കൃത്യതയാർന്ന വയോജന നയം ആവിഷ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സംസ്ഥാനത്തെ പുതിയ ഗവൺമെന്റിന്റെ തീരുമാനം പ്രായമാകുന്നവരുടെ ജീവിതത്തിന് കൂടുതൽ തെളിച്ചം പകരും. ജപ്പാനിലെ ലോകോത്തര വയോജന പരിപാലന രീതികൾ മാതൃകയാക്കി വയോജന വകുപ്പ് സ്ഥാപിക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപിച്ചത്.
5: വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോകുന്നു. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കും.

0: ഭാഗ്യ രാജ്യം ജപ്പാനാണ്. നമുക്കിപ്പോ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്, എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ, ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്.
1: കേരളവും ജപ്പാനും തമ്മിൽ വയോജനങ്ങളുടെ കാര്യത്തിൽ സാമ്യതയുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വയോജനങ്ങൾ കഴിയുന്ന രാജ്യങ്ങളിൽ ഒന്ന് ജപ്പാനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയോജനങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനമാകട്ടെ കേരളവും. കേരളത്തിലെ ജനസംഖ്യയിൽ ഏകദേശം 15.16% പേർ വയോജനങ്ങളാണ്. ഇവരിൽ കൂടുതലും സ്ത്രീകളാണ്. 2031 സംസ്ഥാന ജനസംഖ്യയുടെ 1/4 വയോജനങ്ങളായിരിക്കും. 2051 30% പേരാണ് വയോജനങ്ങളാവുകയെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.
2: ഉയർന്ന ആരോഗ്യ ദൈർഘ്യവും ജനന നിരക്കിലെ കുറവുമാണ് കേരളത്തിൽ വയോജനങ്ങളുടെ അംഗബലം കൂടാൻ കാരണം. സംസ്ഥാനത്തെ മെച്ചപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ തൊഴിൽ അന്തരീക്ഷം, മറ്റ് സാമൂഹ്യ ചുറ്റുപാടുകൾ തുടങ്ങി പല കാരണങ്ങൾ വേറെയുമുണ്ട്. 10-30 വർഷം മുൻപ് വരെ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ഇങ്ങേ തലക്കിലെ കണ്ണികൾ സുദൃഢമായിരുന്നു. ഇന്ന് സ്ഥിതി മാറി. തറവാടുകൾ തകരുകയും വിഭജിക്കപ്പെടുകയും ചെയ്തു. കൂട്ടുകുടുംബ വ്യവസ്ഥകൾ ഇല്ലാതായി. അച്ഛനും അമ്മയും രണ്ടു മക്കളും എന്ന നിലയിലായി.
3: കേരള ഗവൺമെന്റ് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്.
2: വയോജന വകുപ്പിനെ കുറിച്ച് പ്രതീക്ഷകൾ പങ്കുവച്ചുകൊണ്ട് പയ്യടിമേത്തലിൽ നിന്നും വി കെ രാജൻ.
3: സമൂഹത്തിൽ നിസ്സഹായരായി ഇരിക്കുന്ന, ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന, ചേർത്ത് പിടിക്കാനും സംരക്ഷണത്തിനും സന്തുഷ്ട ജീവിതത്തിനും വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടാകുമെന്ന് കരുതട്ടെ. വൃദ്ധസദനങ്ങൾക്ക് പകരം കുടുംബത്തോടൊപ്പം ഒത്തുജീവിക്കുവാനുള്ള അവസരമാണ് വേണ്ടത്. സാധ്യമെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അതിനുവേണ്ട സഹായങ്ങളും ചികിത്സാ സൗകര്യങ്ങളും മറ്റു ഭൗതിക സൗകര്യങ്ങളും ഒരുക്കേണ്ടതാണ്. വയോജനങ്ങൾ സമൂഹത്തിന് അനുഗ്രഹമായി വർത്തിക്കട്ടെ.
1: പെട്രോൾ ഡോളറിന്റെ വരവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയിൽ കേരളീയർ അഭിരമിച്ചു. അമേരിക്കയും യൂറോപ്പും നമ്മുടെ പ്രധാന ഡെസ്റ്റിനേഷൻ പോയിന്റുകളായി. സിലിക്കൺ വാലികളിലേക്ക് കേരളത്തിലെ ചെറുപ്പം കൂടുതൽ ആവേശഭരിതരായി ചേക്കേറാൻ തുടങ്ങി. അങ്ങനെ കേരളം വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് കുതിച്ചു തുടങ്ങി. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെ ആയെങ്കിലും ഗൃഹാന്തരീക്ഷം ശോകവും മൂകവുമായി.
2: ഏക മകനും മകളും അനേകായിരം കാതമകലിൽ നിന്ന് വീഡിയോ കോളിൽ സംസാരിക്കുന്നവർ മാത്രമായി. മൂർധാവിൽ തലോടാൻ, കവിളിൽ ഉമ്മ വയ്ക്കാൻ, കൊതിയടക്കി അച്ഛനും അമ്മയും വീടുകളിൽ ഏകാന്തത ഭക്ഷിച്ച് കാലയാപനം ചെയ്യുന്നവരായി തീർന്നു. മക്കൾ സ്വന്തം ഇണകളെ കണ്ടെത്തി പരദേശത്ത് സ്ഥിരതാമസം ഉറപ്പിച്ചതോടെ കേവലം സന്ദർശകർ മാത്രമായി. സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയാത്ത പരിതസ്ഥിതികളിൽ ഹോം നഴ്സുമാരുടെ സേവനം വ്യാപകമായി. അഗതി മന്ദിരങ്ങൾ മുളച്ചുപൊങ്ങി. പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോട് കൂടിയതും അല്ലാത്തതും വളർന്നു. പലരും നടതള്ളി.
4: മക്കള് ഡയറക്റ്റ് കൊണ്ടുവന്നാക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിനെ പേടിച്ചിട്ടോ നിയമങ്ങളെ പേടിച്ചിട്ടോ, പക്ഷേ മക്കളുടെ പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ മക്കളുടെ സമീപനം കൊണ്ട് അവർക്കുണ്ടാവുന്ന വിഷമം, മാനസിക ബുദ്ധിമുട്ടുകൾ, സ്വമേധയാ വരുന്നവരുണ്ട്, മറ്റു സംഘടനകൾ കൊണ്ടുവരുന്നവരുണ്ട്, ബന്ധുക്കൾ കൊണ്ടുവരുന്നവരുണ്ട്.
2: വെള്ളിമാടുകുന്ന് ഗവൺമെന്റ് വൃദ്ധസദനം സൂപ്രണ്ട് രാധിക പി ആർ.
4: അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാനോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സമയം ചെലവഴിക്കാനോ ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും മക്കളുടെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ മക്കൾ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഹാപ്പി ആവുന്ന ആൾക്കാരാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും മക്കളോട് പൊറുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ആൾക്കാരാണ്. ചില മക്കളൊക്കെ വന്ന് നോക്കുന്നുണ്ട്, സമയാസമയങ്ങളിൽ വേണ്ടത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ബന്ധുക്കൾ വരുന്നുണ്ട്, പക്ഷെ ആരും തിരിഞ്ഞുനോക്കാത്തവരും ഇവൻ മരിച്ചാൽ പോലും ഈ അമ്മേനെയും അച്ഛനെയും കാണാൻ താല്പര്യമില്ലാത്ത മക്കളും ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാനോ മരണത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ തയ്യാറാവാത്ത മക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈവൻ പെൻഷൻ പോലും ആഗ്രഹിക്കുന്ന മക്കളും ഉണ്ട്. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരനുഭവിക്കുന്നത് ഒറ്റപ്പെടലാണ്. വീട്ടിലാണെങ്കിലും എല്ലാവർക്കും തിരക്ക് കൂടി വരുന്ന ഈ ഒരു അവസ്ഥയിൽ അവരെ പരിഗണിക്കാനോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ വേണ്ടത്ര ഒരു ശ്രദ്ധ അവർക്ക് കൊടുക്കാത്തതാണ് അവർക്കൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവാനുള്ള മെയിനായിട്ടുള്ള കാരണം. ചിലപ്പം മക്കളുടെ തിരക്കിനിടയിൽ വിട്ടുപോകുന്നതാവും. അവര് അവരുടെ നല്ല കാലത്ത് ഏതൊരു സമൂഹത്തിലാണോ ജീവിച്ച് ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ വാർദ്ധക്യം ആഘോഷിക്കുന്നതാണ് അവരുടെ അവകാശം.
1: കേരളത്തിന്റെ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വയോജന ക്ഷേമത്തിന് നിരവധി ബോധവൽക്കരണ പരിപാടികളും സംരക്ഷണ പദ്ധതികളും ഉണ്ട്. ഇതുകൂടാതെ വയോജനങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടി താല്പര്യമെടുത്ത് ഗവൺമെന്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നടപ്പാക്കി.

0: പകൽ വീടുകൾ അഥവാ സായംപ്രഭ ഹോംസ് സംസ്ഥാനത്തുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ വയോജനങ്ങൾക്കായി പദ്ധതിയുണ്ട്.
1: വയോജനങ്ങൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ സന്തോഷ സൂചിക ഉയർത്തുന്നതിനും വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സമന്വയ. ഇതിൽ വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വാർദ്ധക്യകാലത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയാണ്.
2: കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസറും സിറ്റി ഹെൽത്ത് ചീഫുമായ ഡോക്ടർ മുനവർ റഹ്മാൻ,
1: നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ പലതരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ വയോജനങ്ങൾക്കായി ലഭ്യമാണ്. അതിലൂടെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള രക്ഷിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സർക്കാരുകൾക്ക് കഴിയും. സമന്വയ പദ്ധതി വിവിധ പെൻഷനുകളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ യഥാസമയം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും അതിനർഹതപ്പെട്ട മറ്റുള്ളവർക്ക് ഈ സാമ്പത്തിക സഹായങ്ങൾ നേടിയെടുക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് രോഗാവസ്ഥയും വൈദ്യസഹായത്തിന്റെ ലഭ്യതയുമാണ്. ഈ ഘടകങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വയോജനങ്ങൾക്കായിട്ടുള്ള പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ ഇതെല്ലാം നടത്തി വരുന്നുണ്ട്. അതിൽ നിന്ന് രോഗങ്ങളോ അസുഖങ്ങളോ കണ്ടെത്തുന്ന ആളുകൾക്ക് പരമാവധി ഫ്രീ ആയിട്ടുള്ള ചികിത്സ അവരുടെ വാതിൽപ്പടിക്കൽ എത്തിച്ച് നൽകുന്ന സംവിധാനമാണ് സമന്വയ. ഇതിനെല്ലാം ഉപരി ഒരു സാമൂഹിക പ്രശ്നം അഥവാ ഒരു സാമൂഹിക വെല്ലുവിളി എന്ന് പറയുന്നത് വാർദ്ധക്യകാലത്ത് ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്നു. ആ അവസ്ഥ മറികടക്കുന്നതിനായി അവരുടെ ആനന്ദത്തിനും ഉല്ലാസത്തിനുമായി വിവിധ ഇനം പദ്ധതികളാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ വീടുകളിൽ അടഞ്ഞുകൂടിയിരിക്കുകയും ഒറ്റപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആനന്ദവണ്ടി എന്ന പേരിൽ ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഓരോ വാർഡുകളിൽ നിന്നും 40 ആളുകളുള്ള ഒരു സംഘത്തെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ദിവസവും നഗരത്തിന്റെ പല വിവിധ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് ആടാം പാടാം ഉല്ലസിക്കാം. സമപ്രായക്കാരുമായിട്ടുള്ള ആളുകളുമായിട്ട് വരുമ്പോൾ പിയർ ഇന്ററാക്ഷൻ മൂലം അവർക്ക് മാനസികമായിട്ടും വലിയൊരു ഉല്ലാസമാണ് അത് പ്രദാനം ചെയ്യുന്നത്.
2: പ്രിയപ്പെട്ട മക്കൾ അടുത്തില്ലാതെ അവർ എന്നു വരും എപ്പോൾ വരും എന്നറിയാതെ രോഗങ്ങളിൽ വലഞ്ഞ് മനഃശാന്തിയില്ലാതെ നിർവികാരരായി കഴിയുന്നവർക്ക് ഈ സമൂഹത്തിന്റെ കരുതലും കൈത്താങ്ങും അത്യാവശ്യമാണ്. ലോകത്ത് വയോജന സംരക്ഷണത്തിന് മികച്ച മാതൃകയാണ് ജപ്പാനിലേത്. 2000 അവർ ആരംഭിച്ച കൈഗോ ഹോക്കൻ അഥവാ ലോങ് ടേം കെയർ ഇൻഷുറൻസ് പദ്ധതിയാണ് സവിശേഷ ശ്രദ്ധ നേടിയത്. 40 വയസ്സ് തികയുന്ന എല്ലാ ജാപ്പനീസ് പൌരന്മാരും ഈ പദ്ധതിയിൽ നിർബന്ധമായി പങ്കാളികളാകണം. 65 വയസ്സ് തികഞ്ഞ ഏതൊരു പൌരനും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഈ പദ്ധതിയിലൂടെ മികച്ച പരിചരണം ഉറപ്പാക്കുന്നു. ഇത്തരം മാതൃകകൾ നമുക്കും വെളിച്ചമേകും.
0: കാലം മാറുമ്പോൾ ചേർത്തുപിടിക്കേണ്ടവരെ ചേർത്തുപിടിച്ചു വേണം ജീവിതയാത്ര തുടരാൻ. ആരും ആർക്കും ഭാരമാകരുത്. അനുഭവങ്ങളുടെ ചൂടും ചൂരും പകർന്നു നൽകിയ അച്ഛനും അമ്മയ്ക്കും കൂട്ടും തുണയും ഉറപ്പുവരുത്തണം. ഇന്നലെകളിൽ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം നൽകിയവരുടെ ശിഷ്ടകാല ജീവിതം നരച്ച് നിറങ്കിടാതെ നോക്കാൻ പുതുതലമുറ ജീവിതത്തിന് കഴിയുമ്പോഴേ നാം ആരോഗ്യ സമൂഹമായി വികസിക്കൂ എന്ന ഉറച്ച ബോധ്യം ഉണ്ടാകണം. അത് ജീവിതത്തിന് കൂടുതൽ മെഴിവ് നൽകും.
2: ഇന്നത്തെ വാർത്താ ദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന അവതരണം വി കെ സുരേഷ്, ശബ്ദസാന്നിധ്യം അനുഷ ആത്മപ്രകാശ്, തയ്യാറാക്കിയത് റിനിത രജീഷ്.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി

0: വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
1: आने वाले वर्षों में विकसित भारत के संकल्प को सिद्ध करने में आप सभी महत्वपूर्ण भूमिका निभाने वाले हैं. हम सिर्फ अपने कारण नहीं पहुंचते, सिर्फ अपने परिवार के कारण नहीं पहुंचते, इस विशाल देश के 140 करोड़ नागरिकों के योगदान का भी बहुत बड़ा महत्व होता है. और इसलिए हमारा दायित्व खुद के प्रति, खुद के परिवार प्रति, वैसे ही संपूर्ण समाज के प्रति भी रहता है. और मुझे विश्वास है कि इन सभी कामों के लिए आप अपने आप को और अधिक योग्य बनाएंगे. मैं आपको बहुत शुभकामनाएं देता हूँ.
0: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ ഏഴ് പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: 1962
0: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 വരെ വർദ്ധിപ്പിച്ചു. 10 മൂന്നാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസൽ 91 വർദ്ധിച്ച് 92.49 രൂപയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 12th ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദിനാർ

0: കോഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കൾ അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടുയർന്നു വന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി CBIയുടെ പിടിയിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,16,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്

രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിവെച്ച റോസ്ഗർ മേളകൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. യുവജനങ്ങൾ ഊർജം രാഷ്ട്രനിർമ്മാണത്തിന് വിനിയോഗിക്കാനും വികസിത് ഭാരത് ദർശനം സാക്ഷാത്കരിക്കാനും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ആഹ്വാനം ചെയ്തു. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ റെയിൽവേയിലെ 7 പേരടക്കം 137 പേർക്ക് നിയമനോത്തരവ് നൽകി. കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. സ്ത്രീകളുടെ സൗജന്യയാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭായോഗത്തിൽ അന്തിമരൂപം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ. സൗജന്യയാത്ര തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയെ ചുമതലയേറ്റ ശേഷം കോഴിക്കോട്ടെത്തിയ ടി സിദ്ദിഖിന് ഡി സി സിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഡി സി സി ഓഡിറ്റോറിയത്തിലെ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവയിറങ്ങിയതിനെ തുടർന്ന് മീനങ്ങാടി ഒരപ്പുവയലിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് കൂട് ഒരുക്കിയത്. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് മത്സരം. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0995236617 236176, മൊബൈൽ നമ്പർ 9447444800. ആദ്യഗാനം മാനസം എന്ന ചിത്രത്തിൽ പ്രദീപ് സോമസുന്ദരം മിൻമിനിയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ ജോൺസന്റെ സംഗീതം.

പുഴ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ. കേൾക്കാനായി കാത്തിരിക്കുന്നു സുനിൽ രാജ് പള്ളിയത്ത്.

എതിർപ്പുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രചന ഉണ്ണി ആറന്മുള, സംഗീതം TS രാധാകൃഷ്ണൻ. ഈ ഗാനം കേൾക്കാനായി ആവശ്യപ്പെട്ടത് മടവൂർ ദിലീപ് കുമാർ.

0: ഗാനോത്സവം.
1: ചിത്രം എനിക്ക് ഞാൻ സ്വന്തം, പാടിയത് യേശുദാസ്. രചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം. കേൾക്കാനായി കാത്തിരിക്കുന്നു ആഷിഖ് ഉള്ളവണ്ണ.

തിളക്കം എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ജയചന്ദ്രൻ. കൈതപ്രത്തിൻ്റെ വരികൾ, കൈതപ്രം വിശ്വനാഥൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു ബിജു കാടപ്പടി.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസും മിൻമിനിയും പാടിയ ഗാനം. ചിത്രം അദ്ദേഹം എന്ന ഇദ്ദേഹം. കേൾക്കാനായി കാത്തിരിക്കുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്നും സുരേഷ്.

0: ഗാനോത്സവം.
1: ചിത്രം എന്നും മാറോടണയ്ക്കാൻ, പാടിയത് യേശുദാസ്. വിച്ചതിരുമലയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു കക്കോടിയിൽ നിന്നും മനോജ് കുമാർ.

0: അടിമകൾ എന്ന ചിത്രത്തിൽ എ എം രാജ പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ശ്രീധരൻ നായർ അമ്പലപ്പാട്.
1: ഗാനോത്സവം.
0: മഴയെത്തും മുൻപേ ഈ ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു ഉഷ ചളിക്കോട്.

മീശ മാധവൻ. ഈ ചിത്രത്തിൽ ദേവാനന്ദം സുജാതയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗരൻ്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്ന ചേളന്നൂരിൽ നിന്നും അനുഷ.

ഹൃദയം ഒരു ക്ഷേത്രം. ഈ ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. കേൾക്കാനായി കാത്തിരിക്കുന്നു ഒ ടി സുരേന്ദ്രൻ, മങ്ങാട്.

0: ഗാനോത്സവം
1: സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി.

Келінім.

0: ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
1: കഥാനായകൻ റസ്കോൾനിക്കോവിന്റെ പെങ്ങൾ ഡോണിയ സുന്ദരിയാണ്. ഡോണിയെയും അമ്മയും കൂടി വിദൂരദേശത്തു നിന്ന് നഗരത്തിൽ പഠിക്കുന്ന മകൻ നിക്കോവിനെ കാണാൻ വന്നതാണ്. ഡോണിയയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന കല്യാണക്കാര്യം ആങ്ങള് നിക്കോവിനെ കൂടി അറിയിച്ച് പരസ്പരം കാണിച്ച് ഉറപ്പിക്കുക എന്നത് അവരുടെ വരവിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. പക്ഷെ പെങ്ങളുടെ ഭാവി വരനെ ഇഷ്ടപ്പെടാതിരുന്ന നിക്കോവ് അയാളെ പിണക്കി വിട്ടിരിക്കുകയാണ്. മകൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാകുമെന്നാണ് ആ പാവം അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മകൻ നിക്കോവ് രണ്ടുപേരുടെ ജീവനെടുത്ത ഘാതകനാണെന്ന് ആരറിയുന്നു? ഒരരിശത്തിന് കിണറ്റിൽ ചാടിയിട്ട് ഏഴരിശത്തിന് തിരികെ കയറാനാവാതെ താൻ ചിന്തിയ ചോരക്കിണറിൽ നിക്കോവ് മുങ്ങിപ്പൊങ്ങുകയാണ്. പനിവന്നും പേക്കിനാവുകണ്ടും പതറുന്ന നിക്കോവിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ സോസിമോവും നഗരത്തിൽ നിക്കോവിന്റെ സുഹൃത്തായി തീർന്ന റസുമഹീനുമാണ് രംഗത്താദ്യം. മകന്റെ ഭാവമാറ്റത്തിൽ ആശങ്കപ്പെടുന്ന അമ്മയും അനിയത്തിയും അടുത്തൊരു മുറിയിലുണ്ട്.
2: ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
3: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരു എന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്? അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.
2: കൊള്ളാം, നിങ്ങൾ മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. എന്നാൽ ഇത്രയധികം അവളെ പറ്റി സംസാരിക്കണോ?
3: വേണം. അവളെ പറ്റി പറയുമ്പോ എനിക്ക് നൂറ് നാക്ക് വരുന്നു.
2: പറയൂ, എന്താണ് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്?
3: അത്ര വലുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അവളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യത്തിൽ വാചാലനാവുക. നിങ്ങൾ ഒരു ഡോക്ടറാണെന്ന കാര്യം മറക്കണ്ട. അവളുടെ നിസ്സാരമായ എന്തെങ്കിലും അസുഖം അവൾക്ക് സുഖപ്പെടുത്തി കൊടുക്കാം.
2: നിങ്ങൾ അവൾക്ക് വല്ല വാഗ്ദാനവും നൽകിയിട്ടുണ്ടോ? രേഖാമൂലം എന്തെങ്കിലും, വിവാഹ വാഗ്ദാനമോ മറ്റോ?
3: ഒരിക്കലുമില്ല. അത്തരത്തിൽ യാതൊന്നുമില്ല.
4: അത് മാത്രമല്ല, അവൾ അത്തരക്കാരിയല്ല.
3: അതിന് ശ്രമിച്ച് പരാജയപ്പെട്ട പലരെയും എനിക്കറിയാം. ഞാൻ പക്ഷെ അത്തരക്കാരനല്ല.
2: ശരി, അപ്പോ പിന്നെ അവളെ വിട്ടുകളയാല്ലേ?
3: എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ വയ്യ.
2: എന്തുകൊണ്ട് പറ്റില്ല?
3: പറ്റില്ല, അത്ര തന്നെ. അവളിൽ എന്തോ ഒരു തരം ആകർഷണീയതയുണ്ട് ഡോക്ടർ.
2: അപ്പോ നിങ്ങൾ എന്തിനാണ് അവളെ ഭ്രമിപ്പിച്ചത്?
3: ഏയ്, ഞാൻ ഒരിക്കലും അവളെ ഭ്രമിപ്പിച്ചിട്ടില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആളെന്നില്ല, ആരുകൂടെ ഇരുന്നാലും ഒരുപോലെയാണ്. ഞാനായാലും നിങ്ങളായാലും ഒരു വ്യത്യാസവുമില്ല.
2: ഇതെന്ത് കഥ? ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞോ? ഞാൻ പിൻവാങ്ങിയപ്പോ
3: നിങ്ങൾക്ക് അവളെ വിട്ടുപോകാനാവില്ല എന്നൊരു തോന്നല് മാത്രം അവളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക, അത് തന്നെ ധാരാളം. നിങ്ങൾക്കും അവിടെ അവളുടെ സാന്നിധ്യം വളരെ ആശ്വാസകരമായിരിക്കും.
2: ഈ പറഞ്ഞു വരുന്നത് എന്നെ പ്രലോഭിപ്പിക്കുകയാണോ? റസുമഹിൻ, ഇതെന്താണ്?
3: സ്വന്തം വീട്ടിലെന്ന പോലെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയോ കിടക്കുകയോ വായിക്കുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കരുതിയിരുന്നാൽ വേണമെങ്കിൽ ഒന്ന് ചുംബിക്കുകയും ചെയ്യാം.
2: അതുകൊണ്ട് ഞാനെന്ത് നേടാനാണ്?
3: എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ അവൾക്കും അവൾ നിങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്.
2: ആദ്യം എന്റെ ഭ്രമം പറഞ്ഞപ്പോ തടുത്ത നിങ്ങളോ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്?
3: ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചെറിയുന്ന കള്ളി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
2: അങ്ങനെയാണോ എന്നെ കരുതിയിരിക്കുന്നത്?
3: എന്തായാലും ഇത് ലോകത്തിന്റെ അന്ത്യമാണ്. സ്വസ്ഥമായൊരു അഭയസ്ഥാനം, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. നല്ല ഭക്ഷണം, വറുത്ത മീൻ, നേരിയ നെടുവീർപ്പുകൾ, ഊഷ്മളമായ പുതപ്പുകൾക്കിടയിൽ തീക്കുണ്ഠത്തിനടുത്തുള്ള സുഖകരമായ ഉറക്കം.

0: ഒരേ സമയം ഇത്രയത്ര നേട്ടങ്ങൾ.
1: നിന്റെ ബുദ്ധി കൊള്ളാം. റസ്കോൾനിക്കോവിന് പറ്റിയ ചങ്ങാതി തന്നെ.
0: നേരം പോയി, ഞാൻ അവനെ പോയി നോക്കിയിട്ട് വരാം. പനിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ഡോക്ടറെ വന്ന് ഉണർത്തും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ശിവരാത്രി ഡോക്ടർ, ശിവരാത്രി.

0: ആ വന്നോ റസുമുഹിൻ.
1: ആ ഞാൻ എത്തിയമ്മേ.
0: ഇപ്പോ രാവിലെ 9 മണി.
1: അയ്യോ ഞാൻ എണീക്കാൻ താമസിച്ചു.
0: 7 മണിക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
1: ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഞാൻ അപമര്യാദയായി വല്ലതും പെരുമാറിയോ?
0: എന്റെ മോനെപ്പോലെയല്ലേ റസു. ആ നിക്കോവിനെങ്ങനെയുണ്ട്? എന്റെ മോൻ ഉറങ്ങിയോ?
1: അമ്മയുടെ മോൻ ഇന്നലെ സുഖമായി ഉറങ്ങി. രാവിലെ ഇത്ര നേരമായിട്ടും എണീറ്റിട്ടില്ല.
0: റസു നീ തുറന്നു പറ. എന്റെ മോൻ എന്തു പറ്റി?
1: മാനസികമായി എന്തോ അവൻ അലട്ടുന്നുണ്ട്.
0: അവന്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ്? നീ സുഹൃത്തല്ലേ, നിനക്കെല്ലാം അറിയാമായിരിക്കും. എന്നോട് പറ, അവൻ എന്താ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. എന്താണ് അവന്റെ ആഗ്രഹങ്ങൾ? അവന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവന് ആരോടെങ്കിലും പ്രണയം?
1: അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അവന് മറ്റുള്ളവരോട് കാരുണ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഗുണമല്ലേ അമ്മേ?
0: എനിക്ക് അവന്റെ കാര്യത്തിൽ എപ്പോഴും ഉത്കണ്ഠയാ. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അതിരിക്കട്ടെ, അവൻ മദ്യപിക്കുമോ? ചൂതുകളിക്കുമോ?
2: എന്റെ അമ്മേ, ഇങ്ങനെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന റസ്മുഖിൻ എങ്ങനെ ഉത്തരം പറയുന്നേ?
1: അമ്മേ, അങ്ങനെയുള്ള ദുശീലങ്ങൾ ഒന്നുമില്ല.
0: പിന്നെങ്ങനെ അവൻ ഇത്തരം സ്വഭാവങ്ങൾ കിട്ടി?
1: അവന് പ്രശ്നം മാനസികമാണ്.
0: ദൈവമേ, ഞാൻ ഒരിക്കലും എന്റെ മോനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല.
1: എനിക്ക് അമ്മയില്ല, എന്നാൽ എന്റെ അമ്മാവൻ എല്ലാ വർഷവും എന്നെ കാണാൻ വരും. ഓരോ തവണ കാണുമ്പോഴും അദ്ദേഹം എന്നെ തിരിച്ചറിയാറില്ല. എന്റെ മുഖച്ഛായ തന്നെ മാറിയതുപോലെ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടും.
0: 3 വർഷത്തിന് ശേഷം അവനെ ഞാൻ കാണുന്നത്.
2: അമ്മേ, ഒന്ന് സമാധാനിക്കേ, ചേട്ടന് ഒരു കുഴപ്പമില്ല.
0: നിങ്ങൾ തമ്മിൽ പരിചയം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി മോനെ?
1: 18 മാസം. അവനൊരു സ്വപ്നജീവിയാണ്, സംശയാലുവാണ്, അതേസമയം മാന്യനും ഭൂതദയാലുവുമാണ്. അവൻ അതൊന്നും പുറത്തു കാണിക്കാറില്ല.
2: ചേട്ടനെ എനിക്ക് ജീവന് തുല്യ സ്നേഹ.
1: സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്വേഷിച്ചാലോ കുത്തിക്കൊല്ലും. ചില സമയങ്ങളിൽ ആർക്കും ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകൃതമാണ് അവന്റേത്.
0: ആ അത് പണ്ടേയുള്ള സ്വഭാവമാണ്. മറ്റുള്ളവർ വളരെ താല്പര്യപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നിസ്സാരമായി തള്ളിക്കളയും.
1: എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ വരവ് അവന് ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവനിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും.
0: ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.
1: എന്നെ തന്നെ നോക്കിയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുമ്പോ ദൃഷ്ടികൾ തമ്മിലിടയുന്നു. പെട്ടെന്ന് ദൃഷ്ടികൾ ദൂരേക്ക് വായിക്കുന്നു. ശുന്ദര അലൗകിക സൗന്ദര്യമാണ് ഇവൾക്ക്.
2: അല്ല, എന്റെ ചേട്ടനെ പറ്റി കൃത്യമായി പഠിച്ച ഒരു സുഹൃത്താണല്ലോ താങ്കള്. ഞങ്ങളുടെ ഭാഗ്യം ചേട്ടൻ ഇത്ര കാര്യമായി മനസ്സിലാക്കിയല്ലോ.
1: ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. വിശദമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല.
2: ഇത്രയും പറഞ്ഞതിലുണ്ടല്ലോ.
0: ഇവനെല്ലാം അറിയാം.
2: ചേട്ടന് ഏതെങ്കിലും സ്ത്രീയോട് താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം അറിയാന്നല്ലേ പറഞ്ഞത്.
1: അയ്യോ, അവൻ ഇപ്പൊ ഒരു സ്ത്രീയെയും

0: സ്നേഹിക്കുന്നില്ല. ഒരുപക്ഷെ ഒരിക്കലും അവൻ സ്നേഹിക്കാനാവുമെന്നും എനിക്ക് തോന്നുന്നില്ല.
1: അതെന്താ, എന്റെ സഹോദരന് പ്രണയിക്കാൻ കഴിവില്ലെന്നാണോ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ?
0: നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എല്ലാ കാര്യത്തിലും ശരിക്കും സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ്. അതെ, ഞാൻ വെറുതെ പറയുന്നതല്ല, കാഴ്ചയിലും സ്വഭാവത്തിലും ഇതെല്ലാം തീർച്ചയായും അങ്ങനെ തന്നെ.
2: ഹേ, നിങ്ങൾ രണ്ടുപേർക്കും അവനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ അവന്റെ പെരുമാറ്റത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. 15 വയസ്സ് മുതൽ അവനെ മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിയാറില്ല. ഒരു ഉദാഹരണം, അവന്റെ വീട്ടുടമസ്ഥയുടെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. ഓഹ്, അതിന്റെ ആഘാതത്തിൽ ഞാനൊന്ന് മരിച്ചുപോയേനെ. അതിനെപ്പറ്റി വല്ലതും നിനക്കറിയാമോ?
0: പെൺകുട്ടി സുന്ദരിയല്ലായിരുന്നു, മാത്രമല്ല വിരൂപിയുമായിരുന്നു. എന്നിട്ടും ആകർഷണം. അവൾ മരിച്ചുപോയതിനാൽ വിവാഹം മുടങ്ങിപ്പോയി. എപ്പോഴാണ്, എങ്ങനെയാണ്, ആരിലാണ് അവന്റെ മനസ്സ് ചെന്ന് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല.
2: കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ. ആ പെൺകുട്ടിയുടെ മരണവിവരം അറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. എന്തിനാണെന്നറിയില്ല.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഇന്നത്തെ ഗസലിൽ സോമേഷ് കുമാർ പാടിയ ഗാനങ്ങളാണ്.

സോമേഷ് കുമാർ പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും.

ആകാശവാണി കോഴിക്കോട്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 45 സെക്കൻഡും. 438.6 മീറ്ററിൽ, അതായത് 684 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ധനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയതാണ്. പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ,
1: കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് വിനീത് ശ്രീനിവാസൻ, സച്ചിൻ വാര്യർ, രാജേഷ്. ഗാനശില്പികൾ വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ.

0: കുറഞ്ഞ
1: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്, ഇപ്പോൾ സമയം 5 മണി. പെരുവരം സർഗചേതനയിലെ അംഗങ്ങളുടെ പഞ്ചവാദ്യം കേൾക്കാം.

0: പെരുവരം സർഗചേതനയിലെ അംഗങ്ങളുടെ പഞ്ചവാദ്യമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഒരു ചലച്ചിത്ര ഗാനങ്ങൾ ഗാനം കേൾക്കാം. ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ ഇതാണ് ഗാനം പാടിയത്. പ്രവീൺ വിജയകൃഷ്ണ.

0: കാശി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ടെയ്ലർ മെഹന്തി, സ്വാതി ശർമ്മ, ദിവ്യകുമാർ, ഷബീർ അഹമ്മദിന്റെ വരികൾക്ക് വിപിൻ പത്വായുടെ സംഗീതം.
1: ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുക്മിവ ബന്ധനാൻ മൃത്യോർമുക്ഷ്യ

0: ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5:45:35. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കാതലൻ എന്ന ചിത്രത്തിനു വേണ്ടി മനു, സ്വർണലത എന്നിവർ പാടിയതാണ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിൻ്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം ശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ്

തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM-ന്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ

0: കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM-ന്റെ പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU-ൽ പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM-ന്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi and US Secretary of State Marco Rubio today discussed sustained progress in the India-US Comprehensive Global Strategic Partnership and issues related to regional and global peace and security. Mr. Rubio called on the Prime Minister at Seva Teerth in New Delhi this afternoon. Mr. Modi said in a social media post that India and the US will continue to work closely for the global good. External Affairs Minister Dr. Jaishankar and NSA Ajit Doval were also present during the meeting. The Prime Minister's office said in a statement that Secretary Rubio briefed Mr. Modi on the sustained progress in bilateral cooperation across a wide range of sectors, including defence, strategic technologies, trade and investment, energy security, connectivity, education and people-to-people ties. Mr. Rubio shared US perspective on various regional and global issues, including the situation in West Asia. The Prime Minister reaffirmed India's consistent support for peace efforts and reiterated the call for peaceful resolution of the conflicts through dialogue and diplomacy. Prime Minister Narendra Modi has emphasized that government jobs serve as a vital means to improve and ease the lives of citizens. He made these remarks while addressing the 19th Rozgar Mela through video conferencing today. The Prime Minister highlighted that the world is eager to be a part of India's growth journey. He said the country is also partnering with the various countries of the world aimed at providing opportunities, employment and global exposure to the youth of the nation.
3: दुनिया भारत के युवाओं और भारत की टेक्नोलॉजिकल प्रोग्रेस को लेकर बहुत उत्साहित है. आज दुनिया भारत की विकास यात्रा का हिस्सा बनना चाहती है. भारत भी दुनिया के अलग अलग देशों के साथ पार्टनरशिप कर रहा है. इसका उद्देश्य यही है कि भारत के युवाओं को अवसर मिले, रोजगार मिले, उनका सामर्थ्य खिल उठे. साथ साथ मैं चाहता हूं मेरे देश के नौजवानों को ग्लोबल एक्सपोजर भी मिले.
2: Commerce and Industry Minister Piyush Goyal today said India continues to witness strong economic fundamentals and robust export growth amid global turbulence. He said the pace of export growth recorded in April has continued into May, reflecting the resilience of the Indian economy amid global adversities. Briefing media in New Delhi, Mr. Goyal highlighted that the government has absorbed the burden of elevated fertilizer prices to protect farmers from rising input costs. പെട്രോളിയം ആൻഡ് നാച്ചുറൽ

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ്. പാലത്തിന്റെ തെക്കേക്കരയിലും വടക്കേക്കരയിലും വഴിതിരിച്ചുവിട്ട റോഡുകൾ കല്ലും ചെളിയും നിറഞ്ഞ് ദുരിത കുഴികളായി മാറി. തിരഞ്ഞെടുപ്പിന് ശേഷം ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. ആലപ്പുഴ STV സ്കൂൾ മുതൽ നഗരസഭയുടെ ലൈബ്രറി വരെയുള്ള ഭാഗത്തെ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമായി മാറി. പാലത്തിന്റെ തെക്കേക്കരയിലെ റോഡ് അടുത്തിടെയാണ് തുറന്നത്. ഈ റോഡ് ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്. ഇതിനിടയിൽ ഈ റോഡിലൂടെ കുടിവെള്ള വിതരണത്തിലുള്ള പൈപ്പ് ലൈൻ വലിച്ചത് ദുരിതം ഇരട്ടിയാക്കി. കുട്ടനാട്ടിലെ എടത്വയിൽ തോട്ടിൽ മുങ്ങിത്താഴ്ന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ സാഹസികമായി സുഹൃത്തുക്കൾ രക്ഷിച്ചു. പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് കൂട്ടുകാരായ ഷാരോണും മൈക്കിളും ചേർന്ന് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് പന്ത് കളിച്ച ശേഷം സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഓഫീസർമാർക്കായി ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ റൈഫിൾ ക്ലബിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി എൻ മോഹനേന്ദ്രൻ നിർവഹിച്ചു. 2018 പ്രളയത്തെ തുടർന്ന് മടവീഴ്ചയുണ്ടായ കുട്ടനാട്ടിലെ കനകാശ്ശേരി പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കർഷകരും നാട്ടുകാരും. പ്രളയത്തിന് ശേഷം നാളിതുവരെയായി കർഷകർക്ക് പാടശേഖരത്ത് കൃഷി ഇറക്കാനോ വിളവെടുപ്പ് നടത്താനോ കഴിഞ്ഞിട്ടില്ല. ശക്തമായ പുറംബണ്ട് ഇല്ലാത്തതിനാൽ ചെറിയ വെള്ളപ്പൊക്കത്തിന് പോലും മടവീഴ്ചയുണ്ടാകും. ഇതിന് പരിഹാരം തേടി പലതവണ നിവേദനം നൽകിയിട്ടും ആരും സഹായിച്ചില്ല. കൃഷി മുടങ്ങിയതിനാൽ കർഷകരും ദുരിതത്തിലാണ്. നവഭാരത ശില്പിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് DCC പ്രസിഡന്റ് ബി ബാബു പ്രസാദ് പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 35th രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് DCC സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റുഡന്റ് മാർക്കറ്റ് ആലപ്പുഴ മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം തുടങ്ങി. 10 മുതൽ 40% വരെ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ലഭിക്കും. ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓമനക്കുട്ടൻ ആദ്യ വിൽപ്പന നടത്തി.

0: റീജിയണൽ മാനേജർ കുരുവിള സി മാത്യു, കൌൺസിലർ സതി ദേവി എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ നൂറിനാട് പ്രദേശത്തെ കാട്ടുപന്നിയുടെ ആക്രമണം തുടരുന്നു. കഴിഞ്ഞ ദിവസവും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. എരിമക്കുഴി അരുണാലയത്തിൽ സദാശിവനെയാണ് കാട്ടുപന്നി കുത്തിയത്. പകൽ സമയത്തെ വാഴയ്ക്കും ചേമ്പിനും തടമെടുത്ത് വളം ചെയ്യുമ്പോഴായിരുന്നു സംഭവം. ആറു ദിവസം മുമ്പ് കർഷകനായ നൂറിനാട് സ്വദേശി ശിവശങ്കരൻ പിള്ളയെയും കാട്ടുപന്നി ആക്രമിച്ചിരുന്നു. ആലപ്പുഴയിലെ ദേവികുളങ്ങര പ്രദേശത്തെ തീരപ്രദേശത്തുള്ള ഡ്രഡ്ജിംഗ് ഒരറിയിപ്പുണ്ടാവുന്നവരെ നിർത്തിവെക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശം ലംഘിച്ച് ഡ്രഡ്ജിംഗ് നടത്തിയതോടെ മന്ത്രി എം ലിജു ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ഇടപെടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിനായാണ് കായലിൽ നിന്നും മണൽ ഡ്രഡ്ജ് ചെയ്യുന്നത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യാഴാഴ്ച സ്ഥലം സന്ദർശിച്ചിരുന്നു. ഡ്രഡ്ജിംഗ് മൂലം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് പരാതിയും ലഭിച്ചു. കായലിൽ നിന്നുള്ള മണ്ണെടുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കും ദുരിതമായി മാറിയിട്ടുണ്ട്. വായനയുടെ പ്രസക്തി കുറഞ്ഞെന്ന് പറയുന്നത് വായിക്കാത്തവരാണെന്ന് മുൻമന്ത്രിയും MLA ജി സുധാകരൻ പറഞ്ഞു. മാതൃഭൂമി ആലപ്പുഴ യൂണിറ്റ് മുൻ ബ്യൂറോ ചീഫ് ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ രജി ആർ നായർക്ക് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ആദ്യം ഇന്നത്തെ പരിപാടികളെക്കുറിച്ച് പറയാം. 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും പരിപാടിയിൽ കുരുമുളക് കൃഷി, ശാസ്ത്രീയ വിള പരിപാലന മുറകൾ, തുടർന്ന് കീടനിയന്ത്രണത്തിനായി നൂതന ജൈവ സാങ്കേതിക വിദ്യകൾ, 7:20 കമ്പോള വില നിലവാരം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പുകൾ, 7:35 യുവവാണിയാണ്, 8 മണിക്ക് നാടകം അഭയാർത്ഥി ക്യാമ്പ്, രചന വേണു രാമനാട്ടുകര, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേൾക്കാം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, 9:30 ആരോഗ്യവാണിയിൽ ആധുനിക ലോകത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി, ഡോക്ടർ അരുൺ കൃഷ്ണൻ TP പങ്കെടുക്കുന്നു. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് ലളിതഗാനം. ഇനി നാളത്തെ പരിപാടികളെക്കുറിച്ച് പറയാം. 6 മണിക്ക് വചനാമൃതം ഡോക്ടർ NM സണ്ണി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, പുരളിമലയിലെ പൂമരങ്ങൾ, പി കുഞ്ഞിരാമൻ നായരുടെ കവിത, ആലാപനം ER ജനൻ, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം, തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ഡെൻസി ജോർജ് പങ്കെടുക്കുന്നു. കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകളാണ്. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 കേൾക്കാം മെയിൽ ബോക്സ്. 7:55 കൃഷിദീപം. 8:30 കഥാനേരം, UK കുമാരൻ്റെ കഥ, ഉമ്മയുടെ കാമുകൻ. 8:45 സുവർണമലരുകൾ. 9:00 കയ്യൊപ്പ്, ഡോക്ടർ RL സരിത പങ്കെടുക്കുന്നു. 9:30 ഓർമ്മകളുടെ സംഗീതം, 10:00 ചലച്ചിത്രഗാനം, 12:10 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്, 12:30 പ്രാദേശിക വാർത്തകൾ, 1 മണിക്ക് കേൾക്കാം ഗാനോത്സവം, 2:15 സമൂഹഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ, 2:30 ഗസൽ, 4:45 ചലച്ചിത്രഗാനങ്ങളാണ്, 5 മണിക്ക് കേളികൊട്ട്. കോട്ടക്കൽ ഉണ്ണികൃഷ്ണനും സംഘവും.

അവതരിപ്പിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഹിന്ദി പാഠം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം കോഴിക്കോട് ജില്ല, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രിയ ശ്രോതാക്കൾക്ക് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം, 6:50 വയലും വീടും, 7:20 കാലാവസ്ഥ അറിയിപ്പുകൾ, 7:35 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 സ്പെഷ്യൽ ന്യൂസ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ഫോക്ക് ടെയിൽസ് ഫോർ ചിൽഡ്രൻ, 9:30 അക്ഷര സൗരഭം സാഹിത്യ പരിപാടി, 10:00 രവിവാസരീയ അഖിൽ ഭാരതീയ സംഗീത സഭ, 11:00 ലളിതഗാനം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്

0: छात्राः स्वस्य उत्तरपुस्तिकानां प्रतिलिपिं प्राप्य अङ्कानां सत्यापनस्य अथवा पुनर्मूल्याङ्कनस्य अग्रिमचरणाय आवेदनं कर्तुं द्विदिनात्मकं समयं प्राप्स्यन्ति। सहैव अभ्यर्थिनः विस्तारितसमयसीमायाः सम्यक् उपयोगं कृत्वा प्रक्रियां सम्पूर्णां कुर्वन्तु इति। अमेरिकादेशस्य विदेशमन्त्री मार्को रूबियो अद्य प्रातः चतुर्दिवसात्मके भारतयात्रा प्रसंगे कोलकातानगरं सम्प्राप्तवान्। द्विपक्षीयसम्बन्धान् सुदृढीकर्तुं सहैव वाणिज्य रक्षा ऊर्जा सुरक्षा प्रौद्योगिकी हिन्दप्रशान्तव्यूहरचना इत्यादिषु क्षेत्रेषु सहयोगस्य विस्तारार्थम् एषा तस्य प्रथमा भारतयात्रा अत्यन्तं महत्वपूर्णा वर्तते। भारते नियुक्तः अमेरिकी राजदूतः सर्जियो गोरः कोलकाता विमानपत्तने रूबियो महोदयस्य स्वागतं कृतवान्। विमानपत्तनात् आगमानन्तरं सः सद्य एव कोलकातानगरस्थं सेण्ट् टेरेसायाः मिशनरीज़ आफ् चेरिटी इत्यस्य मुख्यकार्यालयं मदर हाउस तथा बाल आश्रमं च दृष्टवान्। विश्व स्वास्थ्य संघटनेन डेमोक्रेटिक रिपब्लिक ऑफ कांगो देशे इबोला संक्रमणस्य बुन्दीबुग्यो प्रभेदस्य सार्वजनिक स्वास्थ्य संकटं राष्ट्रीयस्तरे उच्चतः अतीव उच्चस्तरे वर्धितम्। संघटनस्य महानिदेशक ट्रेडोस अधानोम घेब्रेसस अवदत् यत् अस्य संक्रमणस्य संकटं सम्प्रति राष्ट्रीयस्तरे अतीवाधिकं क्षेत्रीयस्तरे अधिकं वैश्विक स्तरे च न्यूनम् इति मूल्यांकितम् अस्ति। सः स्पष्टीकृतवान् यत् अधुना यावत् द्वयशीति प्रकरणेषु सप्तजनाः मृताः, परन्तु वास्तविक प्रकोपः एतस्मात् बृहत्तरः भवितुं शक्नोति, यतः प्रायः 50+ संदिग्धप्रकरणानि 77+ संदिग्धमृत्यवः च पञ्जीकृताः सन्ति। IPL 20-20 क्रिकेट क्रीडास्पर्धायाम् अद्य लखनऊ सुपर जायंट्स पंजाब किंग्स दलयोः मध्ये लखनऊ नगरे स्पर्धा भविष्यति। स्पर्धेयं सार्धसप्तवादने समारप्स्यते इति वार्ताः।
1: अल्पसमयत्तिनकं प्रादेशिक वार्तकൾ കേൾക്കാം।
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന.

0: പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112 രൂപ 65 പൈസയും ഡീസലിന് 101 രൂപ 56 പൈസയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും ഐടി സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യമുണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട.

0: പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
0: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം മനോഹരമായ പാർക്കായി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. മണ്ണും മറ്റു മാലിന്യങ്ങളുമൊക്കെ നീക്കി കൂമ്പാരത്തിലെ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മാത്രം പാർക്കിന് രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗശൂന്യമായ ഉന്തുവണ്ടി, കുട്ടികൾ ഉപയോഗിച്ചു പോയ റോബോട്ട്, പലതരം ആക്രി സാധനങ്ങൾ, കുപ്പികൾ, ബൈക്ക്, തുരുമ്പെടുത്ത ഫ്രിഡ്ജ്, പഴയ ബൾബ്, കമാനങ്ങൾ എന്നിവയൊക്കെയാണ് പെയിന്റ് അടിച്ചു മനോഹരമാക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തരംതിരിച്ചെടുക്കുകയായിരുന്നു. മാലിന്യമുക്ത നഗരം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാന്റെ നേതൃത്വത്തിലാണ് പാർക്കിന്റെ പണി നടക്കുന്നത്.
3: ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് സ്വച്ഛ സർവേക്ഷൻ 2026 ഭാഗമായിട്ടാണ്. കുറച്ചുകൂടെ പണി നമുക്ക് ബാക്കിയുണ്ട്, കുറച്ച് ഫിനിഷിംഗ് വർക്കുകളോട് ബാക്കിയുണ്ട്. ഇപ്പൊ ഇത്രയും പണികൾ നടന്നതിന് ഏകദേശം 2 സമയം എടുത്തിട്ടാണ്. നമ്മളിതിന്റെ പ്ലാനിങ് ഒരു 2 മുമ്പ് തന്നെ തുടങ്ങിയെങ്കിലും ഈ ഏരിയ ക്ലീൻ ചെയ്യുകയും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ട് 2 ആയിട്ടുണ്ട്.
2: റോഡരികിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പികൾ കഴുകി വൃത്തിയാക്കി അലങ്കാര വസ്തുക്കളാക്കി മാറ്റി. സ്ലാബുകൾ ഇരിപ്പിടങ്ങളായി. ബോട്ടിലുകളും ടിന്നുകളുമൊക്കെ ചെടിച്ചട്ടികളായും മാറ്റി. സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾക്കായി ഊഞ്ഞാലും ഓപ്പൺ ജിമ്മും ഒരുക്കും. ആളുകൾക്ക് നിശ്ചിത സമയം വരെ വന്നിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താനും ആലോചനയുണ്ട്. പാർക്കിൽ തണലിനായി മരം വയ്ക്കുന്ന കാര്യവും ആലോചനയിലാണ്. ഇരിക്കാനായി പുൽത്തകിടിയും ഒരുക്കും. എല്ലാ വസ്തുക്കളും പുനരുപയോഗ സാധ്യതയുള്ളതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേസ്റ്റ് വണ്ടർ പാർക്ക്. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന കേരളത്തിലെ ഒരു പാർക്കിനെ കുറിച്ചാണ് നല്ല വാർത്തയിലിനി. ഇന്ത്യയിലെ ആദ്യ

0: ഡിസൈനർ മൃഗശാലയും ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിലുമൊന്നായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ പുത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 23 ആവാസ വ്യവസ്ഥകളിലായി 350-ലേറെ ജീവികളാണ് നിലവിൽ പുത്തൂരിലുള്ളത്. മനോഹരമായ പ്രകൃതി ഭംഗിയിൽ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വൈര്യവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ കാഴ്ച മനസ്സിന് കുളിർമയേകുമെന്നതിൽ സംശയമില്ല. ഗ്ലാസ് മറയ്ക്കപ്പുറം വെള്ളത്തിൽ നീന്തിത്തുടിക്കുന്ന പുലിയും കൂടിന്റെ അഴികളില്ലാതെ തുറന്ന പ്രദേശത്ത് രാജകീയമായി വിലസുന്ന കടുവയുമെല്ലാം പാർക്കിലെത്തുന്നവർക്ക് ദൃശ്യവിസ്മയമൊരുക്കുന്നു. ജയിലഴിക്കുള്ളിലെ ജീവിതം അവസാനിപ്പിച്ചാണ് പല മൃഗങ്ങളും പുത്തൂരിലെ തുറന്നയിടത്ത് എത്തിയിരിക്കുന്നത്. മൃഗങ്ങൾ പുതിയ ഇടത്തോട് ഇണങ്ങി വരുന്നു. പാർക്ക് ഇനിയുമേറെ വിപുലീകരിക്കാനുണ്ടെങ്കിലും 30 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയതിലൂടെ സഞ്ചാരികളും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളിമംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. 1976 മുതൽ ആരംഭിച്ച തന്റെ പ്രകൃതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 കണക്കിന് മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 എണ്ണവും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്.
1: കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്, പിന്നുള്ളത് തെങ്ങ്, കഴുങ്ക്, ജാതി, കുരുമുളക്, പിന്നുള്ള അനവധി തരം പഴവർഗ്ഗങ്ങൾ, ഔഷധസസ്യങ്ങളും അങ്ങേറ്റത്തെ വൈവിധ്യമാണ്. ആദ്യം പറഞ്ഞ 4-5 കൊണ്ട് എൻ്റെ കാർഷിക കുടുംബം എനിക്ക് മിതമായ ഒരു വരുമാനം കിട്ടും. ഞാൻ അതിൽ സംതൃപ്തനാണ്. പൂർണ്ണമായിട്ട് ജൈവ കൃഷിയാണ്. അപ്പോൾ വളം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം ഒരു ചെടിക്ക് എത്രത്തോളം ഉണ്ടോ അതിനടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിളകളിൽ വൈവിധ്യം കുറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വേണ്ടത് തെങ്ങിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കഴുങ്കിനാണ്, പിന്നെ ജാതി. ജാതിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 60-70% സൂര്യപ്രകാശമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ മാംഗോസ്റ്റ് ഉണ്ട്, കാപ്പിയുണ്ട്, ഏലുണ്ട്, മിക്ക ഫ്രൂട്ട്സുകളും ഉണ്ട്. അങ്ങനെ മാക്സിമം വൈവിധ്യം കുറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് മാവുകൾ കുറെ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മാവ് ഇങ്ങനെ അന്യം നിന്ന് പോവുകയാണ്. അതിൻ്റെ പല നാടൻ വെറൈറ്റികളും മിക്ക രാജ്യങ്ങളിലും കളക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ തനത് മാവുകളായിട്ടുള്ള ഒരു 450 വെറൈറ്റി, ഇതിൻ്റെയൊക്കെ ഒരു ജീൻ ബാങ്ക് ഉണ്ടാക്കുകയാണ്. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. 10-50 വെറൈറ്റി പ്ലാവുകളുണ്ട്, അനവധി തരം പഴവർഗ്ഗങ്ങളുണ്ട്.
0: മാമ്പഴ മഹാത്മ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയും കൃഷിയിടവും. മാവുകൾക്ക് പുറമെ അടയ്ക്ക, ജാതിക്ക, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയും ഇദ്ദേഹം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. താൻ ആർജിച്ചെടുത്ത കാർഷിക അറിവുകൾ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്കായി പകർന്നു നൽകാൻ ഒരു പ്രത്യേക ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് കൂടി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യശാസ്ത്രജ്ഞരും ഗവേഷണ വിദ്യാർത്ഥികളും സ്നേഹപൂർവ്വം സമീപിക്കുന്ന ഒരു മാതൃകാ ജൈവഭൂമി കൂടിയാണ് ഇത്. രാസവളങ്ങൾ പൂർണ്ണമായും അകറ്റി നിർത്തി സൂര്യപ്രകാശത്തെയും കൃഷിയിടത്തിൽ നിന്നുള്ള ജൈവാവശിഷ്ടങ്ങളെയും കാലികളെയും വീട്ടുകുളത്തെയും വീട്ടുകാരുടെ അധ്വാനത്തെയും ആശ്രയിച്ചു മാത്രം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വിളകളാണ് ഈ വീടിനു ചുറ്റുമുള്ള 4 ഏക്കർ കൃഷിയിടത്തിലുള്ളത്. പ്രകൃതിയെ മറക്കുന്ന ആധുനിക ലോകത്ത് വരും തലമുറയ്ക്കായി വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ശങ്കരൻ നമ്പൂതിരിയുടെ ഈ ജീവിതയാത്ര ഏവർക്കും വലിയ പ്രചോദനമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. ഇക്കാര്യത്തിൽ ജപ്പാനെയാകും മാതൃകയാക്കുക. 2 മാസത്തിനകം പഠന റിപ്പോർട്ട് തയ്യാറാകും. മുതിർന്നവരെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹം പരിഷ്കൃതമാകുന്നതെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. വയോജനങ്ങളെ പരിപാലിക്കാൻ ലോകത്തെന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ജപ്പാനിലേത്. വീട്ടിൽ നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന പരിധിയിൽ പ്രാദേശിക പരിചരണ കേന്ദ്രങ്ങളും ഡേ കെയർ സെന്ററുകളും ഉണ്ടാകും. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതികവിദ്യയും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഈ മാതൃകകളൊക്കെ ഉൾക്കൊണ്ട് കേരളത്തിൽ വയോജന പരിരക്ഷ സാധ്യമാക്കിയാൽ സാമൂഹിക സാഹചര്യത്തിൽ തന്നെ ഏറെ മാറ്റമുണ്ടാകും.

0: വിനോദസഞ്ചാരികൾക്ക് ഇനി തുറന്ന ബസ്സിൽ കോഴിക്കോടിന്റെ കാഴ്ചകൾ കാണാം. കോഴിക്കോട് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളായ മാനാഞ്ചിറ, കോഴിക്കോട് ബീച്ച്, സരോവരം ബയോപാർക്ക് എന്നിവയിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുന്നത്. തിരുവനന്തപുരം നഗരത്തിലാണ് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആദ്യം ആരംഭിച്ചത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഈ സിറ്റി റൈഡ് ബസ്സിൽ മുകളിൽ 36 പേർക്കും താഴെ 28 പേർക്കും സഞ്ചരിക്കാം. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് യാത്ര സാധ്യമാകുക. തുറന്ന അപ്പർ ഡെക്ക് യാത്രയ്ക്ക് 200 രൂപയും താഴത്തെ ഡെക്കിൽ 100 രൂപയുമാണ് നിരക്ക്. 28 കിലോമീറ്റർ സഞ്ചരിച്ച് നഗരത്തിന്റെ സൌന്ദര്യം ആസ്വദിക്കാനുള്ള സൌകര്യമാണ് ലഭ്യമാകുന്നത്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സൌജന്യമായി യാത്രാ സൌകര്യമുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചുള്ള ഫയലാണ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ശ്രീ വി ഡി സതീശൻ ആദ്യം ഒപ്പിട്ടത്. സൌജന്യ യാത്രയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി കോഴിക്കോട്, ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
2: വയലും വീടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. കുരുമുളക് കൃഷി, ശാസ്ത്രീയ വിളപരിപാലന മുറകൾ, പ്രിയമുള്ളവരെ, നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ നിന്നാണ് സുഗന്ധരാജാവായ കുരുമുളകിന്റെ വരവ്. അതുകൊണ്ടുതന്നെ കേരളത്തിലെ മലഞ്ചെരിവുകൾ കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ കുരുമുളക് നന്നായി വളർത്താം. വർഷത്തിൽ 1250 മുതൽ 2800 മില്ലി ലിറ്റർ വർഷപാതവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ചൂടും ലഭിക്കുന്ന സ്ഥലങ്ങളാണ് കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ആകെ ലഭിക്കുന്ന മഴയേക്കാളുപരി കൊടിയുടെ വിവിധ വളർച്ചാഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയാണ് പ്രാധാന്യമർഹിക്കുന്നത്. അടുത്ത കാലത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊടിത്തോട്ടങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നല്ല നീർവാർച്ചയുള്ളതും ജൈവാംശമുള്ളതുമായ മണ്ണിൽ കുരുമുളക് തഴച്ചു വളരും. മണ്ണിന്റെ അമ്ലക്ഷാര സൂചിക 6.5 മുതൽ 7.5 വരെയാണ്. പുതിയ തോട്ടങ്ങൾ തയ്യാറാക്കലും പഴയ തോട്ടങ്ങളുടെ പുനരുദ്ധാരണവും വെവ്വേറെ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ തനിവിളയായും മിശ്രവിളയുമായും കുരുമുളക് കൃഷി ചെയ്യാറുണ്ട്. ഇതനുസരിച്ച് കൃഷികൾ ചെറുതായി മാറുമെങ്കിലും പൊതുവായ കൃഷിരീതിയെപ്പറ്റി നമുക്ക് നോക്കാം. പുതുതായി നടുന്ന തോട്ടങ്ങളിൽ മണ്ണു സംരക്ഷണ പ്രവർത്തനങ്ങൾ നടുന്നതിന് മുന്നോടിയായി ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ചെരുവുള്ള മലമ്പ്രദേശങ്ങളിൽ തെക്കൻ ചെരുവ് ഒഴിവാക്കി ബാക്കി ചെരുവുകളിൽ കൊടി നടാം. ചെരുവിനു കുറുകെ നിശ്ചിത അകലത്തിൽ ജൈവ ബണ്ടുകളോ കല്ലുകൊണ്ടുള്ള ബണ്ടുകളോ കെട്ടി മണ്ണൊലിപ്പ് കുറയ്ക്കാനും കൂടുതൽ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കാനും

കഴിയും. കൂടുതൽ ചരിവുള്ള സ്ഥലങ്ങളെ തട്ടുകളാക്കി തിരിച്ചു കൃഷി ചെയ്യണം. നിരപ്പായ തോട്ടങ്ങളിൽ മഴവെള്ള സംഭരണത്തിന് കുഴികൾ കുത്തിയാൽ നല്ലതാണ്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കൃഷിഭൂമിയിൽ കൊടി പടർത്താൻ ആവശ്യമായ താങ്ങുകാലുകൾ നടുക എന്നതാണ് അടുത്ത പടി. നാടൻ മുരിക്ക്, ശീമമുരിക്ക്, കരയം അഥവാ കിളിഞ്ഞിൽ, തീപ്പെട്ടിമരം, ശീമക്കൊന്ന, സിൽവർ ഓക്ക്, ചൗക്ക തുടങ്ങിയ താങ്ങുമരങ്ങൾ അനുയോജ്യമാണ്. ഇവയിൽ സിൽവർ ഓക്കും ശീമമുരിക്കും ഉയർന്ന മലമ്പ്രദേശങ്ങളിലേക്കാണ് കൂടുതൽ നല്ലത്. മിശ്രവിളത്തോട്ടങ്ങളിൽ തെങ്ങ്, കമുക്, പ്ലാവ്, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയിലും കൊടി കയറ്റാം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുതുമഴ ലഭിക്കുന്നതോടെ താങ്ങുകാലുകൾ നിശ്ചിത അകലത്തിൽ നട്ടുപിടിപ്പിക്കാം. സിൽവർ ഓക്ക്, പ്ലാവ് തുടങ്ങിയവ കൊടി നടുന്നതിന് 3 വർഷം മുമ്പേ നടണം. കമ്പുകെട്ടി നടുന്ന താങ്ങുകാലുകൾ ആദ്യ മഴയ്ക്ക് തന്നെ നടാൻ ശ്രദ്ധിക്കണം. നിരപ്പായ സ്ഥലങ്ങളിൽ 3 മീറ്റർ അകലത്തിൽ കൊടികൾ നടാം. ചെരുവുകളിൽ 2 വരികൾ തമ്മിൽ 4 മീറ്ററും 2 കൊടികൾ തമ്മിൽ 2 മീറ്ററും അകലം കിട്ടത്തക്ക വണ്ണം വേണം കൊടികൾ നടാൻ. കുരുമുളക് കൃഷിക്ക് ഉത്തമം തിരുവാതിര ഞാറ്റുവേലയുടെ പകുതിയാണ്. തിരുവാതിര ഞാറ്റുവേലയിലെ ഇടവിട്ടുള്ള മഴയും വെയിലും കൊടികൾ പിടിച്ചുകിട്ടാൻ ഏറ്റവും അനുയോജ്യമാണ്. താങ്ങുമരങ്ങളുടെ വടക്കുവശത്തായി 30 സെന്റിമീറ്റർ അകലത്തിൽ 50 സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴിയെടുക്കണം. ഈ കുഴികളിൽ വളക്കൂറുള്ള മേൽമണ്ണും കമ്പോസ്റ്റ് അല്ലെങ്കിൽ അഴുകിയ കാലിവളവും ഏറ്റവും ചുരുങ്ങിയത് 5 കിലോഗ്രാം ഒരു കുഴിക്ക് എന്ന നിരക്കിൽ ചേർത്ത് നിറയ്ക്കണം. ഇതുകൂടാതെ ജൈവിക രോഗനിയന്ത്രണ സഹായികളായ ട്രൈക്കോഡെർമ, AMF, സ്യൂഡോമോണസ് എന്നിവയും കുഴികളിൽ ചേർക്കണം. ഈ കുഴികളിൽ താങ്ങുകാലുകളുടെ വലിപ്പമനുസരിച്ച് 2-3 വേരു പിടിപ്പിച്ച തലകൾ വീതം നടണം. നട്ടതിനുശേഷം നന്നായി മണ്ണിട്ടുറപ്പിക്കുകയും ചെയ്യണം. താങ്ങുകാലിന്റെ ചുവട്ടിൽ നിന്നും താഴോട്ട് ചെരുവ് വരത്തക്ക വിധം മണ്ണിട്ടുറപ്പിക്കുകയാണെങ്കിൽ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാം. മുകളിലേക്ക് വളരുന്ന തണ്ട് താങ്ങിനോടൊപ്പം ചേർത്ത് കെട്ടിവയ്ക്കണം. ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടത്ര തണൽ നൽകുകയും വേണം. ഇല പൊഴിയാത്ത മരച്ചില്ലകളോ ഓലയോ കമുകിൻ പട്ടയോ താങ്ങുമരത്തിനോട് ചേർത്ത് പൊതിഞ്ഞുകെട്ടാം. ഇനി ഒരു ഗാനത്തിനു ശേഷം കുരുമുളക് കൃഷിയുടെ നടീലിനു ശേഷമുള്ള പരിചരണത്തെക്കുറിച്ച് കേൾക്കാം.

0: കുരുമുളക് ചെടിയെ നട്ടതിനു ശേഷമുള്ള പരിചരണം. തോട്ടം കൊത്തിക്കിളയ്ക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ദ്രുതവാട്ടത്തിനുള്ള സാധ്യത ഒഴിവാക്കാനാണിത്. ആദ്യത്തെ 2-3 വർഷം കൊടികൾ വളരുന്നതിനനുസരിച്ച് താങ്ങുമരത്തോട് ചേർത്ത് കെട്ടിക്കൊടുക്കുകയും വേണം. കൊടിയുടെ മുകളിൽ നിന്ന് തൂങ്ങിയിറങ്ങുന്ന ഞാലിവള്ളികൾ യഥാസമയം മുറിച്ചു മാറ്റണം. കൊടിയുടെ വേനൽക്കാല പരിചരണ മുറയിൽ ഏറ്റവും പ്രധാനം മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതെ നിലനിർത്തുക എന്നതാണ്. പുതയിടൽ ഇതിനേറ്റവും പറ്റിയ മാർഗമാണ്. ഉണങ്ങിയ ചപ്പുചവറുകൾ, കരിയില, അരക്കപ്പൊടി, അടയ്ക്കാത്തോട്, വാഴപ്പോള തുടങ്ങി എന്തും പുതയിടാൻ ഉപയോഗിക്കാം. കൊടിക്ക് ചുറ്റും ഏതാണ്ട് 1.5 മീറ്റർ ചുറ്റളവിൽ തടം മുഴുവനും മൂടത്തക്ക വിധമാണ് പുതയിടേണ്ടത്. തോട്ടത്തിലുള്ള കളകളും യഥാസമയം നീക്കം ചെയ്യണം. ഈ കളകളും പുതയിടാൻ ഉപയോഗിക്കാം. ഇത്തരം മാർഗങ്ങളിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കാനുമാകും. വെയിലേൽക്കാതെ കൊടിത്തണ്ടുകളെ സംരക്ഷിക്കലാണ് മറ്റൊരു പ്രധാന സംഗതി. ഇളം കൊടികൾ വെയിലേറ്റു വാടി നശിച്ചു പോകാതിരിക്കാൻ തെങ്ങോല കൊണ്ടോ കമുകിൻ പട്ട കൊണ്ടോ പൊതിഞ്ഞു സംരക്ഷിക്കേണ്ടതാണ്. ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ തുടങ്ങി മാർച്ച് അവസാനം വരെ കൊടികൾ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വിളവിൽ ഏതാണ്ട് 50% വർദ്ധനവിന് ഇത് സഹായിക്കും. കൊടിയൊന്നിന് ഏകദേശം 100 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ 8-10 ദിവസത്തിലൊരിക്കൽ നനച്ചു കൊടുക്കണം. തൈക്കൊടികൾക്ക് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും നനച്ചു കൊടുക്കണം. മഴക്കാലം തുടങ്ങുന്നതിനു മുൻപ് കൊടിത്തോട്ടത്തിലെ തണൽ ക്രമീകരിക്കണം. താങ്ങുകാലുകളുടെ ഉയരം 6 മീറ്ററായി പരിമിതപ്പെടുത്തുന്നത് വിളവെടുപ്പിനെ സുഗമമാക്കും. ഇടതൂർന്നു വളരുന്ന ചില്ലകൾ മുറിച്ചു മാറ്റി തോട്ടം മഴക്കാലം തുടങ്ങുന്നതോടെ തുറന്നുകൊടുക്കണം. വള്ളികൾക്ക് സൂര്യപ്രകാശം കിട്ടാനാണിത്. തണൽ കൂടുതലാണെങ്കിൽ തുലാവർഷത്തിനു മുൻപ് ഒന്നുകൂടെ കൊമ്പുകോതി കൊടുക്കണം. ഈ കമ്പുകളും ചില്ലകളും പുതയിടാൻ ഉപയോഗിക്കുകയും ചെയ്യാം.
1: കുരുമുളക് കൃഷിയുടെ വളപ്രയോഗ രീതിയെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം പോഷകമൂലകങ്ങൾ ആവശ്യമുള്ള വിളയാണ് കുരുമുളക്. ജൈവവളങ്ങൾ കുരുമുളക് കൃഷിയിൽ അനിവാര്യമാണ്. കൊടിയൊന്നിന് 10 കിലോഗ്രാം അഴുകിപ്പൊടിഞ്ഞ കാലിവളം,

അല്ലെങ്കിൽ കമ്പോസ്റ്റ്, അതുമല്ലെങ്കിൽ പച്ചിലവളം, 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കാലവർഷാരംഭത്തോടെ നൽകാം. 5 കിലോഗ്രാം ജൈവവളം, 1 കിലോ വേപ്പിൻ പിണ്ണാക്കും വീണ്ടും തുലാവർഷത്തോടൊപ്പം നൽകണം. കൊടിച്ചുവട്ടിൽ നിന്ന് 50 മുതൽ 70 സെന്റിമീറ്റർ അകലത്തിലാണ് ജൈവവളം ചേർത്തു കൊടുക്കേണ്ടത്. വേരുകൾക്ക് ക്ഷതമേൽക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം. മണ്ണിലെ പുളിരസം നിയന്ത്രിക്കുന്നതിനായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ 500 ഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കണം. ഇത് ഒന്നിടവിട്ട വർഷങ്ങളിൽ നൽകിയാൽ മതിയാകും. ജൈവകൃഷിയാണെങ്കിൽ 50 ഗ്രാം ആസോസ്പൈറിലും 50 ഗ്രാം

വും ചേർത്തുള്ള സമീകൃത വളപ്രയോഗം കൂടുതൽ വിളവ് നൽകും. മണ്ണു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് രാസവളങ്ങൾ നൽകേണ്ടത്. പൊതുവായ ശുപാർശ അനുസരിച്ച് ഒരു വള്ളിക്ക് ജൈവവളത്തിന് പുറമെ NPK 50-50-150 എന്ന തോതിൽ നൽകണം. രോഗബാധയിൽ നിന്ന് കുരുമുളക് ചെടിയെ സംരക്ഷിക്കുന്നതിനായി തോട്ടങ്ങളിൽ നീർവാർച്ച ഉറപ്പാക്കണം. മാത്രവുമല്ല, കാലവർഷത്തിന് മുമ്പ് മണ്ണിൽ പടർന്നു വരുന്ന വള്ളികൾ താങ്ങുമരത്തോട് ചേർത്ത് കെട്ടിവയ്ക്കണം. മഴ തുടങ്ങുന്നതോടുകൂടി താങ്ങുമരങ്ങളുടെ കൊമ്പുകൾ കോതി ഒതുക്കി തണൽ ക്രമീകരിച്ച് കൂടുതൽ സൂര്യപ്രകാശം തോട്ടത്തിൽ കടക്കാൻ അനുവദിക്കണം. തോട്ടങ്ങൾ കൊത്തിക്കിളയ്ക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. രോഗബാധയുള്ള തോട്ടങ്ങളിൽ കൊടിയൊന്നിന് 2 കിലോ വേപ്പിൻ പിണ്ണാക്ക് കാലവർഷത്തിന് മുമ്പും പിൻപും 1 കിലോഗ്രാം എന്ന തോതിൽ ചേർത്തു കൊടുക്കണം. ഇത് മണ്ണിലെ രോഗാണുക്കളെ ചെറുക്കാൻ സഹായിക്കും. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് കുരുമുളക് വിളവെടുപ്പുകാലം. തിരിയിട്ട് 6 മുതൽ 8 മാസം കൊണ്ട് മണികൾ മൂപ്പെത്തുന്നു. തിരികളിൽ 2-3 മണികൾ പഴുത്തു തുടങ്ങുന്നതോടെ പറിച്ചെടുക്കണം. കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ നിമിത്തം ഇപ്പോൾ തിരികൾ ഒരുമിച്ച് മൂക്കാത്ത അവസ്ഥയും നിലവിലുണ്ട്. 2-3 തവണകളായി വിളവെടുപ്പ് പൂർത്തിയാക്കാം. മെതിച്ചെടുത്ത മണികൾ ഉണങ്ങുന്നതിന് മുമ്പ് 1 മിനിറ്റ് നേരം തിളയ്ക്കുന്ന വെള്ളത്തിൽ മുക്കിയെടുത്തതിനു ശേഷം വെയിലത്തിട്ടാൽ ഉണങ്ങിക്കഴിയുമ്പോൾ അവയ്ക്ക് തിളങ്ങുന്ന കറുപ്പ് നിറം ലഭിക്കും. പൂപ്പൽ ബാധ തടയുകയും ചെയ്യാം. കൂടാതെ ഉണക്കുസമയവും ലാഭിക്കാം. വെള്ളക്കുരുമുളക് ഉണ്ടാക്കാൻ നല്ലതുപോലെ വിളഞ്ഞതോ അല്ലെങ്കിൽ പഴുത്ത മണികളോ ആണ് പറിച്ചെടുക്കേണ്ടത്. കുരുമുളക് എണ്ണ, കുരുമുളക് സത്ത് എന്നിവ വേർതിരിച്ചെടുക്കുന്നതിന് മൂപ്പെത്താത്ത മണികളാണ് നല്ലത്. പുറംതൊലി നീക്കിയ വെള്ളക്കുരുവിന് ഇന്ന് ആഭ്യന്തര വിപണിയിലും ആഗോള വിപണിയിലും നല്ല ഡിമാൻഡുണ്ട്. വെള്ളക്കുരുമുളക് ഉണ്ടാക്കാനുള്ള യന്ത്രങ്ങളും ഇന്ന് ലഭ്യമാണ്. വെള്ളക്കുരുമുളക്, ജലാംശം നീക്കിയ കുരുമുളക്, പച്ച നിറം നിലനിർത്തിയുള്ള മുളകുമണികൾ, കുരുമുളക് തൈലം, സത്ത്, അച്ചാറുകൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഇന്ന് ഏറെ പ്രാധാന്യമുണ്ട്. എരിവിലും മറ്റു ഗുണങ്ങളിലും മികവുള്ള ഇന്ത്യൻ കുരുമുളകിന് അന്താരാഷ്ട്ര വിപണികളിൽ വൻ ആവശ്യകതയാണ്. കുരുമുളക് കൃഷി, ശാസ്ത്രീയ വിളപരിപാലന മുറകൾ. ഇനി കീടനിയന്ത്രണത്തിനായി നൂതന ജൈവ സാങ്കേതിക വിദ്യകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം. കാർഷിക മേഖലയിൽ മിത്ര സൂക്ഷ്മാണുക്കൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. മണ്ണിൽ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഇവ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധത്തിനും പോഷക മൂലകങ്ങൾ ലഭ്യമാക്കുന്നതിനും സഹായിക്കുന്നു. മണ്ണിൽ തന്നെ ഇവ അടങ്ങിയിട്ടുണ്ടെങ്കിലും വേണ്ട അളവിലുള്ള മിത്ര സൂക്ഷ്മാണുക്കളുടെ ലഭ്യത മണ്ണിൽ ഉറപ്പുവരുത്തി മണ്ണിനെ പരിപോഷിപ്പിക്കുക എന്നതാണ് കൃഷിയിൽ പ്രധാനം. ജൈവമാർഗം എന്ന പ്രത്യേകതയും ഇവയുടെ ഉപയോഗത്തിനുണ്ട്. പരമ്പരാഗത രാസ കീടനാശിനികളെ മാത്രം ആശ്രയിക്കുന്നത് പരിസ്ഥിതിക്കും മണ്ണിന്റെ ആരോഗ്യത്തിനും ദോഷകരമാകുന്ന സാഹചര്യത്തിൽ ജൈവ സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ള നൂതന കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടുന്നു. ഗുണകരമായ സൂക്ഷ്മജീവികൾ, ജൈവ കീടനാശിനികൾ, ജൈവ ഏജന്റുകൾ എന്നിവ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായി ഇഞ്ചി, മഞ്ഞൾ എന്നീ വിളകളിലെ രോഗകീട നിയന്ത്രണം സാധ്യമാക്കാം. ട്രൈക്കോഡെർമ, സ്യൂഡോമോണസ് തുടങ്ങി പരിചിതമായ മിത്ര സൂക്ഷ്മാണുക്കൾക്ക് പുറമെ മിത്ര കുമിളുകളും ബാക്ടീരിയകളും ഇന്ന് ലഭ്യമാണ്. എങ്കിലും കൃഷിയിടങ്ങളിൽ ഇവയുടെ ഉപയോഗത്തിന്റെ തോത് നോക്കുമ്പോൾ വളരെ കുറവാണ്. വാങ്ങാൻ കിട്ടുന്ന മിത്ര സൂക്ഷ്മാണുക്കൾ ടാൽക്കം പൊടി പോലെയുള്ള മാധ്യമങ്ങളിൽ കലർത്തിയാണ് വിൽപ്പന ചെയ്യാറുള്ളത്. ഇങ്ങനെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ വംശവർദ്ധനവ് നടത്തിയാണ് സാധാരണയായി കൃഷിയിടത്തിൽ ഉപയോഗിക്കുക. ഇതിനായി അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ വേപ്പിൻ പിണ്ണാക്ക് പോലെയുള്ള മറ്റു മാധ്യമങ്ങളോ ആവശ്യമാണ്. 10 മുതൽ 14 വരെ ദിവസമാണ് ഇവയുടെ വംശവർദ്ധനവ് നടക്കാനുള്ള കാലയളവ്. അമൈലോ ലിക്വി, ഹാസിയൻസ്, സ്യൂഡോമോണസ് തുടങ്ങിയ വിവിധയിനം മിത്ര സൂക്ഷ്മാണുക്കളെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം വിവിധ സാങ്കേതിക വിദ്യകളിലൂടെ ബയോ ക്യാപ്സ്യൂളുകളാക്കി കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. മൈക്രോബിയൻ എൻകാപ്സുലേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ബയോ ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്.
നിഷ്ക്രിയ അവസ്ഥയിൽ അടങ്ങിയിട്ടുള്ള സൂക്ഷ്മാണുക്കൾ വെള്ളത്തിൽ ചേർത്ത് കഴിയുമ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു

ക്യാപ്സ്യൂൾ 200 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാലും ഓരോ മില്ലി ലിറ്റർ ലായനിയിലും ഏകദേശം 10 ദശലക്ഷത്തിൽ കൂടുതൽ സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ടാകും. പൊടി രൂപത്തിൽ ലഭ്യമാകുന്ന മിത്ര സൂക്ഷ്മാണുക്കളിൽ ഇവയുടെ തോത് അടിസ്ഥാന അളവായ 10 ദശലക്ഷം തന്നെയായിരിക്കും. ട്രൈക്കോഡെർമ, അമൈലോ ലിക്വിഫാസിയൻസ്, സ്യൂഡോമോണസ് ഫ്ലൂറസൻസ്, ബാസിലസ് ലൈക്കനി ഫോർമിസ്, കുരുമുളകിനുള്ള PGPR എന്നിങ്ങനെ പലതരം മിത്ര സൂക്ഷ്മാണുക്കൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇന്ന് ലഭ്യമാണ്. വിളകൾക്ക് ഏതാണോ ആവശ്യം അവ കൃത്യമായി തിരഞ്ഞെടുത്ത് പ്രയോഗിക്കുക എന്നതാണ് പ്രാധാന്യം. മിത്ര ബാക്ടീരിയകളും മിത്ര കുമിളുകളും ക്യാപ്സ്യൂളുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അവ ഏതെന്നും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതും പ്രധാനമാണ്. ട്രൈക്കോഡെർമ അടങ്ങിയ ഒരു ക്യാപ്സ്യൂൾ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ ലായനി 200 ലിറ്ററാക്കി സാധാരണ വെള്ളം ചേർത്ത് നേർപ്പിക്കണം. ഇങ്ങനെ തയ്യാറാക്കിയ ലായനി 2 മണിക്കൂറിനകം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ക്യാപ്സ്യൂളുകളിൽ അടങ്ങിയിരിക്കുന്ന മിത്ര ബാക്ടീരിയ ആണെങ്കിൽ ആദ്യം 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 1 ക്യാപ്സ്യൂൾ കലക്കിയെടുക്കാം. തുടർന്ന് 8 മണിക്കൂറിന് ശേഷം ഈ ലായനി 200 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് നേർപ്പിച്ചെടുത്ത് ചെടികളുടെ ചുവട്ടിൽ പ്രയോഗിക്കാം. ഇടയ്ക്കിടെ ഇത് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ചെടികളുടെ വേരുപടലത്തിന് ചുറ്റുമുള്ള മണ്ണ് പൂർണ്ണമായി നനയുന്ന രീതിയിൽ വേണം ഈ ലായനി ഒഴിച്ചു കൊടുക്കാൻ. ഇഞ്ചി, മഞ്ഞൾ എന്നീ കൃഷികൾക്ക് അനുയോജ്യമായ ബയോ ക്യാപ്സ്യൂളുകൾ ഇപ്പോൾ ലഭ്യമാണ്. ട്രൈക്കോഡെർമ ആസ്പെറല്ലം ഇഞ്ചിയുടെയും മഞ്ഞളിന്റെയും മൂടുചീൽ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു. ബാസിലിച്ച് എന്ന പേരിൽ ലഭിക്കുന്ന ബാസിലസ് ലൈക്കനി ഫോമിസ് ബാക്ടീരിയൽ വാട്ടം നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത്. ബാസിലസ് അമൈലോ ലിക്വിഫാസിയൻസ് ഇഞ്ചി, മഞ്ഞൾ എന്നീ വിളകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും മൂടുചീൽ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. ഇഞ്ചിയും മഞ്ഞളും കൃഷി ചെയ്യുമ്പോൾ കൃഷിയിടത്തിലേതെന്ന പോലെ തന്നെ പ്രധാനമാണ് സംഭരണ സമയത്ത് സ്വീകരിക്കേണ്ട രോഗ കീട നിയന്ത്രണ മാർഗങ്ങളും. സംഭരണ സമയത്തെ കീടാക്രമണം മൂലം വിത്തുകൾ ചീഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി ഉപയോഗിക്കാവുന്ന ജൈവ നിയന്ത്രണ ഏജന്റാണ് ട്രൈക്കോപ്രൈം. ഇത് പൊടി രൂപത്തിലാണ് ലഭ്യമാകുന്നത്. വെള്ളത്തിൽ കലക്കിയാണ് ഉപയോഗിക്കേണ്ടത്. സംഭരണത്തിന് മുന്നോടിയായി വിത്തുകൾ ഈ ലായനിയിൽ മുക്കിവെക്കാം. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിൽ ബയോ ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. കമ്പോള വില നിലവാരം. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,000 രൂപ, വടകര 24,600 രൂപ, മാനന്തവാടി 26,800 രൂപ, കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 14,000, വടകര 15,500 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ, നാളികേരം 1,000-ന് കോഴിക്കോട് 16,750 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 4,400 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ, കയർ ക്വിൻ്റൽ കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ, റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 24,300 രൂപ, മാനന്തവാടി 23,500 രൂപ, ഏലം ഗ്രീൻ കിലോഗ്രാം കോഴിക്കോട് 2,600, മാനന്തവാടി 3,500, അടയ്ക്ക കോഴിക്കോട് ക്വിൻ്റൽ 9,000 രൂപ, മഞ്ചേരി ക്വിൻ്റൽ 7,500 രൂപ, കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയത് 35,500 രൂപ, കോഴിക്കോട് പുതിയത് 35,000 രൂപ, മാനന്തവാടി പഴയത് 34,000 രൂപ, പുകയില മീനമ്പാളയം ക്വിൻ്റലിന് കോഴിക്കോട് 8,300, മാനന്തവാടി 36,500 രൂപ, കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 67,000 രൂപ, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000, ചുക്ക് ക്വിൻ്റലിന് കോഴിക്കോട് 25,000 രൂപ, ഇഞ്ചി കോഴിക്കോട് പുതിയത് ക്വിൻ്റലിന് 10,000 രൂപ, മാനന്തവാടി പുതിയത് 6,300 രൂപ, പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,300, ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,600, ശർക്കര ക്വിൻ്റലിന് കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 5,100 രൂപ, നിലക്കടല ക്വിൻ്റലിന് കോഴിക്കോട് 13,000 രൂപ, കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 620 രൂപ, മാനന്തവാടി ലഗോൺ 630 രൂപ, കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 2,800, പഞ്ചസാര ക്വിൻ്റലിന് കോഴിക്കോട് 4,360 രൂപ, മാനന്തവാടി 4,480 രൂപ, മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, നേന്ത്രക്കായ ക്വിൻ്റലിന് കോഴിക്കോട് 5,000 രൂപ, മാനന്തവാടി 4,500 രൂപ, അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,000 രൂപ, പാലക്കാട് മട്ട 4,600, ബോധന 3,600 രൂപ, അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,000 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ, അരി പാലക്കാട് ക്വിൻ്റൽ മട്ട 4,600, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,600 രൂപ, AP1 4,200 രൂപ, ബോധന 3,700 രൂപ, കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,000 രൂപ, നെല്ല് ക്വിൻ്റൽ മാനന്തവാടി മട്ട 2,500 രൂപ. കമ്പോള വില നിലവാരം സമാപിക്കുന്നു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴ പെയ്തു. കോഴിക്കോട് 4 സെൻറ്റിമീറ്റർ മഴ പെയ്തതായി കാലാവസ്ഥാ അധികൃതർ

0: ിക്കുന്നു. ഉയർന്ന താപനിലയിൽ കോഴിക്കോട് ജില്ലയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. മറ്റ് ജില്ലകളിൽ താപനിലയിൽ കാര്യമായ വ്യതിയാനം ഇല്ല.
1: സാമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജി കാ സങ്കൽപ്പ്
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: അബ് തക് ഇസ് യോജന സേ 8 കറോഡ് 85 ലാഖ് സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കേ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കേ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കേ ലിയേ അപ്നി ബാങ്ക് ശാഖ സേ സമ്പർക് കരേ.
0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 48 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
2: കർമ്മയോഗി പ്രാരംഭ ജസ്റ്റ് മൊഡ്യൂൾ സേ ആപ്കോ അപ്നി ജിമ്മേദാരിയ സമജ്നെ മേ ബഹുത് സഹൂലിയത് ഹോഗി മേരാ ആപ്സേ ആഗ്രഹ ഹൈ ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ. ആജ് ഭാരത് കാ യുവ ദുനിയാ കേ ഹർ ക്ഷേത്ര മേ അപ്നി പെഹചാൻ ബനാ രഹാ ഹൈ. യഹി സ്പിരിറ്റ് പബ്ലിക് സർവീസ് മേ ഭീ ദിഖായി ദേനി ചാഹിയേ.
3: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ്

0: ചെന്നിത്തല. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ടേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ് വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 തവണ സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ U23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 4 വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗം.

0: അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ മൂന്നാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് യു എനിലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35. ആകാശവാണി ഇപ്പോൾ
1: യുവവാണി.
2: Welcome to Music Time Special on Yuvavani. I'm your host Tejas, and today we are turning up the energy with one of the biggest names in electronic dance music, David Guetta. From massive festival anthems to emotional collaborations, Guetta has redefined modern dance music and brought it to audiences around the globe. So get ready to feel the beat, lift your mood, and lose yourself in the rhythm. Let's kick things off with a track that blends melody and emotion beautifully. Here's I Can Only Imagine.

0: അഭയാർത്ഥി ക്യാമ്പ്. നാടകം രചന വേണു രാമനാട്ടുകര. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ കെ എക്സ് ആന്റോ, ആഖ്യാതാവ് ബാബു പറശ്ശേരി, മുത്തച്ഛൻ സുബാബു ശിവപുരം, ഭരണാധികാരി വി കെ ഭാസ്കരൻ, അന്ധൻ ടി എം ബാലൻ വോൾഗ, യുവാവ് സുധാകരൻ നമ്പ്യാർ വാകയാട്, പത്രപ്രവർത്തകൻ രഘുനാഥ് കീഴരിക്കര, ക്യാമ്പ് മേധാവി ബാബുജി കുന്ദമംഗലം, പട്ടാളക്കാരൻ ദീപക് കോവൂർ, ക്യാമ്പിൽ ഭക്ഷണമെത്തിക്കുന്നയാൾ മാസ്റ്റർ ഹാഫിസ് പൈങ്ങോട്ടൂർ കുട്ടി.
1: വീണ്ടും ഒരു യുദ്ധം കൂടി. ഈ അഭയാർത്ഥി ക്യാമ്പിന് ഇനി വിശ്രമമില്ലാത്ത നാളുകൾ.

0: ദൈവമേ, ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധവിമാനങ്ങൾ നൈരമ്പൻ. ശത്രുക്കളുടെ കഴുകൻ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും ആർക്കും ഒരിക്കലും കഴിയില്ലെന്ന് തോന്നുന്നു. ആരാ കിടക്കുന്നത്? ഏ, ഒരു കുട്ടിയാണല്ലോ. ഏ, ഇവനൊരനക്കവുമില്ലല്ലോ. ആ, ഇവനെ അകത്തേക്ക് കിടത്തട്ടെ. ആ കുഞ്ഞെ, ഇവിടെ കിടന്നോളൂ. കുറച്ചു വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഏതാ കുഞ്ഞെ, എഴുന്നേറ്റോളൂ.
1: അയ്യോ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു.
0: മോനെ, നീ പേടിക്കണ്ട, ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കുകയില്ല.
1: നിങ്ങൾ ആരാ? ഈ മുഖം, ഈ ചോര, അയ്യോ, എനിക്ക് പേടിയാവുന്നു.
0: പേടിക്കണ്ട, പേടിക്കണ്ട കുഞ്ഞെ, ഞാൻ മോന്റെ മുത്തശ്ശനാണെന്ന് കരുതിയാൽ മതി.
1: എന്റെ മുത്തശ്ശൻ മരിച്ചു പോയല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങൾ എന്റെ മുത്തശ്ശനാവണേ?
0: അങ്ങനെയാ മോനെ, വയസ്സായാൽ എല്ലാവരും മരിക്കും.
1: അല്ല, എന്റെ മുത്തശ്ശൻ മരിച്ചതല്ല, കൊന്നതാ. കുറെ പട്ടാളക്കാർ വന്ന് വീട്ടിൽ വെച്ച് കൊന്നതാ.
0: സാരമില്ല മോനെ, ഇനി ഞാനുണ്ടല്ലോ മോന്റെ മുത്തശ്ശനായിട്ട്.
1: ശരിയാണോ, ഇനി എന്നും എന്റെ കൂടെ ഉണ്ടാവോ?
0: ഉണ്ടാവും മോനെ, എന്നും മോന്റെ കൂടെ ഉണ്ടാവും.
1: മുത്തശ്ശ, എനിക്ക് പേടിയാ.

0: ആവണു. ആ യുദ്ധവിമാനങ്ങൾ എവിടെയും ബോംബിട്ട് നമ്മളെയും കൊല്ലുവോ?
1: അറിയില്ല കുഞ്ഞേ. ഈ വെറിപൂണ്ട കാട്ടാളന്മാരുടെ കയ്യിൽ നിന്നും നമ്മൾ ആരും ഒരിക്കലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്നാലും അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഈ മുത്തശ്ശൻ എന്റെ പൊന്നുമോന് കൂട്ടിലുണ്ടാവും. മോനെ, എന്റെ മടിയിൽ കിടന്നോളൂ.
2: നിങ്ങൾ ആരാണ്? എന്റെ അനുവാദമില്ലാതെ ഇവിടെ പ്രവേശിക്കാൻ ആര് പറഞ്ഞു?
0: അതാ അയാൾ വീണ്ടും വന്നിരിക്കുന്നു. എന്റെ അച്ഛനെ അമ്മ മുത്തശ്ശനെ കൊന്നത് ഇയാളാ. അതാ അയാള് നമ്മളെ ഇപ്പൊ വെടി വെച്ച് കൊല്ലും. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം മുത്തശ്ശ.
1: മോനെ,
2: കൊല്ലലല്ല എന്റെ ജോലി, ചാവാതെ നോക്കലാണ്. പക്ഷേ അനുസരണക്കേട് കാണിക്കുന്നവരെ എനിക്ക് ചിലപ്പോൾ കൊല്ലേണ്ടി വരും. അതിനു മുമ്പ് എനിക്കറിയണം നിങ്ങൾ ആരാണ്, എവിടെ നിന്നും വരുന്നു.

0: ദർശൻ എന്റെ പൊന്നു മോന് കൂട്ടിലുണ്ടാവും. മോനെ എന്റെ മടിയിൽ കിടത്തോളൂ.
1: നിങ്ങൾ ആരാണ്? എന്റെ അനുവാദമില്ലാതെ ഇവിടെ പ്രവേശിക്കാൻ ആര് പറഞ്ഞു?
2: അതാ അയാള് വീണ്ടും വന്നിരിക്കുന്നു. എന്റെ അച്ഛനെ അമ്മേ മുത്തശ്ശനെ കൊന്നത് ഇയാളാ. അതാ അയാള് നമ്മളെ ഇപ്പൊ വെട്ടി വെച്ച് കൊല്ലും. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാ മുത്തശ്ശ.
0: മോനെ,
1: കൊല്ലലല്ല എന്റെ ജോലി, ചാവാതെ നോക്കലാണ്. പക്ഷേ അനുസരണക്കേട് കാണിക്കുന്നവരെ എനിക്ക് ചിലപ്പോൾ കൊല്ലേണ്ടി വരും. അതിനു മുമ്പ് എനിക്കറിയണം നിങ്ങൾ ആരാണ്, എവിടെ നിന്നും വരുന്നു.
3: യുദ്ധത്തിന്റെ എരുതിയിൽ നിന്നും പ്രാണനും കൊണ്ടോടിയ രണ്ട് അനാഥരാണ് ഞങ്ങൾ. എനിക്ക് ഈ കുഞ്ഞും ഇവന് ഞാനും മാത്രമേ ലോകത്തിനി ബാക്കിയുള്ളൂ.
1: കഥ വിസ്തരിക്കാനല്ല പറഞ്ഞത്. ഇവിടെ താമസിക്കണമെങ്കിൽ പേരും അഡ്രസ്സും രജിസ്റ്ററിൽ ചേർക്കണം. പേര് പറയൂ.
3: ഓ, മോനെ, മോന്റെ അഡ്രസ്, മേൽവിലാസം ഈ സാറിന് പറഞ്ഞു കൊടുക്ക.
2: എനിക്ക് വിശക്കണോ?
1: ദാ ഇത് തിന്ന് വിശപ്പെടുക്കാൻ നോക്ക്. ചിലപ്പോ ഒരാഴ്ച പട്ടിണി കിടക്കേണ്ടി വരും.
2: ഒരാഴ്ച പട്ടിണിയാണെന്ന ഞാൻ ചത്തുപോകും.
1: നിങ്ങളെ പോലുള്ളവരുടെ ആർത്തി തീർക്കലല്ല എന്റെ ജോലി. വേണമെങ്കിൽ തന്നതും തിന്ന് ഒരു മൂലയ്ക്ക് ചുരുണ്ടിക്കൂടാൻ നോക്ക്.
2: ഹായ് റൊട്ടി, ഇങ്ങോട്ടാ. ഇതിൽ അപ്പടി പുഴുവ, ഇതെനിക്ക് വേണ്ട.
3: മോനെ, ഇവിടെ ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഇതൊക്കെ കിട്ടൂ. മോനൊരു കാര്യം ചെയ്യേ. ഇതാ ഇതാ മോൻ, ഈ കഷ്ണം കഴിച്ചോളൂ. ഇതിൽ പുഴുക്കളൊന്നുമില്ല, കഴിച്ചോളൂ.
1: കഴിഞ്ഞില്ല തീറ്റ, വേഗം കിടന്ന് ഉറങ്ങാൻ നോക്ക്. ലൈറ്റ് അണയ്ക്കണം.
4: അല്ല, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഓ, മറ്റ് ക്യാമ്പിലൊക്കെ എന്തായിരുന്നു തിരക്ക്. അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി നല്ല കൊയ്ത്താവുമെന്ന്. ഭഗവാന്, എത്ര നാളായി ഈ ക്യാമ്പൊന്ന് നിറഞ്ഞു കണ്ടിട്ട്. ഇവിടെ ആളൊഴിഞ്ഞപ്പം തുടങ്ങിയതാ എന്റെ ഒരു കഷ്ടകാലം.
3: ആരാ?
4: അപ്പോൾ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആകെ രണ്ടെണ്ണമല്ലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടിപ്പം എന്താവാനാ, എത്രയും വേഗം ഈ ക്യാമ്പൊന്ന് നിറഞ്ഞു കിട്ടണേന്നാണ് എന്റെ പ്രാർത്ഥന. അല്ലേലും ഇപ്രാവശ്യത്തെ യുദ്ധത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ളത്ര ഒരു ഉഷാറു പോരാ.
3: ഓഹോ, അപ്പോൾ നീ യുദ്ധം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു നടക്കുക അല്ലേ?
4: അത് പിന്നെ പറയാനുണ്ടോ, എന്റെ അരിന്റെ പ്രശ്ന അത്.
3: ഇത്രയൊക്കെ ചോര ചിന്തിയിട്ടും നിനക്കൊക്കെ യുദ്ധക്കൊതി മാറിയിട്ടില്ല അല്ലേ?
4: അത് മാറിയ പിന്നെ ഞാൻ എങ്ങനെയാ കാരണം ഒരു ജീവിക്കുക?
3: പുര കത്തുമ്പോ കഴുക്കോലൂരുന്ന് നിന്നെ പോലുള്ളവരെ വേണം ആദ്യം വെടിവെച്ച് കൊല്ലാൻ.
4: കാരണവരെ വയസ്സായിന്നൊന്നും ഞാൻ നോക്കില്ല. ഒരു പിടിക്ക് തയ്യില്ലല്ലോ നീയും നിന്റെ കൂടെയുള്ള ഈ ഉണക്ക കൊള്ളിയും.
3: എന്നാ കൊല്ലടാ. ഈ നരകം അനുഭവിക്കുന്നതിലും നല്ലത് അപാണ.
1: എന്താ എന്താ ഇവിടെ ഒരു ബഹളം? താനെത്തിയോ? ഇപ്രാവശ്യം വലിയ കോളൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. കിട്ടിയ കണക്കെടുത്ത് സാധനങ്ങൾ എത്തിക്കാൻ നോക്ക്.
4: ഇതിന് രണ്ടിനും കൂടി എന്ത് കൊണ്ടുവരാനാ? വണ്ടി കൂലിക്ക് തയ്യില്ല. കുറച്ചെണ്ണം കൂടി എത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം.
2: അപ്പോ ഞങ്ങക്ക് ഭക്ഷണമൊന്നും കിട്ടില്ലേ?
3: പേടിക്കണ്ട മോനെ, പേടിക്കണ്ട. വായ തന്ന ദൈവം ഇരയും തന്നോളും.
4: അതെ, എന്നാൽ പിന്നെ എല്ലാം ദൈവം അങ്ങ് തന്നോളും. ഞാൻ പോട്ടെ. ആവൂ, പ്രതീക്ഷിച്ച പോലെ അത്ര മോശല്ല. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്, ഓരോരുത്തരും വരുന്നുണ്ട്. വേഗം കൊണ്ടുവന്ന് കിടത്തിക്കോ. ഒരു 100-200 എണ്ണത്തിന് അങ്ങോട്ട് കിടത്തിക്കോ. ഇവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് ഒക്കെ അങ്ങോട്ട് പോരട്ടെ പോരട്ടെ.
2: അയ്യോ, എനിക്ക് പേടിയാവുന്നു മുത്തശ്ശ, എനിക്ക് പേടിയാവുന്നു.
3: മോനെ,
2: എനിക്ക് പേടിയാവുന്നു മുത്തശ്ശ.
3: മോനിങ്ങനെ കരയരുത്. നമുക്ക് ഇവർക്ക് വേണ്ടി നാളെ നിന്നെ പോലെ അനാഥരാവുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
2: പ്രാർത്ഥിച്ച ദൈവം കേൾക്കോ മുത്തശ്ശ?
3: കേൾക്കാതിരിക്കില്ല, എന്നെങ്കിലും കേൾക്കാതിരിക്കില്ല.
1: ഇല്ല.

0: ഒരു ദൈവവും കേൾക്കില്ല. കാരണം ദൈവത്തെക്കാൾ സർവശക്തരായ ഭരണാധിപന്മാരാണ് ഇന്ന് ലോകത്തെ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും.
1: അത് നിനക്ക് വെറുതെ തോന്നുകയാണോ?
0: അല്ല, ഒരിക്കലുമല്ല. ആ ഭരണാധിപന്മാരാണ് നമ്മുടെ സ്വപ്നങ്ങൾക്കും ചിന്താശക്തിക്കും പ്രാണനും വില പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത്.
1: നീ എന്തിന് ദൈവത്തെ വെറുതെ നിന്ദിക്കണം? ഈ യുദ്ധത്തിൽ, ഈ രക്തച്ചൊരിച്ചിലിൽ, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ എന്തിനേറെ നിന്റെ തന്നെ ഈ ദുരന്തത്തിൽ നിനക്കുമില്ലേ ഒരു പങ്ക്?
0: എന്തു പങ്ക്? ഭരണചക്രം തിരിക്കുന്നവരുടെ കൽപ്പനകൾക്കനുസരിച്ച് തുള്ളുന്ന പാവകളെ പോലെയാണ് ഞങ്ങളുടെ അവസ്ഥ.
1: അത് നിന്റെ ന്യായീകരണം മാത്രം.
0: ന്യായീകരണമല്ല, അതാണ് സത്യം.
1: അതങ്ങനെ തന്നെയാണെന്ന് വെക്കുക. പക്ഷേ യന്ത്രത്തോക്കിന്റെ കാഞ്ചിയിൽ വിരലമർത്തുമ്പോൾ നിന്റെ കൈകൾ ഒരിക്കലും വിറച്ചിട്ടുണ്ടാവില്ല.
2: അത് പിന്നെ തോക്ക് കയ്യിലെടുത്ത് വിറച്ചു നിന്നാലേ ആണുങ്ങൾ നമ്മുടെ തലയെടുക്കും. യുദ്ധത്തിന് പോയാൽ തോക്കെടുത്ത് ചക്കച്ചക്കാന്ന് നിരത്തി ഇങ്ങോട്ട് വെടിവെക്കണം. മനുഷ്യരിങ്ങനെ പാറ്റ ചാവുന്ന പോലെ ചത്ത് വീഴുന്നത് കാണാൻ എന്ത് രസമായിരിക്കും.
0: നിർത്തടോ. ഓരോ യുദ്ധമുഖത്ത് നിൽക്കുന്ന പട്ടാളക്കാരന്റെ മനസ്സിൽ നടക്കുന്ന അതിലും വലിയൊരു പോരാട്ടത്തിന്റെ കഥ ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല.
2: എന്ത് കഥ?
1: നീ ഇനി മിണ്ടരുത്. നീ മനുഷ്യനോ അതോ മൃഗമോ?
0: ചാവാതിരിക്കാൻ കൊല്ലേണ്ട ഗതികേടാണ് ഓരോ പട്ടാളക്കാരനും. തമ്മിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ, അന്നുവരെ ഒരു ദ്രോഹവും പരസ്പരം ചെയ്തിട്ടില്ലാത്തവർ.
1: പറയൂ കുട്ടി, മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു തീർന്നാൽ വേദനയുടെ ഭാരം അല്പം കുറഞ്ഞു കിട്ടും.
0: ആരോ കൽപ്പനയുടെ നിറതോക്ക് ചൂണ്ടുന്നു. നൈമിഷികമായ ആവേശത്തോടെ യാന്ത്രികമായി തമ്മിൽ തമ്മിൽ കൊല വിളിക്കുന്നു. ഒന്നും ഓർക്കാനാവുന്നില്ല.
3: വായിട്ടടിക്കാതെ അടങ്ങിക്കിടക്കാൻ നോക്ക്. നീ ഇവിടെ കിടന്ന് ചത്ത, ഞാനതിന് സമാധാനം പറയേണ്ടി വരും.
0: അല്ലെങ്കിലും ഞാൻ അനുഭവിക്കുന്ന ഈ കഠിനമായ വേദനയോർക്കുമ്പോൾ മരണമാണ് ഭേദമെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഞാൻ വെള്ളം വെള്ളം
1: വെള്ളം നിൽക്കുമോ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ കൊണ്ടുവരാം. എന്താ കുഞ്ഞെ, എന്താ? നീ ഏതാണ്? നിനക്കെന്തു പറ്റി? കുഞ്ഞെ, നീ പേടിക്കാതെ ഇതാ ഈ വെള്ളം കുടിക്കൂ. അപ്പോ നിനക്ക് അല്പം ആശ്വാസം ലഭിക്കും. ഇനി പറയേ, നിനക്കെന്തു പറ്റി? അതോ നീയും ഞങ്ങളെ പോലെ?
4: അതെ അതെ, എനിക്കിനി ആരുമില്ല.
1: ഓഹോ,
4: എന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ആ ദുഷ്ടന്മാർ പട്ടാളക്കാർ കൊന്നൊടുക്കി.
1: അവരെന്റെ പിന്നാലെയുണ്ട്.
4: എനിക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ ഒരിടം വേണം.
3: എന്റെ അനുവാദമില്ലാതെ ആര് പറഞ്ഞു നിന്നോട് ഇതിനുള്ളിൽ കടക്കാൻ?
4: സർ, ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിൽ ഞാനൊന്നും ഓർത്തില്ല സർ. സർ, എനിക്കും കൂടി ഇവിടെ ഒരു അഭയം തരണം.
3: ശരി, തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഉള്ള സ്ഥലത്ത് നീയും കൂടി കുടിയേറിക്കോ.
4: സാറേ, സാറിന് നൂറ് നൂറ് പുണ്യം കിട്ടും.
3: പുണ്യമൊന്നും എനിക്ക് വേണ്ട, മര്യാദയ്ക്ക് അടങ്ങി ജീവിച്ചോളണം.
4: ആരായത്
5: ചേട്ടാ?
4: മോനെ, ഇതുപോലൊരു കുഞ്ഞനുജൻ എനിക്കും ഉണ്ടായിരുന്നു. അവനെ കൂടി അവർ വെറുതെ വിട്ടില്ല.
5: ചേട്ടൻ കരയണ്ട കേട്ടോ, ഇന്നു മുതൽ ഞാനാ ചേട്ടന്റെ കുഞ്ഞനിയൻ.
4: മോനെ, എന്റെ കുഞ്ഞു മോനെ.
1: കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കൂ കുഞ്ഞെ. ഇനി നിനക്ക് ഞങ്ങളൊക്കെയുണ്ട്. ഇനി മുതൽ ഈ ഭൂമിയിൽ നീ ഒറ്റക്കല്ല.
4: ഞാൻ എന്തു മറക്കണം? ഇന്നലെ രാത്രി എന്റെ ഗ്രാമത്തിൽ പതിയിരുന്ന് ആ ദുഷ്ടന്മാർ നടത്തിയ നരനായാട്ട് ഞാൻ മറക്കണോ? അല്പം പോലും കൈവിറയ്ക്കാതെ എന്റെ മാതാപിതാക്കളെയും കൊച്ചനുജനെയും മറ്റു 17 പേരെയും നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നത് ഞാൻ മറക്കണോ?
1: സാരമില്ല കുഞ്ഞേ, സാരമില്ല. സമാധാനിക്കേ.

0: കൊല്ലുമതെനിക്ക്.
1: കേൾക്കുമ്പോൾ എത്ര നിസ്സാരം. വെടിയുണ്ടകൾ തീർത്ത അഗ്നിഗോളങ്ങളുടെ പ്രകാശത്തിൽ അവരുടെ മുഖം ഞാൻ ഇന്നലെ കണ്ടു. അവർക്കെങ്ങനെ ഇതിന് കഴിയുന്നു? ഇതിന് മാത്രം ഞങ്ങൾ എന്തു പാപം ചെയ്തു?
2: കുഞ്ഞേ, പാപം ചെയ്യാത്തവരാണ് കുഞ്ഞേ ഇക്കാലത്ത് ശിക്ഷിക്കപ്പെടുന്നത്. ആ, ഞങ്ങളും നിന്നെപ്പോലെ തന്നെയാണ്.
3: ആ, നേരം രാത്രിയായി, മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്. വിളക്കുകൾ കേടുത്താൻ നേരമായി. ഓൾ ലൈറ്റ്സ് ഓഫ്.
1: നിങ്ങളൊക്കെ ആരാ?
2: ഞങ്ങളും നിന്നെ പോലെ ഇവിടെ എത്തിപ്പെട്ടവരാണ്.
1: പക്ഷേ നിങ്ങളെ കാണാൻ എനിക്ക് ഒരിക്കലും കഴിയില്ലല്ലോ.
2: ഓഹോ, കാഴ്ചയില്ലല്ലേ
1: ഇവൻ. ഇവൻ,
0: എടാ, ഈ ജന്മം നിനക്കൊന്നും കാണാൻ കഴിയരുത്. എല്ലാം കാണാൻ വേണ്ടി ഈശ്വരൻ തന്ന ഈ കണ്ണുകൾ കൊണ്ടല്ലേ നീയൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ച് കൊന്നൊടുക്കിയത്. നീ എന്തിനിത് ചെയ്തു? പറയടാ, പറയേ. ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു?
1: എന്നോട് ക്ഷമിക്കൂ.
0: ക്ഷമിക്കാനോ നിന്നോടോ? ഒരിക്കലുമില്ല. നിന്നെ കൊത്തി എരിഞ്ഞ് കഴുകനിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എനിക്ക് എനിക്കൊരു ആയുധം തരൂ.
2: ആയുധമോ? തെറ്റിനെ തെറ്റുകൊണ്ടല്ല നേരിടേണ്ടത്, ശരി കൊണ്ടാണ്. ചെറുപ്പക്കാര, ശരി കൊണ്ടാണ്.
0: ആർക്കും വേണ്ടാത്ത ഈ ശരി കൊണ്ട് ആർക്കെന്തു നേട്ടം? ഈ ശരി കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു നൽകാൻ ഇവന് കഴിയോ? നിങ്ങൾക്ക് കഴിയോ? ദൈവമേ, എനിക്കതിനും കഴിയുന്നില്ലല്ലോ.
2: കേട്ടില്ലേ, കേട്ടില്ലേ ഇവൻ പറഞ്ഞത്? കണ്ണുപോയ നീ ഭാഗ്യവാൻ, നിനക്കൊന്നും കാണേണ്ടല്ലോ.
1: ശരിയാണ്, ഈ യുദ്ധം എന്റെ കണ്ണുകൾ ചൂർന്നെടുത്തു. പക്ഷേ മനസ്സുകൊണ്ട് ഞാനെല്ലാം കാണുന്നു. എനിക്ക് മാപ്പ്, മാപ്പ്.
3: നീ എന്തിന് കരയണം? ഒരു പട്ടാളക്കാരനും കരയാൻ അവകാശമില്ല. കല്ലാക്കിയ ഹൃദയവുമായി ജീവിതാന്ത്യം വരെ കഴിയാൻ വിധിക്കപ്പെട്ടവരാണവർ. അവർക്ക് വേദനകളില്ല, വികാരങ്ങളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, രക്തബന്ധങ്ങളില്ല, സൗഹൃദങ്ങളില്ല. അവനാകെയുള്ളത് യുദ്ധം, യുദ്ധം മാത്രം.
4: ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ഇപ്പോൾ കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഭരണാധികാരി മിസ്റ്റർ വിൽഫ്രഡ് ഡിസൂസ, ഡേ ടൈംസ് പത്രത്തിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, വേൾഡ് ഓർഗനൈസേഷൻ ഫോർ പീസ് എന്ന സംഘടനയുടെ പ്രതിനിധി.
5: സർ, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന്റെ ന്യായമുഖങ്ങളെക്കുറിച്ച് ഒരു വൻശക്തിയുടെ ഭരണാധികാരി എന്ന നിലയിൽ അങ്ങയുടെ വാദഗതികൾ എന്തെന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്.
6: ലോകരാഷ്ട്രങ്ങളുടെ സുരക്ഷ എന്ന മഹത്തരമായ ഉത്തരവാദിത്വം ഞങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഏറ്റവും അനിവാര്യവും നീതിപരവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
5: പക്ഷേ സർ, മറ്റു രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങളിൽ അവരുടെ പോലും താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇടപെടുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
6: തീർച്ചയായും. ഈ ലോകത്തിൽ ഏത് രാഷ്ട്രത്തിന്റെയും ആഭ്യന്തര വൈദേശിക പ്രശ്നങ്ങൾ ഞങ്ങളുടേത് കൂടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
5: പക്ഷേ ഇപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള രാഷ്ട്രത്തിലെ ജനങ്ങളുടെ വികാരം താങ്കൾക്കെതിരാണെന്ന് ഞാൻ പറഞ്ഞാൽ?
6: ഞാൻ ഇത് ശക്തമായി നിഷേധിക്കുന്നു.
5: താങ്കളുടെ രാഷ്ട്രം കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളുടെ ശക്തി പരിശോധനയും വിപണന തന്ത്രങ്ങളുമാണ് ഇതിനു പിന്നിലെന്ന് ഞാൻ പറഞ്ഞാൽ?
6: ശുദ്ധ അസംബന്ധമാണത്. ഞങ്ങളുടെ സായുധ പരീക്ഷണങ്ങളും ഞങ്ങളുണ്ടാക്കുന്ന ആണവായുധങ്ങളും പീഡിതരെ സംരക്ഷിക്കാനുള്ളതാണ്.
5: പക്ഷേ ഫലം മറ്റൊന്നല്ലേ സർ? ഇവിടെ മരിച്ചു വീഴുന്നത് നിരപരാധികളല്ലേ? നിരവധി നൂറ്റാണ്ടുകളിലൂടെ പണിതുയർത്തപ്പെട്ട സാംസ്കാരിക ചിഹ്നങ്ങളല്ലേ തകർന്നു വീഴുന്നത്? അതിനാരും മറുപടി പറയും?
6: ഒരു യുദ്ധത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് സാധാരണം. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരാണ് ഇതിനെ പെരുപ്പിച്ച് കാണിക്കുന്നത്.

0: പ്രസ്താവനകൾ ഇറക്കുന്നത്.
1: ആ, ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏത് യുദ്ധവും ആരംഭ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച് സർവനാശത്തിന്റെ വിസ്ഫോടനങ്ങളാണ് ഉണ്ടാക്കുന്നത്.
0: ഇത് നീതി യുദ്ധമാണ്. അതിനിടയിൽ ഇത്തരം നിസ്സാര പ്രശ്നങ്ങൾ മുഖവിലക്കെടുക്കാൻ ഞങ്ങൾക്കാവില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ യുദ്ധം വിനാശത്തിന്റെയല്ല, സംരക്ഷണത്തിന്റെയാണ്. ഞങ്ങളുടെ ഇച്ഛാശക്തിക്കെതിരായി തിരിയുന്ന ഓരോ രാഷ്ട്രത്തിനും ഇതൊരു മുന്നറിയിപ്പാണ്.
1: യുദ്ധത്തെക്കുറിച്ച് നടത്തിയ ചർച്ച ഇവിടെ അവസാനിച്ചിരിക്കുന്നു.
2: എങ്ങനെയുണ്ട് സുഹൃത്തെ ചർച്ച?
3: ഞാൻ എന്തു പറയാൻ, സത്യത്തിൽ ഞാനും നീയുമൊക്കെ എന്ത് തെറ്റ് ചെയ്തു? നമ്മൾ സാധാരണ പട്ടാളക്കാർ തമ്മിൽ എന്ത് വിദ്വേഷം? നമ്മൾ രണ്ട് രാജ്യങ്ങളിൽ പൌരന്മാരായി എന്നതാണോ നമ്മുടെ തെറ്റ്?
2: അതാണല്ലോ ഏറ്റവും വിചിത്രം. തമ്മിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നമ്മൾ യുദ്ധഭൂമിയിൽ കൊന്നു കൊലവിളിക്കുന്നു.
3: ചാവാതിരിക്കാൻ കൊല്ലേണ്ട ഗതികേടാണ് ഓരോ പട്ടാളക്കാരൻ.
2: ഒന്നും വേണ്ടായിരുന്നു. ഈ യുദ്ധം ഒന്നും നേടുന്നില്ല, എല്ലാം നഷ്ടപ്പെടുത്തുന്നതേയുള്ളൂ.
3: പക്ഷേ ഈ സത്യം ഉറക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം പാവം പട്ടാളക്കാർക്കില്ലാതെ പോയല്ലോ.
2: ആരോ വലിക്കുന്ന ചരടിൽ തുള്ളിക്കളിക്കുന്ന പാവകളെപ്പോലെ നമ്മളും.
0: അധർമ്മത്തിനെതിരെ മാനവ സമൂഹത്തിന്റെ സമാധാനം കാത്തുസൂക്ഷിക്കാനായി ഞങ്ങൾ നടത്തുന്ന നീതിയുദ്ധത്തിൽ ഓരോ രാഷ്ട്രത്തിന്റെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
4: അധർമ്മത്തിനെതിരെയുള്ള യുദ്ധം പോലും ആയുധം വിറ്റ് കാശാക്കാൻ പട്ടിണിക്കോലങ്ങളുടെ കൈകളിൽ ആശയുടെ അനുഫലങ്ങൾ കൊടുത്ത് പ്രലോഭിപ്പിക്കുന്ന നിങ്ങളെയൊക്കെ വേണം ആദ്യം വെടിവെച്ചു കൊല്ലാൻ.
5: മകനെ, എത്രയെത്ര യുഗപുരുഷന്മാർ ശ്രമിച്ചിട്ടും ഇതുവരെ ഒരു യുദ്ധവും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ മോഹികൾ എന്നും സമാധാനത്തിന്റെ ശത്രുക്കളായിരുന്നിട്ടേ ഉള്ളൂ.
6: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1000 വർഷമെങ്കിലും ആയി കാണും ഈ ക്യാമ്പിന് തന്നെ. അന്ന് തൊട്ട് ഇന്നുവരെ എത്രയെത്ര യുദ്ധങ്ങൾ, എത്രയെത്ര അഭയാർത്ഥികൾ, ഭക്ഷണം കിട്ടാതെ, മരുന്ന് കിട്ടാതെ എത്ര പേർ ഈ ക്യാമ്പിൽ ചത്തൊടുങ്ങിയിരിക്കുന്നു. അത് ഓർക്കുമ്പോൾ തോന്നും യുദ്ധഭൂമിയിലെ മരണമാണ് ഇതിലും ഭേദമെന്ന്.
7: അപ്പോ ഞാനിവിടെ കിടന്ന് മരിക്കുമോ?
5: ഇല്ല കുഞ്ഞേ, ഇല്ല. ഇപ്പോൾ കിട്ടിയ ഭക്ഷണവും മരുന്നും തീരുന്നത് വരെയെങ്കിലും, അതും കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മളും യാത്രയാകും. നമുക്ക് മുൻപേ പോയവരോടൊപ്പം ചേരാൻ.
1: ഇപ്പോൾ കിട്ടിയത് ഇരു സർക്കാരുകളും തമ്മിൽ അല്പസമയം മുമ്പ് നടന്ന സമാധാന ചർച്ചയുടെ ഒടുവിൽ വെടിനിർത്താനും സൈന്യത്തെ പിൻവലിക്കാനും ധാരണയായിരിക്കുന്നു. ഓരോ അഭയാർത്ഥിയെയും അതത് രാഷ്ട്രങ്ങളിലേക്ക് തിരിച്ചു വിളിക്കാൻ ഭരണകൂടങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ലോകരാഷ്ട്രങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നു.
5: അവസാനം എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു.
7: ഇനി നമ്മളാരും മരിക്കില്ല അല്ലേ മുത്തശ്ശ?
5: ഇല്ല കുഞ്ഞേ.
6: ശരിയാണ്, ഇനിയൊരു യുദ്ധം ഉണ്ടാകുന്നത് വരെ നമുക്ക് ആശ്വസിക്കാം. ഏതായാലും എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് പോവാൻ തയ്യാറായിക്കൊള്ളിൻ.
5: സാർ എന്താണ് പറഞ്ഞത്? ഞങ്ങളൊക്കെ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നോ? സാധ്യമല്ല സാർ. ഞങ്ങൾ ഇന്നു മുതൽ പല രാജ്യക്കാരല്ല, ഞങ്ങൾ ഒറ്റ രാജ്യക്കാർ, സ്നേഹത്തിന്റെ, ശാന്തിയുടെ ഭാഷ സംസാരിക്കുന്നവർ. ഞങ്ങൾ ഒന്നാണ്. ഞങ്ങളെ പിടിക്കരുത് സാർ, ഞങ്ങളെ പിടിക്കരുത്.
7: ഞാൻ ഈ മുത്തശ്ശനെ വിട്ട് എങ്ങോട്ടുമില്ല
5: മോനെ.
7: എനിക്ക് ഈ ലോകത്ത് ഈ മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ
5: മോനെ.
6: മാറി നിൽക്കടാ, കണ്ണീരിനൊന്നും ഇവിടെ യാതൊരു വിലയുമില്ല. നിന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി ഇപ്പോഴെത്തും.
7: എന്നെ കൊന്നാലും ഞാൻ ഈ മുത്തശ്ശനെ വിട്ട് പോവില്ല.
5: സാർ, നിയമം എന്തു തന്നെയായാലും ഈ കുഞ്ഞിനെ എന്റെ കൂടെ പറഞ്ഞയക്കാൻ ദയവുണ്ടാകണം. ഈ വൃദ്ധന് മരണസമയത്ത് കൂട്ടിനിവരെങ്കിലും ഉണ്ടാകട്ടെ.
6: കൽപ്പന കല്ലേ പിളർക്കുമെന്നറിയില്ലേ, ഇത്തരം സെന്റിമെന്റ്സിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഞാനിതെല്ലാം എത്ര കണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരോടും അവസാനമായി പറയുകയാണ്, സ്വന്തം രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തയ്യാറാവുക.
8: ഞങ്ങൾക്കാരുമില്ല, കാത്തിരിക്കാൻ ആളില്ലാത്ത ഞങ്ങൾ എങ്ങോട്ട് പോകാൻ?
9: ഞങ്ങളിവിടെ ഒരു കുടുംബം പോലെ ആയി തീർന്നിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് വെറും അഭയാർത്ഥി ക്യാമ്പല്ല, സ്വന്തം വീടാണ്.
6: ഇനി ആരും ഒരക്ഷരം വേണ്ടി പോകരുത്. എല്ലാവർക്കും പോകാനുള്ള വണ്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
9: എങ്കിൽ സാർ, ഒരപേക്ഷ മാത്രം. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ശാപം പിടിച്ചു

0: അച്ഛൻ നാട്ടിലേക്ക് തിരികെ പോയിക്കോളാം. പക്ഷേ ഈ മുത്തച്ഛനെയും കുഞ്ഞിനെയും വേർതിരിക്കരുത് സർ. ഈ അപേക്ഷയെങ്കിലും സാർ തള്ളിക്കളയരുത്.
1: ശരിയാണ്, അവരെ വേർതിരിക്കുന്നത് ദൈവം പൊറുക്കില്ല.
2: കണ്ണില്ലെങ്കിലും അവരുടെ കണ്ണുനീരിന്റെ ചൂടും ചൂരും ഞാൻ അറിയുന്നുണ്ട്. അവരെ ഒരുമിച്ച് യാത്രയാക്കൂ സർ.
3: എന്റെ പ്രാണൻ വേണമെങ്കിൽ സാറിന് തരാം, പക്ഷേ ഈ കുഞ്ഞു മോനെ എന്നിൽ നിന്നും അകറ്റരുത് സാർ, എന്നിൽ നിന്നും അകറ്റരുത്.
1: മുതിർന്നവരായ നമ്മളെല്ലാം ഏത് വേദനയും സഹിച്ചെന്നിരിക്കും. പക്ഷേ മനസ്സ് ദുർബലരായ ഈ വൃദ്ധനെയും നിഷ്കളങ്കരായ ഈ കുഞ്ഞിനെയും ഒരിക്കലും വേദനിപ്പിക്കരുത്.
2: ഭരണകൂടത്തിന്റേതല്ല, പ്രപഞ്ച നിയമങ്ങൾ തന്നെ പൊളിച്ചെഴുതേണ്ടി വന്നാലും അവർ ഒരുമിക്കട്ടെ സർ.
1: അവരെ ഒരുമിപ്പിക്കുന്നതിലൂടെ ഒരു നന്മയെങ്കിലും നമുക്ക് ചെയ്യാനാകട്ടെ.
4: നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരെത്ര കണ്ണീരൊഴുക്കിയാലും നിയമം നിയമം തന്നെയാണ്. അധികം പറഞ്ഞു നിൽക്കാൻ സമയമില്ല, എല്ലാവരും പോകാനൊരുങ്ങും. വേഗം വേഗം.
0: മുത്തച്ഛ, പൊന്നു മോനെ,
1: ഞങ്ങൾ പോട്ടെ. മുത്തച്ഛ,
5: പൂട്ടാൻ നിൽക്കട്ടെ സാറേ, എനിക്ക് തരാനുള്ള കാശ് തന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇനി എന്നാണാവോ ഭഗവാനെ ഒരു യുദ്ധം ഉണ്ടാവുക? ഓ, എന്നോട് അല്പമെങ്കിലും കരുണ കാണിക്കണേ
3: എന്റെ പൊന്നുമോനെ. മോനെ, കാടൻ നിയമങ്ങൾ നമ്മളെ ഒരുമിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. മോനെ, ഈ മുത്തച്ഛൻ, ഈ മുത്തച്ഛൻ പോവാണ് മോനെ.
6: പോവരുത് മുത്തച്ഛ, പോവരുത്. എന്നെ വിട്ട് എങ്ങോട്ട് പോവരുത് മുത്തച്ഛ. ഇനി മുത്തച്ഛൻ മാത്രമേ എനിക്കുള്ളൂ. പോകരുത് മുത്തച്ഛ.
3: മോനെ,
6: പോകരുത് മുത്തച്ഛ.
3: മോനെ, നിവൃത്തിയില്ല കുട്ടി, നിവൃത്തിയില്ല. നമ്മൾ രണ്ട് രാജ്യക്കാരായില്ലേ? കരയണ്ട മുത്തശ്ശൻ കുട്ടി, കുറച്ചു കഴിഞ്ഞാല് ഈ ഞാൻ മരിച്ചാല് അങ്ങകലെ നീലാകാശത്തിലൊരു നക്ഷത്രമായി വന്ന് എന്റെ പൊന്നുമോനെ ദൂരെ നിന്ന് നോക്കിയിരിക്കും ഈ മുത്തശ്ശൻ.
6: അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം മരിച്ചോട്ടെ. എന്നാ എനിക്കൊരു നക്ഷത്രമായി ആ മുത്തശ്ശന്റെ കൂടെ ആകാശത്ത് വന്നിരിക്കാലോ.
3: മോനെ, മോനെ, അങ്ങ് നീലാകാശത്തിൽ നിയമങ്ങളില്ല, അതിർത്തികളില്ല, യുദ്ധങ്ങളില്ല, അശാന്തിയില്ല, രക്തപ്പുഴകളില്ല. മോനെ, ഇനിയുള്ളൊരു മനുഷ്യന്റെയും ജന്മം ഈ നശിച്ച ഭൂമിയിലാവാതിരിക്കട്ടെ. മോനെ, മോനെ, മോനെ,
7: ഇവരുടെ മോഹങ്ങൾ എന്നെങ്കിലും സഫലമാകുമോ? നക്ഷത്രജന്മങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടാകുമോ? യുദ്ധമില്ലാത്ത, രക്തപ്പുഴകളില്ലാത്ത, സാമ്രാജ്യ ദുർമോഹികളില്ലാത്ത ആ ശാന്തി തീരം എവിടെയാണ്? അറിയില്ല, അറിയില്ല, അറിയില്ല.
8: അഭയാർത്ഥി ക്യാമ്പ് ഇവിടെ അവസാനിക്കുന്നു. രചന വേണു രാമനാട്ടുകര, സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും KX ആന്റോ ആഖ്യാതാവ്, ബാബു പറശ്ശേരി മുത്തച്ഛൻ, സുബാബു ശിവപുരം ഭരണാധികാരി, VK ഭാസ്കരൻ അന്ധൻ, TM ബാലൻ വോൾഗ യുവാവ്, സുധാകരൻ നമ്പ്യാർ വാകയാട് പത്രപ്രവർത്തകൻ, രഘുനാഥ് കീഴരീക്കര ക്യാമ്പ് മേധാവി, ബാബുജി കുന്ദമംഗലം പട്ടാളക്കാരൻ, ദീപക് കോവൂർ ക്യാമ്പിൽ ഭക്ഷണമെത്തിക്കുന്നയാൾ, മാസ്റ്റർ ഹാഫിസ് പൈങ്ങോട്ടൂർ കുട്ടി.

0: ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഇതിൽ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി. രചന അജ്മൽ എൻഎസ്.
1: അല്പസമയത്തിനുള്ളിൽ 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും

0: വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19th റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130 പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS രാവിലെ 9 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ മൂന്നാറിൽ അതിക്രമമുണ്ടായ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് 3 ജാമ്യമില്ലാ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 ഡീസലിന് 91 ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 ഡീസലിന് 101.56 ഉയർന്നു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി K.മുരളീധരൻ നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. പകർച്ചവ്യാധി വ്യാപനമുണ്ടായാൽ രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും അടിയന്തര പ്രാധാന്യം നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. 2nd ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10 നട അടയ്ക്കും. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾക്ക് 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. തിരുവനന്തപുരത്ത് ചിറയിൻകീഴ് മണ്ണൂർ ഭാഗം പട്ടളയിൽ നിയമവിരുദ്ധമായി ഗ്യാസ് സിലിണ്ടർ

0: സിലിണ്ടറുകളിൽ നിന്നും അപകടകരമാം വിധം എൽ പി ജി ചോർത്തി മറ്റ് സിലിണ്ടറുകളിലേക്ക് നിറച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഇതിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും 261 സിലിണ്ടറുകളും ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തു. തുടരന്വേഷണം നടന്നുവരുന്നു. 2025 വി ബി ജി റാം ജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് യേശുദാസ് സുജാത. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

കാൽപന്തിന്റെ ആരവങ്ങളും ആഘോഷങ്ങളും ഒരേ താളമായി ഉയരാൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. ലോകത്തെ ഒന്നാകെ ഒരൊറ്റ പന്തിന് പിന്നാലെ പ്രതീക്ഷയോടെ പായിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള രണ്ടു മാസക്കാലം ലോകമൊന്നായി ആർത്തുവിളിക്കും, ആനന്ദത്താൽ മതിമറക്കും. ജൂൺ 11 ആതിഥേയരായ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിലൂടെയാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുന്നത്. കാനഡ, USA എന്നിവിടങ്ങൾ വേദിയാകുന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ കൊട്ടിക്കലാശം ജൂലൈ 20 നടക്കും. ഫുട്ബോൾ ഇതിഹാസങ്ങളായ ലിയോണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒരുമിച്ചെത്തുന്ന അവസാന ലോകകപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 38-കാരനായ മെസ്സിയും 41-കാരനായ റൊണാൾഡോയും ഇത് തങ്ങളുടെ അവസാന ലോകകപ്പായിരിക്കുമെന്ന സൂചന ആരാധകർക്ക് നൽകിയിട്ടുണ്ട്. ടീമിന്റെ നായകന്മാരായാണ് ഇരുവരും കളത്തിലിറങ്ങുന്നത്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവുമധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റാണ് ഇത്തവണത്തേത്. 48 രാജ്യങ്ങളാണ് ഇത്തവണ കിരീടത്തിനായി പോരാട്ടത്തിനിറങ്ങുന്നത്. ഭാഗ്യനിർഭാഗ്യങ്ങൾ നിമിഷനേരം കൊണ്ട് മാറിമറയുന്ന ലോകകപ്പിന്റെ 23 പതിപ്പാണ് തിരിതെളിയാൻ പോകുന്നത്. അനേകം സംസ്കാരങ്ങളുടെ ഒത്തുചേരലിന് കൂടിയാണ് ഫുട്ബോൾ ലോകം സാക്ഷിയാകാൻ പോകുന്നത്. കോടിക്കണക്കിന് ആളുകളെ ടെലിവിഷൻ സ്ക്രീനുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും മുന്നിലെത്തിക്കുന്ന ലോകകപ്പ് ലോകരാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും പോലും സ്വാധീനിക്കുന്ന തരത്തിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ചരിത്രത്താളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കണ്ണീരിന്റെയും നിരാശയുടെയും ആഹ്ലാദങ്ങളുടെയും ഒരുപാടൊരുപാട് മുഖങ്ങൾ നമുക്ക് മുന്നിൽ തെളിയും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഫുട്ബോൾ ജനപ്രീതി നേടിത്തുടങ്ങിയിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ഒരു ആഗോള ടൂർണമെന്റിന്റെ ആവശ്യകത ഉയർന്നതോടെയാണ് ലോകകപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 1928 നടന്ന ഫിഫ കോൺഗ്രസിലാണ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നതിന് ഔദ്യോഗിക തീരുമാനമുണ്ടായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്ത ഏക രാജ്യം കൂടിയാണ്. ജർമ്മനിയും ഇറ്റലിയും 4 വീതം കിരീടങ്ങൾ നേടിയപ്പോൾ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം സ്വന്തമാക്കി. 1930 യുറുഗ്വേയിലാണ് കന്നി ഫുട്ബോൾ ലോകകപ്പ് അരങ്ങേറിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ഫിഫയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ലോകകപ്പിൽ ആതിഥേയർ തന്നെ ചാമ്പ്യന്മാരായി. ഫൈനലിൽ അർജന്റീനയെ 2-4 പരാജയപ്പെടുത്തിയാണ് യുറുഗ്വായ് കന്നിക്കിരീടത്തിൽ മുത്തമിട്ടത്. വെറും 13 രാജ്യങ്ങൾ മാത്രമാണ് ആ ടൂർണമെന്റിൽ പങ്കെടുത്തത്. യൂറോപ്യൻ രാജ്യങ്ങൾ കടൽമാർഗം ദീർഘയാത്ര ചെയ്തെത്തേണ്ട സാഹചര്യം മൂലമാണ് പല ശക്തരായ ടീമുകളും വിട്ടുനിന്നത്. 1930 13 ടീമുകളുമായി തുടങ്ങിയ ലോകകപ്പ് പിന്നീട് 16 ടീമുകളിലേക്കും 24 32 ടീമുകളിലേക്കും വളർന്നു. ആഗോള ഫുട്ബോളിന്റെ വ്യാപനവും കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തവും കണക്കിലെടുത്താണ് 2026 മുതൽ 48 ടീമുകൾ പങ്കെടുക്കുന്ന രീതിയിലേക്ക് ടൂർണമെന്റ് മാറിയത്. ലോകകപ്പ് എന്ന ആശയത്തിന് പിന്നിൽ ഫ്രഞ്ചുകാരനായ ജൂൾസ് റിമെറ്റ് എന്ന ഫിഫ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ആദ്യ ലോകകപ്പ് ട്രോഫിയും അറിയപ്പെട്ടിരുന്നത്. 1930 മുതൽ 1970 വരെ ലോക ജേതാക്കൾക്ക് ഫിഫ നൽകിയിരുന്നത് ഫ്രഞ്ച് ശില്പിയായ ആബേ ലാഫ്ലർ രൂപകൽപ്പന ചെയ്ത കപ്പായിരുന്നു. വിജയം സമ്മാനിക്കുന്ന ഗ്രീക്ക് ദേവതയായ നൈക്കിന്റെ രൂപമായിരുന്നു ട്രോഫിയിൽ ആലേഖനം ചെയ്തിരുന്നത്. 1974 മുതലാണ് ഇന്ന് കാണുന്ന രൂപകൽപ്പനയിലുള്ള ലോകകപ്പ് ട്രോഫി ജേതാക്കൾക്ക്

നൽകി തുടങ്ങിയത്. ഭൂമിയെ കയ്യിലേന്തിയ രണ്ടു മനുഷ്യർ എന്നതാണ് ഈ ട്രോഫിയുടെ രൂപം. 1934 ഇറ്റലിയും 1938 ഫ്രാൻസും ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചു. രണ്ടു വട്ടവും ഇറ്റലി തന്നെ ചാമ്പ്യന്മാരായി. നിർഭാഗ്യത്തിന്റെ ചരിത്രം വേട്ടയാടുന്ന ഒരു രാജ്യവുമുണ്ട്, ഇന്തോനേഷ്യ. വെറും ഒറ്റ മത്സരം മാത്രം കളിച്ച് ലോകകപ്പിന്റെ വേദിയിൽ നിന്നും അപ്രത്യക്ഷമായ രാജ്യമെന്ന പ്രത്യേകതയും ഇന്തോനേഷ്യക്ക് സ്വന്തം. 1938 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിലായിരുന്നു ഇന്തോനേഷ്യ തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ലോകകപ്പ് മത്സരം കളിച്ചത്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് ഇന്തോനേഷ്യ കളത്തിലിറങ്ങിയത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമെന്ന തലയെടുപ്പോടെയായിരുന്നു ഇന്തോനേഷ്യ പോരാട്ടത്തിനിറങ്ങിയത്. നോക്കൌട്ട് മത്സരമായതിനാൽ തോറ്റതോടെ അവർ പുറത്തായി. ലോകകപ്പിന്റെ ജൈത്രയാത്രയ്ക്ക് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം തടസ്സം നിന്നു. 1942-46 വർഷങ്ങളിൽ ലോകകപ്പ് സംഘടിപ്പിക്കാനായില്ല. പിന്നീട് 1950 ലോകകപ്പ് മടങ്ങിയെത്തുന്നത്. ബ്രസീലായിരുന്നു ആതിഥേയർ. ശക്തരായ യുറുഗ്വായ് ആതിഥേയരുടെ കണ്ണീർ വീഴ്ത്തി ചാമ്പ്യന്മാരായി. ബ്രസീലിലെ റിയോ ഡി ജനറോയിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിലെ നിശ്ചലമായ നിമിഷങ്ങൾ ഇന്നും ചരിത്രത്തിലെ പൊള്ളുന്ന നിമിഷങ്ങളാണ്. തൊട്ടടുത്ത പതിപ്പിന് ആതിഥേയത്വം വഹിച്ചത് സ്വിറ്റ്സർലൻഡായിരുന്നു. ഹംഗറിയെ പരാജയപ്പെടുത്തി വെസ്റ്റ് ജർമ്മനി ലോക കിരീടത്തിൽ മുത്തമിട്ടു. പിന്നീട് നടന്ന ലോകകപ്പുകൾ ഒരു തേരോട്ടത്തിന്റെ തുടക്കമായിരുന്നു. കരുത്തരായ ബ്രസീൽ അജയ്യരായി മാറുന്ന കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ. സ്വീഡൻ ആതിഥേയത്വം വഹിച്ച 1958 ലോകകപ്പിലൂടെ ഫുട്ബോൾ ലോകം അത്ഭുത ബാലനെ വരവേറ്റു. പെലെ 17 വയസ്സിൽ ലോകകപ്പിനിറങ്ങിയ പെലെയുടെ ബൂട്ടുകളുടെ ബലത്തിൽ ബ്രസീൽ തങ്ങളുടെ കന്നിക്കിരീടത്തിൽ മുത്തമിട്ടു. ആതിഥേയരെ 2-5 പരാജയപ്പെടുത്തിയാണ് പെലെയുടെ ബ്രസീൽ ചാമ്പ്യന്മാരായത്. ഫൈനലിൽ ഇരട്ട ഗോളുകളോടെ പെലെ തിളങ്ങി. തൊട്ടടുത്ത വർഷവും കിരീടത്തിൽ മുത്തമിട്ടത് ബ്രസീൽ തന്നെ. ചിലി ആതിഥേയരായ ലോകകപ്പിൽ ചെക്കോസ്ലോവാക്കിയെയാണ് ഫൈനലിൽ ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 1-3 ബ്രസീൽ വിജയക്കൊടി നാട്ടിയത്. 1966 കിരീടം കൈവിട്ടെങ്കിലും 1970 വീണ്ടും ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി. മെക്സിക്കോ ആതിഥേയരായ ലോകകപ്പിന്റെ ഫൈനലിൽ 1-4 ഇറ്റലിയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ 3rd കിരീടം സ്വന്തമാക്കിയത്. 1970 ത്രസിപ്പിക്കുന്ന പാസിംഗും ആക്രമണ ഫുട്ബോളുമായി ലോകത്തെ വിസ്മയിപ്പിക്കാൻ ബ്രസീലിന് സാധിച്ചു. 4 3 ഷെൽഫിലെത്തിച്ച ബ്രസീൽ അജയ്യരായി മാറി. 3rd ലോക കിരീടം പേരിൽ ചേർത്ത പെലെ ഒരു അപൂർവ റെക്കോർഡും സ്വന്തമാക്കി. 3 ലോകകപ്പ് കിരീടം നേടിയ ഏക താരമായി പെലെ ഇന്നും ചരിത്രത്തിൽ നിലകൊള്ളുന്നു. 1970 ലോകകപ്പിലെ ബ്രസീൽ ടീം മനോഹരമായ പാസിംഗും ആക്രമണ ഫുട്ബോളും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചു. ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെയാണ് ആ സ്ക്വാഡ് വിശ്വകിരീടം ചൂടിയത്. ഫുട്ബോൾ ചരിത്രത്തിലെ മികച്ച ദേശീയ ടീമുകളിലൊന്നായി ആ സ്ക്വാഡിനെ വിലയിരുത്തുന്നു. 1970 ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നു. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ ടീമുകൾ ലോക ഫുട്ബോളിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ തുടങ്ങി. 1974 ആതിഥേയരായ വെസ്റ്റ് ജർമ്മനി ചാമ്പ്യന്മാരായി. നെതർലൻഡ്സിനെ 1-2 പരാജയപ്പെടുത്തിയാണ് വെസ്റ്റ് ജർമ്മനി കിരീടം ചൂടിയത്. 1978 നെതർലൻഡ്സ് ഫൈനലിൽ എത്തിയെങ്കിലും കിരീടത്തിനരികെ വീണു. ആതിഥേയരായ അർജന്റീനയോട് 1-3 നെതർലൻഡ്സ് പരാജയപ്പെട്ടത്. ലോകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള ടീമുകളിലൊന്നായ അർജന്റീനയുടെ കന്നി കിരീടമായിരുന്നു അത്. 1982 ഇറ്റലി വിശ്വകിരീടം നേടിയപ്പോൾ 1986 വീണ്ടും അർജന്റീന ലോകകപ്പ് കീഴടക്കി. 1982 വെസ്റ്റ് ജർമ്മനിയെ കീഴടക്കിയാണ് ഇറ്റലി.

ചാമ്പ്യന്മാരായത്. സ്പെയിനായിരുന്നു ആതിഥേയർ. മെക്സിക്കോ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലും വെസ്റ്റ് ജർമ്മനിക്ക് ഫൈനലിൽ കാലിടറി. അർജന്റീന ജേതാക്കളായി. ഡീഗോ മറഡോണ എന്ന ഇതിഹാസം ലോക കിരീടത്തിൽ മുത്തമിട്ടു. 1986 ഫൈനലിസ്റ്റുകൾ തന്നെ 90 ഫൈനലിലും ഏറ്റുമുട്ടി. പക്ഷേ രണ്ടു തവണ നഷ്ടമായ കിരീടം ഇത്തവണ വെസ്റ്റ് ജർമ്മനി കൈപ്പിടിയിൽ ഒതുക്കി. ഇറ്റലി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജന്റീനയെ വെസ്റ്റ് ജർമ്മനി തോൽപ്പിച്ചത്. 1994 ലോകകപ്പിലൂടെ ബ്രസീൽ വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തി. USA ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഇറ്റലിയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. മുഴുവൻ സമയത്തും ഗോൾരഹിതമായ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെയാണ് ബ്രസീൽ തങ്ങളുടെ 4 കിരീടം സ്വന്തമാക്കിയത്. 1998 ഫ്രാൻസ് ലോകകപ്പിലും ബ്രസീൽ ഫൈനലിൽ എത്തി. പക്ഷേ ആതിഥേയരായ ഫ്രാൻസിന്റെ കരുത്തിനു മുന്നിൽ ബ്രസീൽ മുട്ടുമടക്കി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരെ ഫ്രാൻസ് തകർത്തത്. 2002 ബ്രസീൽ കരുത്തോടെ തിരിച്ചു വന്നു. 5 കിരീടം നേടിയെടുത്തു. പക്ഷേ അതിനുശേഷം കിരീടത്തിൽ മുത്തമിടാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല എന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തുന്നു. ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ജർമ്മനിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 2002 ശേഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ തേരോട്ടമാണ് ലോകകപ്പിൽ ആരാധകർ കണ്ടത്. ലാറ്റിനമേരിക്കൻ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നടിഞ്ഞു. 4 ലോകകപ്പുകളിൽ യൂറോപ്യൻ സർവാധിപത്യം ലോകം കണ്ടു. ബ്രസീലിന്റെ പതനവും ഫ്രാൻസിന്റെ ശക്തമായ പ്രകടനങ്ങളും ഫുട്ബോൾ ലോകത്ത് ചർച്ചയായി. 2006 യൂറോപ്യൻ ഫൈനലിൽ ഫ്രാൻസും ഇറ്റലിയും ഏറ്റുമുട്ടി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലി ജേതാക്കളായി. ആതിഥേയരായ ജർമ്മനിക്ക് 3 സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിലാണ് ഏറെ വിവാദമായ ജബുലാനി പന്ത് അവതരിപ്പിച്ചത്. സ്ട്രൈക്കർമാരെയും ഗോൾ കീപ്പർമാരെയും കബളിപ്പിച്ച പന്തായിരുന്നു ജബുലാനി. പന്തിന്റെ പാത മനസ്സിലാക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടി. ടിക്കി ടാക്ക ശൈലിയുമായി എത്തിയ സ്പെയിൻ ജബുലാനിയെ വരുതിയിലാക്കി ജേതാക്കളായി. 2014 ബ്രസീൽ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ഇതിഹാസ താരം മെസ്സിയുടെയും അർജന്റീനയുടെയും കണ്ണീർ വീണു. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന്റെ വിജയത്തോടെ ജർമ്മനി കിരീടം ചൂടി. 2018 റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസിന്റെ മിന്നും പ്രകടനത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിയ ക്രൊയേഷ്യയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. 2-4 ഗോളുകൾക്ക് ഫ്രാൻസ് ക്രൊയേഷ്യയെ തകർത്ത് കിരീടം ചൂടി. ഏറ്റവും ഒടുവിലായി നടന്ന ഖത്തർ ലോകകപ്പിലും ഫ്രാൻസ് മികവ് പുലർത്തി. പക്ഷേ അർജന്റീനിയൻ ടീമിന്റെ ഒത്തിണക്കത്തിനും മെസ്സി എന്ന ഇതിഹാസത്തിനും മാർട്ടിനസ് എന്ന വൻമതിലിനും മുന്നിൽ ഫ്രാൻസ് വീണു. ആദ്യാവസാനം ആവേശം അലതല്ലിയ കലാശ പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന വിശ്വകിരീടം നേടി. ഇതിഹാസ താരം മെസ്സിക്ക് കന്നി ലോകകിരീടം. ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം കളത്തിലിറങ്ങുന്നത് കാണാനായുള്ള കാത്തിരിപ്പ്. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ആവേശത്തോടെ ചുരുങ്ങുന്ന കാഴ്ചയ്ക്കായുള്ള നിമിഷങ്ങൾക്ക് ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രം.

ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അജ്മൽ എൻ എസ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: This is Akashvani, Thiruvananthapuram. Saturday night fever.
1: ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ് 25 സെക്കൻഡ്. ആകാശവാണി കോഴിക്കോട്. ആരോഗ്യവാണി

0: ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആധുനിക കാലത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി, ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ കൃഷ്ണൻ ടി പിയുമായി നടത്തിയ അഭിമുഖമാണ് ഇന്ന് ആരോഗ്യവാണിയിൽ. ആരോഗ്യവാണിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ കൃഷ്ണൻ ടി പിയാണ്. ഡോക്ടറെ ഹൃദ്യമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ മരുന്നുകൾ, പുതിയ അറിവുകൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ഒരു 10-15 വർഷം മുൻപ് വരെയുള്ള സൗകര്യങ്ങളല്ല നമുക്കിന്ന് ആരോഗ്യരംഗത്ത് ഉള്ളത്. എല്ലാം നമ്മുടെ വാതിൽപ്പടി ലഭ്യമാണ്. സംശയങ്ങൾ ദൂരീകരിക്കാൻ ഗൂഗിൾ, ചാറ്റ് GPT പോലെയുള്ള സുഹൃത്തുക്കൾ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ഈ ആധുനിക കാലത്ത് ഹോമിയോപ്പതി ചികിത്സാ രീതിയുടെ ഒരു പ്രസക്തിയെ പറ്റി ഒന്ന് പറയാമോ?
1: ഹോമിയോപ്പതി ലളിതവും ശാസ്ത്രീയവുമായ ഒരു സമഗ്ര ചികിത്സയാണ്. രോഗിയുടെ ശാരീരികവും മാനസികവുമായ ബന്ധപ്പെട്ട പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഒരു വ്യക്തിനിഷ്ഠിതമായ ഒരു ഹോളിസ്റ്റിക് ചികിത്സയാണ് ഹോമിയോപ്പതി നൽകുന്നത്. രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ മാത്രം പരിഗണിക്കാതെ രോഗിയുടെ മുഴുവൻ അസുഖങ്ങളും മനസ്സിലാക്കി ചികിത്സിക്കുന്ന സമീപനമാണ് ഹോമിയോപ്പതിയുടെ പ്രത്യേകത. അതിലൂടെ രോഗിക്ക് പരിപൂർണ രോഗശാന്തിയും അതോടൊപ്പം മെച്ചപ്പെട്ട ആരോഗ്യവുമാണ് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിൽ മെഡിക്കൽ സിസ്റ്റം തന്നെ വ്യക്തിനിഷ്ഠമായ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ചികിത്സയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരം അടിസ്ഥാന തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഹോമിയോപ്പതി ആരോഗ്യരംഗത്ത് വളരെ വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. അതിനാൽ ഹോമിയോപ്പതിയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം.
0: ഹോമിയോപ്പതി ശാസ്ത്രീയമാണെന്ന ചോദ്യം സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഹോമിയോപ്പതി മേഖലയിൽ നടക്കുന്ന വിവിധ ഗവേഷണങ്ങൾ, ക്ലിനിക്കൽ പഠനങ്ങൾ, ലബോറട്ടറി അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവർക്കും. ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയ അടിസ്ഥാനത്തെയും നിലവിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നടക്കുന്ന വിവിധ ഗവേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ?
1: നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഹോമിയോപ്പതി ശാസ്ത്രീയമാണോ എന്ന വിഷയത്തിൽ ലോകതലത്തിൽ തന്നെ ചർച്ചകൾ തുടരുന്നുണ്ട്. ഹോമിയോപ്പതി മേഖലയിൽ പലതരത്തിലുള്ള ക്ലിനിക്കൽ സ്റ്റഡികൾ, ലാബോറട്ടറി ഗവേഷണങ്ങൾ, അതുപോലെ തന്നെ രോഗികളുടെ അനുഭവ പഠനങ്ങൾ തുടങ്ങിയ നിരവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതി, അത് നമ്മളെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൽ പലതരത്തിലുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്, പബ്ലിഷ്ഡ് ഡാറ്റാസ് ഉണ്ട് നമുക്ക്, അത് ഓൺലൈനായിട്ട് നമുക്ക് ലഭ്യമാണ്. കൂടാതെ നമ്മളെ ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് പോലുള്ള കോഴിക്കോട് പോലുള്ള സ്ഥാപനങ്ങൾ, NIT പോലെയുള്ള, അതുപോലെ തന്നെ ഐസർ പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സെന്റർ, അതുപോലെ തന്നെ വെറ്റിനറി ഹോമിയോപ്പതി മേഖലയിൽ ധാരാളം ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം നമ്മളെ കോളേജിൽ തന്നെ കുട്ടികൾ, ഗവേഷണ വിദ്യാർത്ഥികൾ പലതരം പബ്ലിഷ്ഡ് ജേണൽസിലൊക്കെ അവരെ ഗവേഷണങ്ങൾ, അവരെ തീസീസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സയന്റിഫിക് ഡാറ്റാബേസായുള്ള പബ്മെഡ് പോലെയുള്ള, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് ജേണൽസിലൊക്കെ ഹോമിയോപ്പതി പഠനങ്ങൾ നമുക്ക് ധാരാളമായിട്ട് ലഭ്യമാകുന്നുണ്ട്. ഹോമിയോപ്പതിക്കെതിരെ ഏറ്റവും കൂടുതൽ വന്ന ഒരു ആരോപണമായിരുന്നു ഹോമിയോപ്പതി മെഡിസിനിൽ കണ്ടന്റ് അളവ് തീരെ ഇല്ല എന്നുള്ളത്. അത് നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ബോംബെ IIT നടത്തിയ സ്റ്റഡിയിലൂടെ അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ ഹോമിയോപ്പതി മെഡിസിനിൽ നാനോ പാർട്ടിക്കിൾസ് അവൈലബിൾ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ നാനോ പാർട്ടിക്കിൾസിന്റെ ഫണ്ടമെന്റൽ ആക്ഷൻ എന്താണ്, ഇത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുള്ള കൂടുതൽ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ തെളിവുകളും കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഇത് ഹോമിയോപ്പതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതിനുള്ള കാരണങ്ങൾ ഗവൺമെന്റ് മേഖലയിൽ ഇപ്പോൾ കൂടുതലായി നടന്നു വരുന്നുണ്ട്.
0: ഹോമിയോപ്പതിയെ ഇതര ചികിത്സാ രീതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്?
1: നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളിലും തീർത്തും വിഭിന്നമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. മറ്റ് ചികിത്സകളിൽ നമ്മൾ അസുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഹോമിയോപ്പതി വ്യക്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. വ്യക്തികളുടെ അവസ്ഥ മനസ്സിലാക്കി വ്യക്തികളോട് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അധിഷ്ഠിത ചികിത്സയാണ് ഹോമിയോപ്പതിയിൽ നൽകുന്നത്. കൂടാതെ ബാക്കിയുള്ള ചികിത്സാശാസ്ത്രങ്ങളിൽ വിഭിന്നമായി നമ്മൾ വളരെ മൈന്യൂട്ട് ലെവലിലുള്ള മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായും പാർശ്വഫല രഹിതമാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഫലപ്രദവുമാണ്.

0: അതുപോലെ തന്നെ നമുക്ക് ഒരു പരിപൂർണമായിട്ടുള്ള രോഗശാന്തി, അത് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കുന്നതിലൂടെ നമുക്ക് റിക്കറൻ്റ് ആയിട്ട് വരുന്ന അസുഖങ്ങൾ, നമുക്ക് ചിലപ്പോൾ അലർജി പോലെ അല്ല വിട്ടുമാറാത്ത ഓട്ടോമ്യൂൺ പോലെയുള്ള അസുഖങ്ങളിലൊക്കെ ഫലപ്രദമാണ്. ഈ അസുഖങ്ങളെ പരിപൂർണമായ രോഗമുക്തി ലഭ്യമാണ്. നമുക്കറിയാം കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് പാരൻസിന് പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങൾ. ആ ഈ അസുഖങ്ങൾ കാരണം എത്രയോ ദിവസങ്ങൾ സ്കൂളും മിസ്സാവും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രീക്വൻസി ഓഫ് ഇൻഫെക്ഷൻ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആഴ്ചയിലാഴ്ചയിൽ വരുന്ന അസുഖങ്ങൾ ചിലപ്പോൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ 6 മാസത്തിലൊന്നോ നമ്മൾ കറക്റ്റായിട്ട് ഹോമിയോപ്പതി മെഡിസിൻ സ്ഥിരമായി കഴിക്കുന്നുള്ള കുട്ടികൾ ഫ്രീക്വൻസി ഓഫ് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചികിത്സ ലഭ്യമാകാത്ത ഓട്ടോ ഇമ്മ്യൂൺ പോലെയുള്ള അസുഖങ്ങൾക്ക് അതിന് വ്യക്തമായ അതിന് കാരണം പോലും കണ്ടെത്താത്ത ഈ അവസരങ്ങളിൽ വ്യക്തിയാധിഷ്ഠിത ചികിത്സയിലൂടെ നമുക്കിത് പരിപൂർണമായി ഭേദമാക്കാവുന്നതാണ്. ഇതാണ് ഹോമിയോപ്പതിയുടെ മേന്മ. വ്യക്തിയാധിഷ്ഠിത ചികിത്സ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തിയെയും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിയാധിഷ്ഠിതമായി പഠിച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കണം. ചിലപ്പം ഒരു ഒരേ അസുഖത്തിന് തന്നെ അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ അസുഖം വന്നാൽ മരുന്നുകളിൽ വിഭിന്നമാവാം. അതുപോലെ തന്നെ ചിലർക്ക് ഉള്ളൊരു സംശയമാണ് ഹോമിയോപ്പതി മരുന്നുകളെല്ലാം ഒന്നാണെന്ന്. കാരണം എല്ലാം വൈറ്റ് പിൽസാണ് അല്ലെങ്കിൽ വൈറ്റ് ടാബ്ലറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഹോമിയോപ്പതി നമ്മൾ കാണുന്നത് ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്ന വെഹിക്കിളാണ്. വെഹിക്കിളിൽ നമ്മൾ മെഡിക്കേറ്റ് ചെയ്താണ് മരുന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെ മെഡിസിൻ ലിക്വിഡ് അല്ലെങ്കിൽ നമ്മളെ ടിഞ്ചർ പോലെയുള്ള ലൈനുകളിൽ നമ്മൾ മരുന്ന് ഈ ഗ്ലോബ്യൂൾസ് നമ്മൾ മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എല്ലാ മരുന്നും ഒരു ഒന്നായി തോന്നുന്നത്. പക്ഷേ നമ്മൾ അതിൽ ചേർക്കുന്ന മരുന്നുകൾ വ്യത്യാസമാണ്. ഒരു ഇന്ന അസുഖത്തിന് ഈ മരുന്ന് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഇന്നൊരു വൈറൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കില്ല നാളെ പനി വന്നാലേ അടുത്ത ആഴ്ച പനി വരുന്ന സമയത്ത്. അവർക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന അവരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് പുതിയ പുതിയ സിംപ്റ്റം വരും, അതിനനുസരിച്ച് നമ്മൾ മെഡിസിനും മാറും. അതുകൊണ്ട് നമ്മൾ സ്വയം ചികിത്സ ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ ഒരു ഫലവും ലഭിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹോമിയോപ്പതി ഡോക്ടറെ, ഒരു ക്വാളിഫൈഡുള്ള ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടതിന് ശേഷം അതിൻ്റെ അസുഖങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ടേക്ക് ചെയ്ത് മെഡിസിൻ എടുക്കുന്നതാണ് എപ്പോഴും ഗുണകരം.
1: ഹോമിയോപ്പതിയെ പറ്റി പൊതുജനങ്ങൾക്കിടയിൽ സാധാരണയായി കാണുന്നൊരു ധാരണയാണ് ഹോമിയോപ്പതി ചികിത്സ വളരെ മന്ദഗതിയിലാണ് ഫലം നൽകുന്നതെന്നും, അല്ലെങ്കിൽ എമർജൻസി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ സാഹചര്യങ്ങളിൽ അതിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതൊക്കെ. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
0: അത് പൊതുജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഹോമിയോപ്പതി ചികിത്സ എല്ലായ്പ്പോഴും വളരെ സ്ലോ ആണെന്നുള്ള ധാരണ, അത് എപ്പോഴും ശരിയല്ല. ദീർഘകാലമായ പഴകിയ രോഗങ്ങളിൽ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് അതിൻ്റെതായ സമയമെടുക്കും. പക്ഷേ അക്യൂട്ടായിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, പനി പോലെയുള്ള അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളെ പോലെ തന്നെ പെട്ടെന്ന് ഫലം ലഭിക്കാറുണ്ട്. കൂടാതെ ക്രിട്ടിക്കൽ ആയിട്ട് ICU റിലേറ്റഡ് നമുക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത്, ക്രിട്ടിക്കൽ കെയർ അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന മെഡിസിൻ നമ്മൾ ഹോമിയോപ്പതി ലഭ്യമാണ്. എന്നിരുന്നാലും ഇത്തരം ഗുരുതര സാഹചര്യങ്ങളിൽ വെന്റിലേറ്റർ പോലെ ICU, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയ അത്യാധുനിക ചികിത്സാ സാഹചര്യങ്ങളുടെ സഹായം ആവശ്യമാകും. ഇത്തരം ക്രിട്ടിക്കൽ ഉപകരണങ്ങൾ ഗവൺമെൻറ് അലോപ്പതി ഹോസ്പിറ്റലിലാണ് ലഭ്യമാക്കുന്നത്. അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള മറ്റ് ചികിത്സാ ശാഖകൾക്കും ആധുനിക വൈദ്യശാസ്ത്രമായി സഹകരിച്ച് പ്രവർത്തിച്ച് അസുഖങ്ങൾ ഭേദമാക്കാവുന്നതാണ്.
1: ഒരുപാട് പേര് പല മരുന്നുകൾ കഴിച്ചിട്ട് അവസാനം ഇനി ഹോമിയോപ്പതി കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് മരുന്ന് കഴിക്കുന്നവരുണ്ട്. അവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ദീർഘകാലമായിട്ട് മരുന്ന് കഴിക്കുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി. കാരണം ഹോമിയോപ്പതിക്ക് അങ്ങനെ പഴകിയ അസുഖങ്ങൾ മാറ്റാനുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. രോഗിയുടെ മൊത്തത്തിൽ ആരോഗ്യ സംവിധാനത്തിനെ പഠിച്ചിട്ട് നമ്മൾ കറക്റ്റ് മരുന്നിലൂടെ അസുഖങ്ങൾ മാറ്റാവുന്നതാണ്. കൂടാതെ എനിക്ക് അവരോട് ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട്. നമ്മൾ ഏതൊരു സിസ്റ്റത്തിൽ പോകുന്നതിന് മുമ്പേ എന്ത് അസുഖത്തിനും ആദ്യമായിട്ട് നമ്മൾ സമീപിക്കേണ്ടത് ഹോമിയോപ്പതിയാണ്. കാരണം അത് ലളിതമാണ്, നമ്മളെ സൈഡ് എഫക്റ്റ് കുറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഏതൊരസുഖം വരുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട ചികിത്സ ഹോമിയോപ്പതിയാണ്.
1: ഹോമിയോപ്പതി മരുന്നുകളിൽ ആൽക്കഹോളിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നതായി പലരും പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളിൽ ചില ആശങ്കകളും നിലനിൽക്കുന്നു. ഇതേക്കുറിച്ച് ഒന്ന് പറയാമോ ഡോക്ടർ?
0: ഹോമിയോപ്പതി മരുന്നുകളിൽ ആൽക്കഹോൾ പ്രധാനമായി ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മരുന്നിൻ്റെ ഔഷധഗുണം നിലനിർത്തുന്നതിനും നമ്മൾ ദീർഘകാലം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ ആൽക്കഹോളിൻ്റെ അംശം വളരെ കുറവാണ്. നമ്മൾ കൊടുക്കുന്ന ഡോസിൽ വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ ഹോമിയോപ്പതി മരുന്നിൽ ആൽക്കഹോളിൻ്റെ അംശം ഉണ്ടാവുക. ഇത് നമ്മൾ ഡോക്ടർ നിർദ്ദേശ അളവിലാണ് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്നതെങ്കിൽ അത് വളരെ സുരക്ഷിതമാണ്. എന്നാൽ നമ്മൾ സ്വയം ചികിത്സ ആ സമയത്ത് നമ്മൾ ഡോസ് കൂടി പോകുന്നതിനും ആൽക്കഹോളിൻ്റെ അംശം കൂടെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുന്നത് നമ്മൾ തരുന്ന ഡോസുകളിൽ 100% ഷുവറാണ് ഹോമിയോപ്പതി മെഡിസിൻ കംപ്ലീറ്റ്ലി സേഫാണ്. ആൽക്കഹോൾ അംശം വളരെ കുറവാണ്, നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷവും ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ആൽക്കഹോളിൻ്റെ അംശം പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ചിലപ്പോൾ ആൽക്കഹോൾ ഫെർമെൻ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ആൽക്കഹോളിൻ്റെ അംശം ഉണ്ടാവും. അതിനോട് തുല്യപ്പെടുത്താവുന്ന രീതിയിൽ മാത്രമേ ഹോമിയോപ്പതി മരുന്നുകളിൽ ആൽക്കഹോളിൻ്റെ അംശം ഉണ്ടാവുള്ളൂ.
1: സാർ നേരത്തെ കണ്ടന്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഷുഗർ ആണ് മെയിൻ

0: ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഹോമിയോപ്പതി മെഡിസിൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം?
1: ഡയബറ്റിക് പേഷ്യൻറ്റിന് ഡയബറ്റിക്സ് അസുഖത്തിന് ഹോമിയോപ്പതി മെഡിസിൻ വളരെ ഫലപ്രദമാണ്. അതോടൊപ്പം തന്നെ പലർക്കുള്ള ഒരു സംശയമാണ് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഡയബറ്റിക്സ് വരുമോ എന്നുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിൽ ഷുഗറിൻ്റെ അംശം വളരെ കുറവാണ്. ഒരു പിടി ചോറിലുള്ളതിൽ കുറവാണ് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിലെ ഷുഗറിൻ്റെ അംശം. അതിലും വളരെ കുറവാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡോസ് വളരെ ചെറിയ രീതിയിലാണ്. അതൊരു തരത്തിലും ഡയബറ്റിസ് ഉണ്ടാക്കില്ല. ഡയബറ്റിസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇനി അഥവാ തന്നെ നമ്മൾ മധുരം ഇല്ലാത്ത മരുന്ന് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വാട്ടറായിട്ട് വാട്ടറിൽ നമുക്ക് മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തീരെ ഷുഗർ ഇല്ലാത്ത കാര്യങ്ങൾ, ഷുഗർ ഇല്ലാത്ത മെഡിക്കൽ ടാബ്ലറ്റ് പോലെ നമുക്ക് മെഡിസിൻ അപ്ലൈ ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നതാണ്.
0: കേരളത്തിൽ പൊതുവെ കാണുന്ന ഒരു രീതിയാണ് ഹോമിയോപ്പതി ചികിത്സ കുട്ടികൾക്കാണ് കൂടുതലായി ഫലപ്രദം എന്നുള്ളത്. മുതിർന്നവർക്കും വയോജനങ്ങൾക്കും ഹോമിയോപ്പതി ചികിത്സ ഫലപ്രദമാണോ എന്ന സംശയവും പലർക്കുമുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികൾക്കും ഹോമിയോപ്പതി മരുന്നുകൾ സുരക്ഷിതമായി ഉപയോഗിക്കാനാകുമോ എന്നും പൊതുജനങ്ങൾ ചോദിക്കാറുള്ളൊരു കാര്യമാണ്. കുട്ടികൾ, മുതിർന്നവർ, വയോജനങ്ങൾ, ഗർഭിണികൾ, ഇവരിൽ ഹോമിയോപ്പതി ചികിത്സയുടെ ഉപയോഗ സാധ്യതയും സുരക്ഷിതത്വവും സംബന്ധിച്ച് ഡോക്ടറൊന്ന് വിശദീകരിക്കാമോ?
1: ഹോമിയോപ്പതി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വയോജനങ്ങൾക്കും വളരെ ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. കുട്ടികളിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം, നമുക്കറിയാം കുട്ടികൾക്ക് മരുന്ന് കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാരൻസിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹോമിയോപ്പതി മരുന്നുകൾ അവർ ചോദിച്ച് വാങ്ങി കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആണ് കൂടുതലായിട്ടും കുട്ടികൾക്ക് ഇത് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി മരുന്ന് പാർശ്വഫലരഹിതമാണ്. അതുപോലെ തന്നെ ഇത് വ്യക്തികളെ മൊത്തത്തിൽ പഠിച്ചിട്ട്, അവരെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകൾ പഠിച്ചിട്ട് അവർക്ക് മരുന്ന് നൽകുന്നതിലൂടെ അവരെ പരിപൂർണമായ രോഗമുക്തി നമുക്ക് ലഭ്യമാകുന്നതാണ്. അത് മുതിർന്നവർക്കും ഫലപ്രദമാണ്, ഗർഭിണികൾക്കും ഫലപ്രദമാണ്. എന്നിരുന്നാലും ഗർഭിണികൾ പോലെ അതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും അസുഖമുള്ളവർ ചികിത്സിക്കുന്ന ഡോക്ടറും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടറെയും ഉപദേശപ്രകാരം മാത്രമേ ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടാതെ ഈ മരുന്ന് ഒരിക്കലും സ്വയം ചികിത്സ അരുത്, പ്രത്യേകിച്ച് ഗർഭിണികളിലും കുട്ടികളിലൊക്കെ ആരിലും സ്വയം ചികിത്സ അരുത്. എന്നിരുന്നാലും കുട്ടികളും ഗർഭിണികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂരിപക്ഷം മരുന്നുകളും സുരക്ഷിതമാണ്. എന്നിരുന്നാലും നമ്മളെ മരുന്നുകൾ എന്ത് മരുന്ന് കഴിക്കുമ്പോൾ ഗർഭിണികൾ പ്രത്യേകം ഡോക്ടറോട് അത് ആരോഗ്യാവസ്ഥ പറഞ്ഞതിന് ശേഷം മാത്രം മരുന്ന് ഉപയോഗിക്കേണ്ടതാണ്.
0: പ്രതിരോധ മരുന്ന് എടുക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഈ സ്വയം ചികിത്സ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. പ്രതിരോധ മരുന്നിനെ കുറിച്ചും അത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ചും അത് കഴിക്കുന്നതിനെ കുറിച്ചും ഒന്ന് വിശദമാക്കാമോ?
1: അതെ, പ്രതിരോധ ചികിത്സയിൽ നമുക്ക് ഹോമിയോപ്പതിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കോവിഡ് പോലെ അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇമ്മ്യൂൺ ബൂസ്റ്ററൊക്കെ സ്കൂളുകളിലും അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. വളരെ ഫലപ്രദമായിട്ടുണ്ട് എന്ന് നമ്മൾ പൊതുജനങ്ങൾക്കിടയിൽ തന്നെ സംസാരമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു സ്ഥലത്തും ഒരു എപ്പിഡമിക് അല്ലെങ്കിൽ ഒരു ചെറിയ അസുഖം പൊട്ടി പുറപ്പെടുന്ന സമയത്ത് അവിടങ്ങളിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ പരിശോധിച്ച് ആ അസുഖങ്ങളെ പറ്റി പഠിച്ച് ആണ് നമ്മൾ ആ ഭാഗത്തേക്കുള്ള മരുന്ന് നിശ്ചയിക്കുന്നത്. അതിന് നമ്മൾ റീച്ച് പോലെയുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളൊരു ഭാഗത്ത് അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ ഒരു ഡെങ്കി ഫീവർ അല്ലെങ്കിൽ എലിപ്പനി പോലെയുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി അതിൻ്റെ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ പഠിച്ച് അതിന് അനുസരിച്ചുള്ള മരുന്നാണ് നമ്മൾ സാധാരണ രോഗികൾക്ക് നൽകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിരോധ മരുന്നുകളിലും ചില ചില ചേഞ്ചസ് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ബോക്സിന് എല്ലാ കാലത്തും ഒരേ പ്രതിരോധ മരുന്ന് തന്നെ കഴിച്ചതുകൊണ്ട് നമുക്ക് ഫലം ലഭ്യമാകണമെന്നില്ല. അത് പ്രത്യേകം ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്.
0: ഹോമിയോപ്പതി ചികിത്സയിൽ സാധാരണയായി കാണുന്നൊരു പ്രത്യേകതയാണ് ഡോക്ടർ രോഗിയുമായി കൂടുതൽ സമയം സംസാരിക്കുകയും ശാരീരിക, മാനസിക, വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്യുന്നത്. ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ഡോക്ടർ ചോദിക്കുന്നത് എന്നുള്ളത്. രോഗിയുമായി നടത്തുന്ന ഈ വിശദമായ സംഭാഷണത്തിനും രോഗനിർണയത്തിനും ചികിത്സാ തിരഞ്ഞെടുപ്പിനൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്?
1: നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഡോക്ടർമാരെ സമീപിച്ചു കഴിഞ്ഞാൽ ഡോക്ടറും രോഗിയും നമ്മളെ സംസാരം വളരെ കുറവാണ്. രോഗങ്ങളെ പറ്റി മാത്രം സംസാരിച്ച് ആ പ്രിസ്ക്രൈബ് ചെയ്ത് രോഗി തിരിച്ചു വരുന്ന അവസ്ഥയാണ്. പല രോഗികൾക്കും അവരെ അസുഖങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞോ എന്ന് പോലും സംശയം ഇടം വരുത്തുന്നതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ. ഇപ്പം ഹോമിയോപ്പതിയിൽ രോഗിയുമായി കൂടുതൽ സംസാരിക്കുന്നത് രോഗിയെ പറ്റി കൂടുതൽ സമഗ്രമായി മനസ്സിലാക്കുന്നതാണ്. രോഗത്തിൻ്റെ സ്വഭാവം മാത്രമല്ല, രോഗിയുടെ മാനസികാവസ്ഥ, സ്വഭാവം, ജീവിത രീതി, ഭക്ഷണശീലങ്ങൾ, ഇതൊക്കെ നമ്മൾ ചികിത്സ തിരഞ്ഞെടുക്കുന്നതിനും മെഡിസിൻ കണ്ടെത്തുന്നതിനും ആവശ്യമാണ്. കൂടാതെ നമ്മൾ അസുഖം കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതിനും ഡയഗ്നോസ് ചെയ്യുന്നതിനും കൂടാതെ അതിൻ്റെ ജനറൽ മാനേജ്മെൻറ്റ്, രോഗി മരുന്നല്ലാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം അല്ല ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതുകൂടി മനസ്സിലാക്കാൻ ഡോക്ടർക്ക് ഇത് അത്യാവശ്യമാണ്. അതിന് വിശദമായ കേസ് ടേക്കിംഗ് ഹോമിയോപ്പതിയിൽ ആവശ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഹോമിയോപ്പതി മാത്രമല്ല, എല്ലാ സിസ്റ്റത്തിലും അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് വിശദമായ കേസ് ടേക്കിംഗ്. അതൊരു മെഡിക്കൽ സിസ്റ്റത്തിന്റെ അടിസ്ഥാന തത്വമാണ്. വിശദമായി ഒരു ഡോക്ടർ ചോദിച്ചറിയുന്നുണ്ടെങ്കിൽ അത് രോഗിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്.
0: അതുപോലെ തന്നെ മറ്റ് ചികിത്സാ രീതികളിലെ മരുന്നുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ

0: ഹോമിയോപ്പതി മരുന്നുകളും ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന സംശയം പലർക്കുമുണ്ട്.
1: ഇത് കൂടുതലായിട്ടും പേഷ്യൻസിൻ്റെ ഇടയിൽ, രോഗികളുടെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു സംശയമാണ്. ഞങ്ങൾ ഷുഗറിന് മരുന്നെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോളിന് മരുന്നെടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ പനിക്ക് ഹോമിയോ മരുന്ന് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്. തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ അത് പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരുന്നുകൾ എടുക്കുന്ന ഇടവേളകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുമിച്ച് അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദ മരുന്നുമായിട്ട് നമ്മൾ കൂട്ടിക്കലർത്തി കഴിക്കാൻ ഒരിക്കലും പാടുള്ളതല്ല. കൂടാതെ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ എന്ത് മരുന്നാണ് കഴിക്കുന്നതെന്ന് ഡോക്ടറോട് പറയണം. ഹോമിയോപ്പതി മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഹോമിയോപ്പതി മരുന്നുകൾ മൈന്യൂട്ട് ലെവലിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റ് മരുന്നുകളായിട്ട് സീരിയസ് ആയിട്ടുള്ള ഡ്രഗ് ഇൻട്രാക്ഷൻ, മരുന്നുകളെ പ്രതിപ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ട് എപ്പോഴും എടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. രോഗത്തിനനുസരിച്ച് നമ്മൾ ഏത് ചികിത്സ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ചിലപ്പോൾ നമുക്ക് സമഗ്രമായി ഒരു ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ തന്നെ വേണ്ടി വരും. ഒരേ അസുഖത്തിന് തന്നെ നമുക്ക് പല മരുന്നുകൾ വേണ്ടി വരും. ചിലപ്പോൾ ക്യാൻസർ പോലെയുള്ള ചികിത്സകൾ അലോപ്പതി മരുന്നുകളോടൊപ്പം തന്നെ നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കാമെന്നാണ്. ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ആശയവിനിമയം നടത്തി നമുക്ക് ചെയ്യാവുന്നതാണ്.
0: മറ്റൊരു പ്രധാന വാദമാണ് വിദേശ രാജ്യങ്ങളിൽ പകുതി രാജ്യങ്ങളിലും ഹോമിയോപ്പതി ഇല്ല, നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ. എന്താണ് ഈ പ്രചാരണത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട്? എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ?
1: നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോമിയോപ്പതി പല രാജ്യങ്ങളിലും നിയമപരമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. നമ്മൾ WHO റിപ്പോർട്ട് പ്രകാരം 100 രാജ്യങ്ങളിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 42 യൂറോപ്യൻ രാജ്യങ്ങളിൽ, 40 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, പല രാജ്യങ്ങളുടെയും നാഷണൽ മെഡിക്കൽ സിസ്റ്റം, അതായത് ഗവൺമെൻറ് സപ്പോർട്ട് നൽകുന്നത്, അതായത് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഹോമിയോപ്പതി സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബ്രസീൽ, ചിലി, മെക്സിക്കോ, പാകിസ്ഥാൻ, സ്വിറ്റ്സർലൻഡ്, എല്ലാത്തിലും ഉപരി ഇന്ത്യ, ഇവിടെയൊക്കെ നമ്മൾ നാഷണൽ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് ഹോമിയോപ്പതി. പല രാജ്യങ്ങളിലും നമ്മൾ ഹോമിയോപ്പതി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറയുന്നത് റെസ്ട്രിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരോധിക്കല്ല, ഹോമിയോപ്പതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ കുറച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ ഇത്രയും രാജ്യങ്ങളിൽ ഹോമിയോപ്പതി നമുക്ക് മെഡിസിൻ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹോമിയോപ്പതി മരുന്ന് ലഭ്യമാണ്. അപ്പം ഹോമിയോപ്പതി ഒരു രാജ്യങ്ങളിലും നിരോധിച്ചിട്ടില്ല. ഇപ്പം കൂടുതലായിട്ട് രാജ്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് കൺട്രീസ് പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഹോമിയോപ്പതി ഇപ്പം ദുബായിലുണ്ട്, അതുപോലെ തന്നെ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഹോമിയോപ്പതി വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിരോധിച്ചതായിട്ട് എൻ്റെ അറിവിലും ഇല്ല, ഞാൻ മനസ്സിലാക്കിയത് കാര്യങ്ങളിലും ഹോമിയോപ്പതി നിരോധിച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല.
0: സർജറി ആവശ്യമായിട്ട് വരുന്ന അസുഖങ്ങൾ, അത് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കുമോ?
1: നമ്മൾ പല സർജറി ആവശ്യമായ കണ്ടീഷനിലും കറക്റ്റായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയിലൂടെ നമുക്ക് സർജറി ഒഴിവാക്കാൻ പറ്റാറുണ്ട്. എല്ലാ സർജറിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ ക്രിട്ടിക്കലായിട്ട് വരുന്ന പെട്ടെന്ന് ചെയ്യേണ്ട സർജറികളൊക്കെ നമ്മൾ ഒഴിവാക്കി ഹോമിയോപ്പതിക്കൽ പോകുന്നത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ റീനൽ സ്റ്റോൺ, അതായത് മൂത്രക്കല്ല്, കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഫൈബ്രോയിഡ് പോലെയുള്ള സ്ത്രീ അസുഖങ്ങൾ, ഈ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയിലൂടെ സർജറി ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ധാരാളം അസുഖങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മൾ എല്ലാ ചികിത്സയുടെയും സാധ്യതകൾ നമ്മൾ പരിശോധിക്കണം. സർജറി ഡോക്ടർ ഹാനിമാൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സർജറി അബ്സല്യൂട്ട്ലി നെസറി ആയിട്ടുള്ള കണ്ടീഷൻ സർജറി തന്നെ വേണം. എന്നിരുന്നാലും നമുക്ക് പറയാം, ചില കണ്ടീഷനിൽ നമുക്ക് സർജറി ഒഴിവാക്കാനും, ഇനി ചിലപ്പോൾ സർജറി കഴിഞ്ഞതിന് നമുക്ക് ശേഷവും അല്ലെങ്കിൽ സർജറിക്ക് മുമ്പായിട്ടും സപ്പോർട്ടീവായിട്ട് നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
0: അതുപോലെ തന്നെയാണ് ഈ ക്യാൻസർ ചികിത്സയിലും ഹോമിയോപ്പതിയുടെ പങ്ക് എന്ന് തോന്നുന്നു. അപ്പോൾ ക്യാൻസറിനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കേരളത്തിൽ ഹോമിയോപ്പതി മേഖലയിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ സർ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ക്യാൻസർ ചികിത്സയിൽ ഹോമിയോപ്പതിക്ക് ധാരാളം സാധ്യതകളുണ്ട്. വണ്ടൂർ, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വണ്ടൂർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാൻസറിന് മാത്രമായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ധാരാളം രോഗികൾ വരുന്നുണ്ട്, നല്ല എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. ഹോമിയോപ്പതി മരുന്നുകൾ ക്യാൻസർ ചികിത്സയിൽ ക്യാൻസർ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും, അതുപോലെ തന്നെ പാലിയേറ്റീവ് അതായത് ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നത് പെയിൻ കുറയ്ക്കുന്നതിനും, അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നതിനും, പേഷ്യൻസിന് ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് കൊടുക്കാൻ പറ്റും.
0: വൈറൽ പനി, കാലാവസ്ഥാ മാറ്റങ്ങളോട് ബന്ധപ്പെട്ട പനി, ആവർത്തിച്ചുണ്ടാകുന്ന പനി തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഹോമിയോപ്പതി ചികിത്സ ഫലപ്രദമാണോ എന്ന് പലർക്കും സംശയമാണ്. ഇത്തരത്തിലുള്ള പനികളിൽ ഹോമിയോപ്പതിയുടെ പങ്കും ചികിത്സാ സാധ്യതകളെയും സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: പനി എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ്, ഒരു അസുഖമല്ല. നമുക്കറിയാം പനി എന്തെങ്കിലും അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുന്ന സമയത്ത് നമുക്ക് പനിയായി ലക്ഷണം വരും. അത് ചിലപ്പം വൈറൽ പനിയാവാം, ചിലപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, അങ്ങനെ പലതരത്തിലുള്ള അണുക്കളാവാം. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷന് നമ്മളെ മോഡേൺ മെഡിസിനിൽ വ്യക്തമായ ചികിത്സയുണ്ട്. പക്ഷേ നമ്മളറിയാം കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മൾ വൈറൽ പനി ചികിത്സിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ വൈറൽ പനി ഉൾപ്പെടെയുള്ള പല പനികൾക്കും നമ്മൾ ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ്. എസ്പെഷ്യലി ഞാൻ പറയും വൈറൽ ഫീവേഴ്സിന് നമുക്ക് ഹോമിയോപ്പതിയിൽ നല്ല എഫക്റ്റീവായുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. നമ്മളറിയാം ഡെങ്കിപ്പനി പോലെയുള്ള അസുഖങ്ങളിൽ ഹോമിയോപ്പതി

0: ഇഷ്ടംപോലെ കേസുകൾ വരുന്നതാണ്. ഹോമിയോപ്പതി മരുന്നുകൾ തുടക്കത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫലപ്രദമായ ചികിത്സ മാറ്റാൻ പറ്റുന്നതാണ്. ഇത്തരം ഗുരുതരമായ ഡെങ്കിപ്പനി അതുപോലെ തന്നെ എലിപ്പനി പോലെയുള്ള അസുഖങ്ങളിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് വ്യക്തമായ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ തീർത്തും ഫലപ്രദമായി മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരം അസുഖങ്ങൾ ഡയഗ്നോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ കെയർ വേണ്ട ആവശ്യങ്ങളിൽ നമ്മൾ മോഡേൺ മെഡിസിൻ്റെ സഹായത്തോടെ നമ്മൾ ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കേണ്ടതാണ്.
1: വന്ധ്യത ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സംഭാവനകൾ എന്തൊക്കെയാണ്?
0: സ്ത്രീ വന്ധ്യതയും അതുപോലെ തന്നെ പുരുഷ വന്ധ്യതയും നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പലതരത്തിലുള്ള ജീവിതശൈലികൾ കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. വന്ധ്യതാ ചികിത്സയിൽ ഹോമിയോപ്പതി കൂടുതലായിട്ട് ഇപ്പം കടന്നു വരുന്നുണ്ട്. കാരണം വന്ധ്യതാ ചികിത്സയിൽ നമ്മൾ IVF പോലെയുള്ള വളരെ കോസ്റ്റ്ലി ആയുള്ള ട്രീറ്റ്മെൻറ്റ്, ലക്ഷങ്ങൾ ചിലവഴിച്ച് ആൾക്കാർ പരാജയപ്പെട്ട് വരുന്ന ആളുകൾ നമ്മൾ ഹോമിയോപ്പതി ജനനി പോലെയുള്ള കേരള സർക്കാർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജനനി അതുപോലെ തന്നെ നമ്മളെ ഗവൺമെൻറ് ഹോമിയോ മെഡിക്കലുള്ള ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലൊക്കെ ധാരാളമായ ആളുകൾ കടന്നു വരുന്നുണ്ട്. അവർക്ക് നമ്മൾ കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിൻ്റെ ജനനിയിലൂടെ തന്നെ 3000 കുട്ടികൾ വന്ധ്യതാ ചികിത്സയിലൂടെ വന്നിട്ടുണ്ട്. നമ്മളെ ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജിലും അതിന് എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റുണ്ട്. ധാരാളം പേർക്ക് എഫക്റ്റീവായിട്ടുള്ള വന്ധ്യതാ ചികിത്സ നൽകാൻ പറ്റുന്നുണ്ട്. ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം, പിന്നെ അതുപോലെ തന്നെ PCOD, അതുപോലെ തന്നെ ബീജാണുക്കളുടെ കുറവ്, ഇതിലൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആവശ്യമായ മറ്റ് പരിശോധനാ രീതികളും നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ലഭ്യമാണ്.
1: പലർക്കുമുള്ളൊരു സംശയമാണ് ഒരിക്കൽ ഹോമിയോപ്പതി ചികിത്സ ആരംഭിച്ചാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നത്. ഹോമിയോപ്പതി ചികിത്സയുടെ ദൈർഘ്യം എന്തിനെ ആശ്രയിച്ചാണ് ഡോക്ടർ തീരുമാനിക്കപ്പെടുന്നത്?
0: ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമെന്നുള്ള ഒരു തെറ്റായ ധാരണയാണ്. നമുക്ക് മനസ്സിലാകാം അസുഖങ്ങൾ അക്യൂട്ടായിട്ടുള്ള അസുഖങ്ങളുണ്ട്, പെട്ടെന്ന് വരുന്ന അസുഖങ്ങളും പെട്ടെന്ന് മാറുന്ന അസുഖങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ താരതമ്യേന ദീർഘമായി നിൽക്കുന്ന ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളും ഉണ്ട്. അക്യൂട്ട് രോഗങ്ങൾ നമ്മൾ ചെറിയ കാലയളവിൽ തന്നെ ചികിത്സ മതി, ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ മതിയാവും അസുഖം മാറുന്നതിന് വേണ്ടി. എന്നാൽ ചില അസുഖങ്ങൾ ദീർഘകാലമായിട്ട് പഴകിയ രോഗങ്ങളൊക്കെ അതിൻ്റെ അസുഖത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് നമ്മൾ കുറച്ചധികം കഴിക്കേണ്ടി വരും. അത് വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനൊന്നും കഴിക്കേണ്ടി വരില്ല, ചിലപ്പോൾ മാസങ്ങളോളം കഴിക്കേണ്ടി വരും. രോഗത്തിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ രോഗിയുടെ ആരോഗ്യനില അനുസരിച്ചാണ് നമ്മൾ ചികിത്സയേണ്ട ദൈർഘ്യം തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ അസുഖങ്ങൾ കുറഞ്ഞു കാണും. നമ്മൾ സ്വന്തമായി നമ്മൾ വിചാരിക്കും അസുഖം മാറിയെന്ന്, പക്ഷേ അത് പരിപൂർണമായി രോഗം മാറിയോ എന്നുള്ള ചിലപ്പം പരിശോധന വേണ്ടി വരും, രക്തപരിശോധന വേണ്ടി വരും, അല്ലെങ്കിൽ കേസ് ടേക്കിംഗ് വേണ്ടി വരും. അത് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അസുഖം കംപ്ലീറ്റായി മാറിയോ. ഡോക്ടറെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ മരുന്ന് എടുക്കേണ്ടതും അതുപോലെ തന്നെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതും.
1: അതുപോലെ തന്നെ പലർക്കും ഈ ഹോമിയോപ്പതി മരുന്നുകൾ എങ്ങനെ കഴിക്കണം എന്നറിയില്ല. പല ചെറിയ ഗുളികകളായതുകൊണ്ട് പലരും ഇതും വായിലിട്ടിട്ട് വെള്ളം കുടിക്കുകയാണ്. ഇതെങ്ങനെ കഴിക്കണം എന്നുള്ളതിൽ പലർക്കും സംശയമുണ്ട്. അപ്പോൾ ഇത് കഴിക്കേണ്ടതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ?
0: നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ മറ്റ് സിസ്റ്റം മെഡിസിൻ കഴിക്കുന്നത് പോലെ നമ്മൾ മോഡേൺ മെഡിസിനിലൊക്കെ മരുന്ന് നമ്മൾ ഗുളിക വെള്ളത്തിൻ്റെ കൂടെ വിഴുങ്ങുകയാണ് ചെയ്യാറ്. അത് ആ രീതിയല്ല നമ്മൾ ഹോമിയോപ്പതിയിൽ ചെയ്യേണ്ടത്. ഹോമിയോപ്പതി മരുന്നുകൾ നമ്മൾ വായിലിട്ട് അലീശാണ് കഴിക്കേണ്ടത് ഭൂരിപക്ഷം. ചില മരുന്നുകൾ നമ്മൾ മെഡിക്കേറ്റ് ചെയ്ത് കഴിക്കും, അത് നമ്മൾ വെള്ളത്തിൽ മെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അത് വെള്ളത്തിൽ അത് ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം. ഇത് ഭൂരിപക്ഷം ടാബ്ലറ്റും അതുപോലെ തന്നെ ഗ്ലോബ്യൂൾസ് പോലെയുള്ള പിൽസ് പോലെയുള്ള മരുന്നുകൾ നമ്മൾ അലീച്ചാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ മരുന്ന് ഭക്ഷണത്തിൻ്റെ തൊട്ട് മുമ്പോ തൊട്ട് പിൻപോ ആയി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മരുന്ന് കഴിക്കുന്ന സമയത്ത് കൂടുതൽ മരുന്നുകളുടെ ഗുണമുള്ള മറ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മരുന്നിൽ കൂട്ടിക്കലർത്തി കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ രൂക്ഷഗന്ധമുള്ള ലേപനങ്ങൾ അതുപോലെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനം ഡോക്ടറുമായി സംസാരിച്ച് എന്തൊക്കെ സാധനങ്ങൾ ഒഴിവാക്കണം എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. ചില മരുന്നുകൾക്ക് ചില സാധനങ്ങൾ ആൻറ്റിബയോട്ടിക്കായി പ്രവർത്തിക്കും. രോഗികൾക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് കാപ്പി കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം കാപ്പി എന്ന് പറയുന്നത് കോഫി ചില മരുന്നുകൾക്ക് ആൻറ്റിബയോട്ടിക്കാണ്, എല്ലാ മരുന്നുകൾക്കല്ല. എല്ലാ ദിവസങ്ങളിൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
1: കാപ്പിയുടെ കാര്യം ചോദിച്ചതുപോലെ തന്നെ ഈ പഥ്യങ്ങളുണ്ടോ ഹോമിയോപ്പതി മരുന്നുകൾ എടുക്കുമ്പോൾ? ഇന്ന് ഭക്ഷണം പാടില്ല, അന്ന് ഭക്ഷണം പാടില്ല, അങ്ങനെ ഉണ്ടോ?
0: നമ്മളെ ആയുർവേദത്തിനെ പോലെ മരുന്നുകൾക്ക് പഥ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പറയാറില്ല. എന്നാലും മരുന്നുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഡോക്ടർ ഹാനിമാൻ ചില ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡോക്ടർമാർക്കറിയാം, ഡോക്ടറുമായി സംസാരിച്ച് നമുക്ക് തീരുമാനിക്കാം.
1: സാറിൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് അസുഖത്തിനാണ് ഹോമിയോപ്പതി മെഡിസിനെ ആശ്രയിക്കുന്നത് എന്ന്, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതരം അസുഖങ്ങൾക്ക് ആശ്രയിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
0: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ രോഗങ്ങൾക്ക് കൂടുതലായിട്ട് ഹോമിയോപ്പതിനെ ആശ്രയിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏത് ചികിത്സാ ശാസ്ത്രത്തിനും അതിൻ്റേതായ സ്കോപ്പും ലിമിറ്റേഷനും ഉണ്ട്. പഴകിയ രോഗങ്ങൾ, ക്രോണിക് ഡിസീസസ്, അതുപോലെ തന്നെ നമ്മൾ ഓട്ടോമ്യൂൺ ഡിസീസ്, നമ്മുടെ ശരീരത്തിന്

0: സ്വന്തമായിട്ട് ഓട്ടോ ആൻറ്റിബോഡീസ് ഉണ്ടായി നാശം വരുന്ന അസുഖങ്ങൾ, അലർജി പോലെ അസുഖങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, ഇത്തരം അസുഖങ്ങളിലൊക്കെ ഹോമിയോപ്പതി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ വന്ധ്യത, നേരത്തെ പറഞ്ഞ അലർജി, ഓട്ടോമ്യൂൺ ഡിസീസസ്, അതുപോലെ പനികൾ, ഇൻഫെക്ഷ്യസ് ഡിസീസ്, ഇതിലൊക്കെ എല്ലാം തന്നെ ഹോമിയോപ്പതി ഫലപ്രദമാണ്. ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് സമീപിക്കേണ്ട ചികിത്സാശാസ്ത്രം ഹോമിയോപ്പതിയാണ്. അലർജി, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ, ചർമ്മരോഗങ്ങൾ, ആസ്മ, കുട്ടികളിലെ ആവർത്തിച്ചുള്ള രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയൊക്കെ സാധാരണയായിട്ട് ആളുകൾ ഈ ഹോമിയോപ്പതിയെ സമീപിക്കാറുണ്ട്. ദീർഘകാലമായിട്ടുള്ള രോഗങ്ങളിൽ സമഗ്രമായ സമീപനം പ്രതീക്ഷിച്ചാണ് പലരും ഹോമിയോപ്പതിയെ സാധാരണയായി സമീപിക്കാറുള്ളത്.
1: മാനസിക സംഘർഷം എന്ന് സാറ് പറഞ്ഞു, അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മാനസിക സംഘർഷം.
0: ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ആൾക്കാരെല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് മാനസിക സംഘർഷങ്ങൾ. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾ വളരെ സാധാരണമാണ്. നമ്മളെ ഹോമിയോപ്പതി മെഡിസിൻ മാനസികമായിട്ടുള്ള ആരോഗ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് മരുന്നുകൾ നൽകാറുള്ളത്. മാനസികമായിട്ടുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുകൾ ലഭ്യമാണ്. കൂടാതെ നമുക്ക് സൈക്കാട്രി എന്ന ഒരു MD ശാഖ കൂടിയുണ്ട്. സൈക്കാട്രിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. കൂടാതെ നമ്മളെ BHMS കഴിഞ്ഞ പലരും MSc സൈക്കോളജി പോലെയുള്ള കോഴ്സുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ഹോമിയോപ്പതി ഡോക്ടർ സൈക്കാട്രിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറെയോ അല്ലെങ്കിൽ സൈക്കോളജി ഹയർ സ്റ്റഡീസ് എടുത്തിട്ടുള്ള ഡോക്ടേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകൾ സൈക്കാട്രി സംബന്ധമായ അസുഖങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാതെയും നമ്മളെ സാധാരണ ഹോമിയോപ്പതി ഡോക്ടർമാരോ നമ്മളെ സിലബസിൽ സൈക്കാട്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഡോക്ടർമാർ പഠിക്കുന്നത്. MD ഉൾപ്പെടെയുള്ള കോഴ്സുകളിൽ സൈക്കാട്രിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് വരുന്ന കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഹോമിയോപ്പതി ഡോക്ടർമാരെ നമുക്ക് സമീപിക്കാൻ ആണ്. കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീതാലയം പോലെയുള്ള ഹോമിയോപ്പതി ചികിത്സാ പദ്ധതികളിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ മാനസിക ആരോഗ്യങ്ങൾക്ക് വളരെയധികം പരിഗണന കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സദ്ഗമയെ പോലെയുള്ള കുട്ടികളെ, കൗമാരക്കാരക്കാര കുട്ടികളുടെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സേവനവും ഇത്തരം പ്രൊജക്റ്റുകളിൽ ലഭ്യമാണ്.
1: ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ. രോഗനിർണയം മുതൽ ചികിത്സാ നിർദ്ദേശങ്ങൾ വരെ പല മേഖലകളിലും AIയുടെ പങ്ക് വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ AIയുടെ വളർച്ച ഹോമിയോപ്പതി സംവിധാനത്തിനൊരു വെല്ലുവിളിയാകുമോ, അല്ലെങ്കിൽ ഹോമിയോപ്പതി ചികിത്സാ രംഗത്തിനത് പുതിയ സാധ്യതകൾ തുറക്കുന്നതായിരിക്കുമോ?
0: ഇനി ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഡിക്കൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗിയുമായി നേരിട്ട് സംവദിച്ച് മാനസികമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ഘടകങ്ങൾ മനസ്സിലാക്കുന്ന ചികിത്സാ രീതികൾക്ക് മനുഷ്യ സ്പർശം ഇപ്പോഴും നിർണായകമാണ്. AI നമുക്ക് രോഗനിർണയം, അതുപോലെ തന്നെ ഡാറ്റ വിശകലനം, അതുപോലെ തന്നെ ഗവേഷണം എന്നിവയ്ക്ക് നമുക്ക് സഹായകരമാകാം. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യ സ്പർശം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഹോമിയോപ്പതി പോലുള്ള ചികിത്സാ മേഖലകളിൽ, ഹോമിയോപ്പതി മാത്രമല്ല മറ്റെല്ലാ ചികിത്സാ മേഖലകളിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് AIയുടെ വളർച്ച നമുക്ക് രോഗി പരിചരണത്തിന് കൂടുതൽ സാധ്യതകളാണ് നമുക്ക് മുന്നിലേക്ക് തുറക്കുന്നത്. വെല്ലുവിളി എന്നതിലുപരി നമ്മളൊരു ശരിയായി ഉപയോഗിച്ചാൽ ഒരു സഹായകരമായ സാങ്കേതിക വിദ്യയായി മാറുമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.
1: സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ.
0: ഓക്കെ, താങ്ക് യു.
1: ആധുനിക ലോകത്ത് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി, ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ കൃഷ്ണൻ TP ഡോക്ടർ സൂര്യ VS നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്ത ആഴ്ച. ആരോഗ്യവാണി

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 31 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ.